നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 21, 2026 ജൂലൈ 5, ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 33 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 MHz. Musically yours. News Rainbow.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു.

സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട് വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കോഴിക്കോട് ചെറുപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ. മുരളീധരൻ. ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി.പി. സജീന്ദ്രൻ എം.എൽ.എ. കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020

0: കെ മുരളീധരൻ. ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി പി സജീന്ദ്രൻ എം എൽ എ കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്.
1: News Rainbow.

ഹൃദയം കുറുകുക വന്ദ്യ പ്രണവലോകുവം ഗണനായകം വന്ദേകം വാരണവദനം ദുരിത നിവാരണ മകണ ഗുണമുടമരുമൃത ഗണപരിഗമ്യം.

നമസ്കാരം, സുപ്രഭാതം. എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു ദിവസം വിഷയതുകൊണ്ട് ഇത് സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് വിത്ത് അവർ ഡെയിലി മോർണിംഗ് ഷോ പെറ്റ് കോഫി. വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ട്രെയിനിലെ ആളൊഴിഞ്ഞു തുടങ്ങിയ കമ്പാർട്ട്മെന്റിലേക്കാണ് പെറ്റ് കോഫിയുടെ ആദ്യത്തെ സെഗ്മെന്റ് എത്തിയിരിക്കുന്നത്. അവിടെ ഒരു സീറ്റിൽ ജലദോഷവും ചുമയും ഒക്കെയായി ഇടയ്ക്കിടെ തുമ്മിക്കൊണ്ട് ഒരാളിരിക്കുന്നു. അയാളുടെ അടുത്ത് ഈ സ്റ്റേഷനിൽ നിന്നും കയറിയ മറ്റൊരു ചങ്ങാതി വന്നിരുന്നു. അത്യാവശ്യം മസലൊക്കെ പെരുപ്പിച്ച ആളാണ് കേട്ടോ പുതിയ യാത്രക്കാരൻ. മറ്റേ പുള്ളിക്കാരൻ്റെ അവശത കണ്ടപ്പോൾ ഇയാൾ അല്പം പൊങ്ങച്ചത്തോടെ പറഞ്ഞു, ഹലോ, അതെ, കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് ഒരസുഖവും വന്നിട്ടില്ല. എൻ്റെ ലളിതമായ ഭക്ഷണം, ആരോഗ്യ പരിപാലനം, ജീവിതശൈലി, ഇതൊക്കെയാണ് കാരണം. 20 വയസ്സ് മുതൽ ഈ 40-ാം വയസ്സ് വരെ കട്ടുകിട വ്യത്യാസമില്ലാതെ ഒരേ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാം വളരെ സ്ട്രിക്റ്റായി നോക്കുന്നു. കഴിക്കുന്നതായാലും വ്യായാമമായാലും എന്തു തന്നെ ആയാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറായിട്ടില്ല. കൃത്യം 9 മണിക്ക് കിടന്നുറങ്ങും എന്ത് സംഭവിച്ചാലും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. കൃത്യമായ വർക്കൗട്ടിന് ശേഷം പാലും ഫ്രൂട്ട്സും, പിന്നെ ഉച്ചയ്ക്ക് വളരെ കുറച്ച് മാത്രം ഭക്ഷണം, പിന്നെ വൈകിട്ട് എക്സ്ക്യൂസ് മീ തുമ്മിക്കൊണ്ടിരിക്കുന്ന ചങ്ങാതി ഇടയ്ക്ക് കയറി, അപ്പോൾ താങ്കളെ എന്തു കുറ്റത്തിനാണ് ജയിലിലിട്ടിരുന്നത്? അയാളുടെ ജീവിത രീതിയെ ഒരു തടങ്കൽ ജീവിതത്തോട് ഉപമിച്ച് ഒന്ന് കളിയാക്കിയതാണ് ഇദ്ദേഹം. ഈ കഥയിലെ പോലെ ചിലരുണ്ട് ശരിക്കും, അല്ലേ? സ്ട്രിക്റ്റായ റുട്ടീൻസിനെ കുറച്ചധികം അങ്ങ് സ്ട്രിക്റ്റാക്കി കളയുന്നവർ. ഒഫ്കോഴ്സ്, സെൽഫ് ഡിസിപ്ലിൻ, ആത്മശിക്ഷണം അത്യാവശ്യം തന്നെയാണ് നല്ല ജീവിതത്തിന്. എന്നാൽ അതികഠിനമായ, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത റുട്ടീൻ അല്ല അതിന് ഉത്തരം എന്ന് തോന്നുന്നു. ഓൾറൈറ്റ്, മാർക്ക് ട്വെയിൻ അച്ചടക്കത്തെപ്പറ്റി ഒരു ചെറിയ ഉപദേശം തന്നിട്ടുണ്ട്. എന്താണ്? എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം തോന്നാത്ത ഒരു കാര്യം ചെയ്യുക. യെസ്, ഇത് നമുക്ക് ആർക്ക് ശീലിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും കാര്യം, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ചെയ്യാൻ നോക്കിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു കാര്യം, അത് തീർച്ചയായും നമുക്ക് ഒരു ദിവസത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഒറ്റ കാര്യം മതിയെന്ന്, കൂടുതലൊന്നും വേണ്ട. ഇത് നമ്മൾ വിജയത്തിന് കൊടുക്കുന്ന വിലയായി കണ്ടാൽ മതി. അതിന് ഡ്യൂട്ടിയെന്നോ അച്ചടക്കമെന്നോ കടം തീർക്കലെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. നോ ഇഷ്യൂസ്, ചെയ്താൽ മാത്രം മതി. ഒപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാതെ പോയ സംഗതികൾക്കും അല്പം സമയം കരുതിക്കോളൂ. കടങ്ങൾ തീർത്തു പോകുന്നത് നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുമ്പോഴേ യാത്രയിൽ എൻജോയ്മെന്റ് ഉണ്ടാകുന്നതിന് ഈ പരിപാടി നമ്മളെ സഹായിക്കും.

ഇത് ചെയ്യാൻ കഴിയാതെ പോയ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള പാത ഒരു ടോൾ ബൂത്തുള്ള വഴിയാണെന്ന് പറയാം. ദിവസവും ഒരു ചെറിയ തുക ഫീ ആയി കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം. അതിനിടയിൽ വിനോദങ്ങൾക്കായി സമയം കണ്ടെത്തിയാൽ ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകാം ഈ യാത്രയിൽ. ആസ്വാദനം ഇപ്പോൾ പാട്ടിൻ്റെ രൂപത്തിലെത്തിയിട്ടുണ്ട്. സോങ് ബ്രേക്ക് ടൈം.

പോസിറ്റീവ് ഫീലിംഗ്സ് കം ഫ്രം ബീയിങ് ഓണസ്റ്റ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് അക്സെപ്റ്റിംഗ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫ്രം ബിലോങ്ങിംഗ് ടു അ

0: ഫാമിലി ദാറ്റ് അക്സെപ്റ്റ്സ് യു വിതൗട്ട് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ സ്വത്വത്തിനോട് സത്യസന്ധത പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും നൈസർഗികമായ ശാരീരിക വിശേഷങ്ങളെയും പൂർണ്ണമായും അംഗീകരിക്കുന്നതിലൂടെ, ഒപ്പം നിങ്ങളെ നിങ്ങളായി ഒരു മറുചോദ്യവും കൂടാതെ അംഗീകരിക്കുന്ന ഒരു ഫാമിലിയിലെ അംഗമാകുന്നതിലൂടെ, ഇങ്ങനെയെല്ലാമാണ് ഒരു വ്യക്തിയിൽ പോസിറ്റീവ് ഫീലിംഗ്സ് വിരിയുന്നത്. എസ് ബി എല്ലാം ഘടകങ്ങൾ തന്നെയാണ് പോസിറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാവാൻ അല്ലേ. ഇത് പറഞ്ഞത് വില്ലാർഡ് സ്കോട്ടാണ് കേട്ടോ. ഇദ്ദേഹത്തെ അറിയാത്തവർക്കായിട്ട്, ആള് പ്രശസ്തനായ ഒരു റേഡിയോ ടെലിവിഷൻ അവതാരകനായിരുന്നു, ഒരു നടനും നറേറ്ററും എഴുത്തുകാരനും കൂടിയായിരുന്നു. ലോകപ്രശസ്തമായ ഒരു ടി വി ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിൽ 65 വർഷത്തോളം പ്രവർത്തിച്ചു സ്കോട്ട്. വില്ലാർഡ് സ്കോട്ട് അഭിനയിച്ച ഏതാനും സിനിമകൾ കൂടി കേട്ടോളൂ: ബോസോ ദ ക്ലൗൺ, വലേറി, മക്ഡൊണാൾഡ് ലാൻഡ്. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

പ്രസിദ്ധ ഗ്രീക്ക് കവി ഹെസിയോദിൻ്റെ ഒരു വചനമുണ്ട്, ഇഫ് യു ആഡ് എ ലിറ്റിൽ ടു എ ലിറ്റിൽ ആൻഡ് ഡു ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ സൂൺ ദാറ്റ് ലിറ്റിൽ ഷാൽ ബിക്കം ബിഗ്. കുറച്ച് ഉള്ളതിലേക്ക് വീണ്ടും കുറച്ച് ചേർക്കുകയും ഈ പ്രക്രിയ തുടരുകയും ചെയ്താൽ താമസിയാതെ

0: കുറച്ച് എന്നുള്ളത് വലുതായി മാറും. യെസ്, നമ്മുടെ ലൈഫിൽ വലിയ നേട്ടങ്ങൾ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. തുടർച്ചയായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെ തീർച്ചയായും നേട്ടങ്ങളിലേക്ക് എത്തിക്കും, ഒരു സംശയവും വേണ്ട. റൈറ്റ്, 23 ലക്ഷം കൽപ്പാളികൾ, 1 ലക്ഷത്തിനടുത്ത് തൊഴിലാളികൾ, 10,950 ദിവസങ്ങൾ, നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഒരു ലോകമഹാത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് ഈജിപ്തിലെ പിരമിഡുകളുടെ ചരിത്രം. ഇവിടെ ആദ്യത്തെ കല്ല് വച്ചപ്പോൾ അവിടെ പിരമിഡൊന്നില്ലായിരുന്നു, പക്ഷേ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒന്നിനു മുകളിൽ ഒന്നായി വച്ച ഓരോ കൽപ്പാളിയും അത് ചെയ്ത ഓരോ തൊഴിലാളിയും കൃത്യമായ പ്രാധാന്യത്തോടെ ജോലി നിർവഹിച്ചു. അതുവഴി ചരിത്രത്തിലേക്ക് നടന്നു കയറി. ഇത്തിരി കുഞ്ഞന്മാരായ ഉറുമ്പുകളും ഇതേ തത്വമനുസരിച്ചാണ് ഓരോ ചെറിയ മൺതരിയും ചുമന്നെത്തിച്ച് വിശാലമായ മൺകോട്ടയുണ്ടാക്കുന്നതും. ഇതിനൊക്കെ പക്ഷേ ക്ഷമ വേണം. ഇന്ന് കിട്ടണം, ഇപ്പോൾ കിട്ടണം, നാളെ കിട്ടണം എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. ഓൾറൈറ്റ്, ക്ഷമയോടെയുള്ള പ്രവൃത്തിക്ക് ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. പാറമടയിൽ വലിയ ഒരു കരിങ്കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പൊള്ളുന്ന വെയിലത്ത് നല്ല വെയിറ്റുള്ള ഒരു കൂടം ഉപയോഗിച്ച് അയാൾ ആ കല്ലിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പൊട്ടാതിരുന്നപ്പോൾ ആ കുട്ടി അയാളോട് ചോദിച്ചു, ബുദ്ധിമുട്ടി ഇത്രയും പ്രാവശ്യം അടിച്ചിട്ടും കല്ല് പൊട്ടാതിരിക്കുമ്പോൾ ചേട്ടന് വിഷമം തോന്നുന്നില്ലേ, ബോറടിക്കുന്നില്ലേ? അയാളപ്പോൾ കുട്ടിയോട് പറഞ്ഞു, കുറച്ച് സമയം കൂടി ക്ഷമിച്ച് നോക്കിയിരുന്നുള്ളൂ കേട്ടോ എന്ന്. 4-5 പ്രാവശ്യം കൂടി കൂടം ആഞ്ഞടിച്ചപ്പോൾ ആ കല്ല് രണ്ടായി പിളർന്നു. എന്നിട്ട് അയാൾ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ അവസാനത്തെ അടിയിലാണ് കല്ല് പൊട്ടിയത്, എന്നാൽ അതിനു മുൻപ് ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും ആ കല്ല് കൂടുതൽ കൂടുതൽ ദുർബലമായി വരികയായിരുന്നു, അങ്ങനെയാണ് അവസാനം അത് പൊട്ടിയത്. യെസ്, വലിയൊരു പാഠമാണ് ആ കുട്ടിക്ക് ഇതിൽ നിന്നും കിട്ടിയത്. ജീവിതത്തിൽ വിജയങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന വിഷമം വരികയാണെങ്കിൽ ഈ കഥ ഓർക്കാം നമുക്ക്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും തീർച്ചയായും ഫലം കിട്ടും, ക്ഷമയോടെ കുറച്ച് കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, കാരണം മ്യൂസിക് ബ്രേക്കിന്റെ ടൈമായി. ദിസ് ഇസ് ബെറ്റ് കോഫി.
1: You are listening to Rainbow FM 107.5, musically yours.

0: You are listening to Rainbow FM 110.5, musically yours.
1: മനുഷ്യ പുരോഗതി തനിയെ സംഭവിക്കുന്നതല്ല. ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടിലും സ്വയം സമർപ്പിച്ച മഹത് ജീവിതങ്ങളുടെ ത്യാഗം, യാതന, പോരാട്ടം, അശ്രാന്ത പരിശ്രമം, ഉൽക്കടമായ ആഗ്രഹം എന്നിവ ഉണ്ടായിരിക്കും. ആരാ പറഞ്ഞതെന്നറിയാവോ? മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. യെസ്, ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എത്രയോ ആളുകൾ ജീവൻ വരെ പണയപ്പെടുത്തി നമുക്ക് ഒരുക്കി തന്നതാണെന്ന് എപ്പോഴെങ്കിലും ഒക്കെ ഓർക്കാറുണ്ടോ? അന്ന് അവരതിനൊന്നും മെനക്കെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ശാസ്ത്ര സാമൂഹ്യ പുരോഗതികളൊന്നും ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ മനുഷ്യകുലത്തിനായി നന്മകൾ കൈവരുത്താനുള്ള വ്യഗ്രതയിൽ സ്വന്തം ജീവന് അപകടം വരാവുന്ന പരീക്ഷണങ്ങളിലേർപ്പെട്ട കുറച്ച് ശാസ്ത്രജ്ഞരെയും ആ പരീക്ഷണങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം നമുക്ക് ബെറ്റ് കോഫിയുടെ ഈ ലാസ്റ്റ് സെഗ്മെന്റിൽ. ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ, ആരാണെന്ന് പറയണ്ടല്ലോ. യെസ്, സർ ഐസക് ന്യൂട്ടൺ. കണ്ടുപിടുത്തങ്ങൾ വഴി നമ്മുടെ ശാസ്ത്രലോകത്തെ സമ്പുഷ്ടമാക്കിയ ന്യൂട്ടൺ പ്രകാശം സംബന്ധിച്ചും ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. കണ്ണിൻ്റെ ഘടനയെപ്പറ്റിയും നിറങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള കഴിവിനെയും പറ്റി പഠിക്കാനായിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നോ? മൂർച്ചയേറിയ ലോഹസൂചി സ്വന്തം കണ്ണിൽ കുത്തി പരീക്ഷണം നടത്തി. ഒരു പ്രാവശ്യമല്ല, പല തവണ. അമ്പമ്പൂ, ഡെഡിക്കേഷൻ്റെ പര്യായം അല്ലേ? തീർന്നില്ല, ഇനിയും വരുന്നുണ്ട് ഓരോരുത്തരുടെ പുറകെ. ഇറ്റാലിയൻ ക്രിമിനോളജിസ്റ്റായിരുന്ന നിക്കോളേ മിനോവിസിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം വളരെ അപകടകരമായൊരു പരീക്ഷണമാണ് നടത്തിയത്. തൂങ്ങി മരിക്കില്ലേ? അങ്ങനെ ചെയ്യുന്ന ഒരാൾ കടന്നു പോകുന്ന അവസ്ഥകൾ അറിയാനായിട്ട് കയറുപയോഗിച്ച് മരണത്തോടടുക്കുന്നത് വരെയുള്ള ഭീകരമായ പരീക്ഷണങ്ങളാണ് ആൾ നടത്തിക്കളഞ്ഞത്. അതിന് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വളരെയധികം വിലമതിക്കപ്പെടുന്നവയാണ് ഈ രംഗത്ത്. വീഡിയോ ഒന്നല്ലേ. ഓക്കെ, അടുത്തയാള് ശാസ്ത്രലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകി. 2 തവണ

നൊബേൽ സമ്മാനവും കൂടി നേടിയ വ്യക്തിയാണ്. ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ, മേരി ക്യൂറി. റേഡിയത്തിൻ്റെ കണ്ടുപിടുത്തമാണ് അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ മുകളിൽ നിൽക്കുന്നത്. ആ മൂലകം കണ്ടുപിടിക്കാനായുള്ള പരീക്ഷണങ്ങളിൽ നിരന്തരം ഏർപ്പെട്ട് അതിൽ നിന്നുള്ള ആ റേഡിയത്തിൽ നിന്നുള്ള അമിതമായ വികിരണം മൂലമുണ്ടായ രോഗമാണ് അവരുടെ ജീവനെടുത്തത്. ആ അപകട സാധ്യതയൊന്നും അവർ ഗൗനിച്ചതേയില്ല ഈ പരീക്ഷണങ്ങൾക്കിടയിൽ. റൈറ്റ്, ഇനി പറയാൻ പോകുന്നയാള് ശാസ്ത്രജ്ഞനൊന്നുമല്ല കേട്ടോ, ഒരു തയ്യൽക്കാരനാണ്. ഫ്രാൻസ് റെയിൽസെറ്റ് എന്ന ഓസ്ട്രേലിയക്കാരൻ. വിമാനം അപകടത്തിൽപ്പെട്ടാലേ രക്ഷപ്പെടാനായിട്ട് വിശേഷപ്പെട്ട ഒരു പാരഷ്യൂട്ട് ഡിസൈൻ ചെയ്തു അദ്ദേഹം. അത് വിജയകരമായി പരീക്ഷിക്കാൻ വേണ്ടി ഐഫൽ ടവറിൻ്റെ മുകളിൽ നിന്നും പാരഷ്യൂട്ട് ധരിച്ചുകൊണ്ട് താഴേക്ക് ചാടി. പക്ഷേ പരീക്ഷണം പരാജയമായി, താഴെ വീണ് റെയിൽസെറ്റ് മരിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ റെയിൽസെറ്റിനെ പോലെ തന്നെ വേഗം കൂടിയ കാറും തീവണ്ടിയും നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങളിൽ ജീവൻ കളഞ്ഞവരാണ് അമേരിക്കക്കാരനായ ഹെൻറി സ്വൊളാൻസ്കിയും റഷ്യക്കാരനായ വലേറിയൻ അബക്കോസ്കിയും. ഓൾറൈറ്റ്, ഒരാളെ പറ്റി കൂടി കേട്ടോളൂ കേട്ടോ. പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ദാരുണ മരണത്തിൽ നിന്നും രക്ഷിച്ച, ഇന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലൂയി പാസ്റ്റർ. ഇന്നത്തെ സാഹചര്യങ്ങൾ ഓർക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെയുള്ളവരെ പേവിഷബാധയിൽ നിന്ന് സംരക്ഷിക്കാനായി ആൻറ്റി റേബീസ് വാക്സിൻ എന്ന ദിവ്യൌഷധം കണ്ടുപിടിച്ച ആ മനുഷ്യനുണ്ടല്ലോ, ശരിക്കും നമിക്കണം. കാരണം വാക്സിൻ നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിലെ പാസ്റ്റർ സ്വീകരിച്ച ചില നടപടികൾ ആരെയും ഞെട്ടിക്കും. പേ പിടിച്ച നായുടെ ഉമിനീര് വേണം പരീക്ഷണത്തിന്. അതിന് അദ്ദേഹം ചെയ്തതെന്താണെന്നോ, അങ്ങനെയുള്ള പേയുള്ള ഒരു നായയുടെ താടിയെല്ലുകൾ അകത്തിയിട്ട് ഒരു ചെറിയ ട്യൂബ് അതിൻ്റെ വായിലേക്ക് കടത്തി. എന്നിട്ട് ട്യൂബിൻ്റെ മറ്റേ തല സ്വന്തം വായിൽ വെച്ചിട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു. കടുകിട വ്യത്യാസം വന്നാൽ നായയുടെ ഉമിനീര് ഇദ്ദേഹത്തിൻ്റെ വായിലെത്തില്ലേ? പിന്നത്തെ അവസ്ഥ പറയാനുണ്ടോ? അത്രയധികം റിസ്ക് എടുത്താണ് പാസ്റ്റർ പരീക്ഷണത്തിനായുള്ള ഉമിനീർ ശേഖരിച്ചത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് ഇന്ന് വരെ എത്ര ജീവനാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ആലോചിക്കണം. യസാടങ്ങാത്ത ജിജ്ഞാസയോടെ ശാസ്ത്ര സത്യങ്ങൾ തേടിപ്പോയ പലരുടെയും നിസ്വാർത്ഥമായ സമർപ്പണവും ത്യാഗോജ്വലമായ സമീപനവും സ്വന്തം ജീവന് പോലും വിലകൽപ്പിക്കാതെയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ പല സൗകര്യങ്ങളും പല നേട്ടങ്ങളും സുഖവും എല്ലാം അനുഭവിക്കുന്നത്. ഇടയ്ക്കെങ്കിലും നമുക്ക് ഈ ഓർമ്മകൾ ഉണ്ടാവണം കേട്ടോ, കൃതജ്ഞതയോടെയുള്ള സ്മരണ. അതെ, ചില ഓർമ്മകൾ നല്ലതാണ്, ആവശ്യവുമാണ്. ആൻഡ് സോ നാളത്തെ ബെഡ് കോഫിയുടെ കാര്യവും നമുക്ക് മറക്കാതെ ഓർക്കാം. അതിപ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞേക്കാം. ഇന്നത്തെ ദിവസം നല്ല ജോറായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ കേട്ടോ, ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം 7 മണി കഴിഞ്ഞ് 1:22 ഇന്ന് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം. 10 മണിക്ക് വാട്സാപ്പ്. 11 മണിക്ക് കേൾക്കാം മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ഉച്ചയ്ക്ക് 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 3 മണി മുതൽ കേൾക്കാം വിവിധ ഭാരതി മുംബൈ റിലേ പ്രോഗ്രാംസ്. വൈകിട്ട് 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, രാത്രി 7:58 കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്, രാത്രി 8 മണിക്ക് ഗീത് ബഹാർ, 9 മണിക്ക് മൈൻഡ് സ്പാ, 10 മണിക്ക് കേൾക്കാം അരികെ, 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്. സമയം 7 മണി കഴിഞ്ഞ് 2:55.
1: സ്വാഗതം.

0: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റും 55 സെക്കൻഡും. സ്വാഗതം
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്വാഗതം. കൊച്ചിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതിയാണ്. മലയാള സാഹിത്യത്തിൽ അതുവരെയില്ലാത്ത പുതിയൊരു ഭാഷാശൈലി കൊണ്ടുവന്ന ബേപ്പൂർ സുൽത്താൻ, കഥകളുടെ സുൽത്താൻ എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരുടെ ഭാഷയും തികച്ചും വ്യത്യസ്തമായ കഥപറച്ചിൽ രീതിയും അദ്ദേഹത്തെ സാഹിത്യലോകത്ത് അനശ്വരനാക്കി. അദ്ദേഹത്തിന് നിരവധി കൃതികൾ അഭ്രപാളികളിൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ഈ ഓർമ്മ ദിനത്തിൽ ഭാർഗവി നിലയത്തിലെ ഈ ഗാനത്തോടൊപ്പം നമുക്ക് സ്വാഗതം കൊച്ചി ആരംഭിക്കാം. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നും വിജിതാശ്വൻ നായരാണ്. ആദ്യ ഗാനം കേൾക്കാം.

1964 ഭാർഗവി നിലയം റിലീസായത്. ഈ സിനിമയുടെ കഥാതിരക്കഥാ സംഭാഷണമെല്ലാം വൈക്കം മുഹമ്മദ് ബഷീറാണ്. ചിത്രത്തിന്റെ സംവിധാനം എ വിൻസെന്റ്. 7 മനോഹര ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. പ്രേം നസീർ, വിജയ നിർമ്മല, മധു എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. പി ഭാസ്കരൻ മാഷിന്റെ അതിമനോഹരമായ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം. ഇനി അടുത്ത ഗാനം കേൾക്കാം, ആദ്യ പാഠം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ചിത്രത്തിന്റെ കഥാ തിരക്കഥാ സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് എസ് എൽ പുരം സദാനന്ദനാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അടൂർ ഭാസി. കമലഹാസൻ, ശ്രീദേവി, ഷീല, ജയൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം.

1977 ആദ്യ പാഠമെന്ന ചിത്രം റിലീസായത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ. ഈ ഗാനം പാടിയത് ബ്രഹ്മാനന്ദനും വാണിജ്യറാമും. ഇനി നമ്മുടെ പത്താമത്തെ പാട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആണ് തരുന്നത്. ഈ സിനിമയിലൂടെ ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ്

ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ക്ലൂ. ഈ ചിത്രത്തിലെ അഭിനയത്തിന് നടി ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾ ഈ ഗാനം ഏതാണെന്ന് കണ്ടുപിടിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം.

എ ടി ഉമ്മർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1976 റിലീസായ ആലിംഗനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന ബിച്ചു തിരുമല. അടുത്ത ഗാനം കേൾക്കാം. 1974 റിലീസായ കോളേജ് ഗേൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന ഡോക്ടർ ബാലകൃഷ്ണൻ.

അടുത്ത ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ പത്താമത്തെ പാട്ടിലേക്കുള്ള ക്ലൂ ഒന്നുകൂടി പറയാം. ആദ്യത്തെ ക്ലൂ ഇതായിരുന്നു, ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ആദ്യത്തെ ക്ലൂ. ചിലരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷേ അതെല്ലാം തെറ്റുത്തരമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. അടുത്ത ക്ലൂ തരാം. ഷീലയും ജയഭാരതിയും അമ്മയും മകളുമായാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു ക്ലൂ കേട്ടാൽ മിക്കവർക്കും പെട്ടെന്ന് പാട്ട് മനസ്സിലാവേണ്ടതാണ്. ഷീലയും ജയഭാരതിയും അമ്മയും മകളുമായി അഭിനയിച്ച ചിത്രം. ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. പാട്ടേതാണെന്ന് ആലോചിച്ചോളൂ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. 1978 റിലീസായ അനുഭൂതികളുടെ നിമിഷം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനമാണ് അടുത്തതായി സ്വാഗതം കൊച്ചിയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

0: നമ്മുടെ 10-ാമത്തെ ഗാനം കണ്ടുപിടിക്കുവാനുള്ള ആദ്യത്തെ ക്ലൂ, ഈ സിനിമയിലൂടെ ഷീല മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. 2-ാമത്തെ ക്ലൂ, ഷീലയും ജയഭാരതിയും അമ്മയും മകളുമായി അഭിനയിച്ച് സിനിമ. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ. തുടർന്ന് സ്വാഗതം കൊച്ചി കേൾക്കാം 7:35.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4-ാമത് ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം പുതിയ വിമാനത്താവളങ്ങളും 200-ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13-ന് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും.

0: സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംവരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: എഥനോൾ കാ കാം നാ ഹംനെ ഇൻവെന്റ് കിയാ 100 സാൽ സേ ഇസ് പേ കാം ഹോ റഹാ ജോ ഏക് ഹെൻറി ഫോർഡ് ഉസ്നേ ഉസ് സമയ ഗാഡി ചലായി ഹൈ ബയോഫ്യൂൽ സേ കെരോസീൻ സേ ഫോസൽ ഫ്യൂൽ സേ മൈ ബാത് കർ റഹാ ഹൂം 2006 സേ ലേക്കർ 2008 ഉസ് സമയ ഹമാരാ ഏക് ടാർഗറ്റ് താ കെ 5% ഹമേ ബയോഫ്യൂൽ ബ്ലെൻഡിംഗ് കർനി ഹൈ 10 സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറി മേ കർ നീ പായേ വോ ദൂസരി ബാത് ഹൈ 1.4% പേ ഹമാരി ഗാഡി രുക് ഗയി.
0: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഫ്രഞ്ച് പട തോൽപ്പിച്ചത്. 70th മിനിറ്റിൽ എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻ

0: മരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ഐ സി സി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 wicketsന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ മറികടന്നു. 5 മത്സര പരമ്പരയിലെ 3 മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32%ത്തിലധികം പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 6 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങിയ കൊച്ചി വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിലുടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ഇടം എത്തിച്ച ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

വീണ്ടും സ്വാഗതം. സ്വാഗതം കൊച്ചിയിലേക്ക്. മുംബൈയിൽ നിന്നുള്ള വിജിതാശ്വൻ നായർ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി മുന്നോട്ടു പോകുന്നത്. അതിൽ തന്നെ എ ടി ഉമർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. പമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ജോളി എബ്രഹാമും പാടിയത്. ഗാനരചന ചിറയിൻ കീഴ് രാമകൃഷ്ണൻ നായർ. ഈ ചിത്രം റിലീസായത് 1979 ലാണ്.

നമ്മുടെ പത്താമത്തെ ഗാനത്തിനുള്ള ക്ലൂകൾ ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തെ ക്ലൂ ഇതായിരുന്നു, ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ചിത്രം ആയിരുന്നു എന്നുള്ളതാണ്. അതിന് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനൊരു ക്ലൂ തന്നാൽ എങ്ങനെയാണ് ഉത്തരം പറയാന്ന്. ഷീലയ്ക്ക് ഒന്നിലധികം സിനിമകൾക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്നാൽ ഞാൻ ആ ക്ലൂ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളപ്പോൾ ആലോചിക്കുമല്ലോ ഷീലയ്ക്ക് ഏതൊക്കെ സിനിമയ്ക്കാണ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ളതെന്ന് ആലോചിക്കുമല്ലോ. ബ്രെയിനൊക്കെ ഒന്ന് വർക്കാവില്ലേ, അതുകൊണ്ടാണ്. പക്ഷേ രണ്ടാമത്തെ ക്ലൂവിൽ മിക്കവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവണം അല്ലേ. ഷീലയും ജയഭാരതിയും അമ്മയും മകളുമായി അഭിനയിച്ച ചിത്രം ആണ് എന്നായിരുന്നു. ഇനി മൂന്നാമത്തെ ക്ലൂ കൂടി പറയാം. ഇതിനകത്തെ ഒരു ഹിറ്റ് ഗാനമാണ്, ഹിറ്റ് ഗാനമായിരുന്നാണ് വാ വാഗപ്പൂമരം ചൂടും. പക്ഷേ ഇതല്ല നമ്മുടെ പാട്ട് കേട്ടോ, പാട്ട് വേറെയാണ്. അപ്പോൾ ആ പാട്ട് ഏതാണെന്നാണ് ശ്രോതാക്കൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. 1971 റിലീസായ ജലകന്യക എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇനി വരുന്നത്. ഗാനരചന ഡോക്ടർ പവിത്രൻ, സംഗീതം എ.ടി. ഉമ്മർ.

0: 1975 റിലീസായ ഉത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന പൂവച്ചൽ ഖാദർ. ഈ മനോഹരങ്ങളായ ഗാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചു തന്ന വിജിതാശ്വൻ നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ ഹലോ, ആ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാർ. നമസ്കാരം. ആണോ? ഇവിടെ ഇന്ന് ഇത്തിരി കുറവുണ്ട് രാവിലെ.
1: ഞാൻ ജനലൊക്കെ അടച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര
0: ശബ്ദം കേൾക്കും അല്ലേ. സാർ മുംബൈയിലാണ് സ്ഥിരം താമസം?
1: ഞാൻ 40 വർഷമായി.
0: 40 വർഷമായി മുംബൈക്കാരനാണ്.
1: 1979 വന്നതാണ്.
0: കൊള്ളാം.
1: ഇപ്പൊ നവി മുംബൈ, ഇപ്പൊ പുതിയതായിട്ടാണ് എയർപോർട്ട് തുടങ്ങിയില്ലേ,
0: അവിടെയാണ്, നവി മുംബൈയിലാണ് അല്ലേ.
1: കഴിഞ്ഞ വർഷം പ്രോഗ്രാമിന്റെ അന്ന് ഞാൻ ചിറ്റുവേല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കഴിഞ്ഞ ജൂലൈയില്.
0: ഓക്കെ,
1: കഴിഞ്ഞ ജൂലൈയിൽ തന്നെയാണ് ഇങ്ങോട്ട് മാറിയത്.
0: സാറിനെ കഴിഞ്ഞ ജൂലൈയിൽ വിളിച്ചിട്ടുണ്ട് അല്ലേ.
1: കഴിഞ്ഞ ജൂലൈയില് 17 പ്രോഗ്രാം നമ്മുടെ കർക്കിടകം 1.
0: നല്ല ഓർമ്മയാണല്ലോ
1: കർക്കിടകം. അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്ന, അപ്പൊ നമ്മള് ഒരു നല്ല പേരിനെ വെച്ചിട്ട് പറഞ്ഞായിരുന്നേ. ആ ഒരു നല്ല ദിവസം ആണ്. അപ്പൊ അതേ തെരഞ്ഞെടുത്ത ദിവസം അത് നല്ലതാണല്ലോ എന്ന്.
0: കർക്കിടകം 1 തന്നെ അല്ലേ.
1: വിദ്യാമേടമായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ജൂലൈ നമുക്ക് ലക്കി ആയിട്ടുള്ള ഒരു മാസമാണ് അല്ലേ.
1: അതെ, 7. എന്റെ മോളുടെ ജന്മദിനം 7.
0: അത് കൊള്ളാം. മോളുടെ പേരെന്താണ്?
1: ദിവ്യ.
0: ദിവ്യ
1: ദിവ്യ ദിവ്യ ദിവ്യ
0: വിദ്യ.
1: ബിഫോർ ഡോക്ടർ.
0: ഓക്കെ ഓക്കെ ദിവ്യ. ഓക്കെ, വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് സാർ പറയൂ.
1: വീട്ടില് ഇവിടെ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ കൂടെ.
0: സാർ അപ്പൊ എവിടെ വർക്ക് ചെയ്തിരുന്നേ?
1: ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് റേഡിയോയുടെ മെക്കാനിക്കായിട്ടാണ് വർക്ക് ചെയ്തത്.
0: ഞാനത് വായിച്ചിരുന്നു, റേഡിയോയോടുള്ള ഇഷ്ടം കൊണ്ട് അതിലേക്ക് എന്നെ തിരിഞ്ഞു അല്ലേ.
1: റേഡിയോയുടെ മെക്കാനിക്കായിട്ട് ഒരു 16 മുതല് തുടങ്ങിയിട്ട് 25 അതിൽ വർക്ക് ചെയ്തു.
0: ഓക്കെ,
1: പിന്നെ വന്നിട്ട് നമ്മുടെ ഈ റേഡിയോ ചൈന മാർക്കറ്റ് വന്നതോടുകൂടി റേഡിയോ മുഴുവനും നശിച്ചു പോയല്ലോ. കാരണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഒക്കാത്ത ഒരവസ്ഥ,
0: റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ.
1: റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇത് ചെയ്ത് കൊണ്ടുപോകുമ്പോ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണത്, ശബ്ദമല്ലെന്ന് പറഞ്ഞല്ലേ കൊണ്ടുവരുന്നത്. നമ്മൾ ഇന്ന് മാറുന്ന പാട്ടല്ല, അടുത്ത അവസ്ഥ വേറെണ്ണം പോകും. അങ്ങനെ അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പം പിന്നെ എയർടെല്ലിലേക്ക് മാറി, എയർടെല്ലിന്റെ വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. അങ്ങനെ ഇല്ല, ജിയോക്കാര് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തില്ലേ സിം, അങ്ങനെ ആ ജോലിയും പോയി. ഫ്രീ ആയിട്ട് കൊടുത്ത് 2 വർഷം ഫ്രീ ആയിരുന്നു.
0: ശരിയാണ്, ഓർമ്മയുണ്ട്.
1: ഇപ്പൊ അങ്ങനെ പിന്നെ

0: ബാങ്കിങ്ങിന്റെ ഇതിലാ വർക്ക് ചെയ്യുന്നത്. ബാങ്കിങ്ങിന്റെ
1: വെരിഫിക്കേഷൻ ഓഫീസർ ആയിട്ടല്ലേ.
0: ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ പണിയുണ്ട് ഇതിന്റെ. ഈ എല്ലാരും ലോൺ എടുക്കുമല്ലോ, ലോണിന്റെ വെരിഫിക്കേഷൻ,
1: ഒരാള്
0: മറ്റതും അത് തന്നെ ആയിരുന്നു പണി, ഇഷ്ടംപോലെ പണിയുണ്ട്. പക്ഷെ ഇപ്പൊ മഴ പെയ്യുന്നത് കാരണം ഇത്തിരി
1: ബുദ്ധിമുട്ടാണ്. ധാരാളം
0: ഫീൽഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നത്. പിന്നെ ഒരു 40 ബാങ്കോളം ഉണ്ട്, ഫൈനാൻസും എല്ലാം കൂടെ കേട്ടിട്ട്
1: പേരുകളാണ്. അത്രയും ബാങ്കുകാര് ലോൺ കൊടുക്കുന്നുണ്ട്, ഇതിലൊക്കെ നമ്മൾ പോയി പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം.
0: ബാങ്കുകാരാണ് കൂടുതലും പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
1: ആണോ, ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാത്തോണ്ടല്ലേ.
0: ലോൺ അടക്കിയിട്ട് പിന്നെ 100,000 രൂപ പിന്നെ വാടക കൊടുത്ത് കമ്പനി നടത്തിയിരുന്നത് ഇതുവരെ ഓടി പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസ് എന്റെ അടുത്ത് വരാറുണ്ട്.
1: അപ്പൊ എന്തായാലും സാറിന്റെ പാട്ടുകളൊക്കെ വളരെ നല്ല സെലക്ഷൻ ആട്ടോ. ഒരുപാട് കേൾക്കാത്ത പാട്ടുകളാണ്, എന്നാൽ നല്ല പാട്ടുകൾ, നല്ല രസമുള്ള പാട്ടുകൾ. എടി ഉമ്മറിന്റെ ജന്മദിനത്തിന്റെ അന്ന് തന്നെയാണ് സാറിന്റെ ജന്മദിനം വായിച്ചു. മാർച്ച് 10 അല്ലേ.
0: അറിയില്ലായിരുന്നു,
1: അതങ്ങനെ ഒരു കോയിൻസിഡൻസ് അല്ലേ.
0: പിന്നെ പേര് വിജിതാശ്വം എന്നുള്ളത്
1: അതും ഒരു വെറൈറ്റി,
0: മഹാഭാഗവതത്തിലുള്ള ഒരു പേരാണ്, അത് അറിയത്തില്ലായിരുന്നു എനിക്കും. അച്ഛനാണ് ഇട്ടതെങ്കിലും അച്ഛൻ ഒരിക്കൽ പോലും അത് പറഞ്ഞിരുന്നില്ല.
1: അത് കൊള്ളാം. വേറെ സഹോദരങ്ങളുണ്ടോ സാറിന്?
0: ഒരു അനുജത്തിയുണ്ട് നാട്ടില്, അമ്മയും അനുജത്തിയും കൂടെ നാട്ടില്. പുനലൂരിനും അഞ്ചലിനും കൊട്ടാരക്കരയ്ക്ക് മധ്യ കോക്കാട് എന്ന് പറയുന്നതാണ് സ്ഥലം.
1: അനിയത്തിന്റെ പേരെന്താണ്?
0: സൗരജാംബിക.
1: അതാണ് രണ്ടുപേർക്കും വെറൈറ്റി പേരാണ് അച്ഛൻ ഇട്ടിരിക്കുന്നത്. സൗരജാംബിക.
0: ഭാര്യ ദീപ, മകള് ദിവ്യ. അവർക്ക് രണ്ട് സഹോദരങ്ങൾ, ഒരാള് അനൂപ, ഒരാൾ അഞ്ജന.
1: ഓക്കെ. അപ്പൊ എല്ലാവരോടും പറഞ്ഞിരുന്നോ ഇന്ന് സാറിന്റെ പാട്ടുകളാണ് വരുന്നത് റേഡിയോയിൽ നിന്ന്?
0: അഞ്ജനയ്ക്ക് രണ്ട് മക്കളുണ്ട്, ചന്ദ്രധറും ശിവാംഗി. അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ, അവരിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ജനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്
1: റേഡിയോ അല്ലേ,
0: റേഡിയോ കേൾക്കുന്നത്.
1: അത് കേൾക്കുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം.
0: ഇപ്പം പോയപ്പോ ഒരു FM റേഡിയോ കൊണ്ടുപോയി കൊടുത്തു. ആകാശവാണിയാണ് പുള്ളിക്കാരിക്ക് വേണ്ടത്. പക്ഷേ അവിടെ അത് കിട്ടുന്നില്ല, അവര് താമസിക്കുന്ന സ്ഥലത്ത്. പുനലൂര് ടൗണിലൊരു ഇതുണ്ട്, റിലേ ഉണ്ട്, റിലേ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്.
1: നമുക്ക് മൊബൈലിൽ കേൾക്കാമല്ലോ, ന്യൂസ് ഓൺ എയർ എന്നുള്ള ആപ്പ് ഉണ്ടല്ലോ നമുക്ക്.
0: പക്ഷേ അത് ഈ മൊബൈലിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ കൊണ്ട് എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ.
1: അതൊന്ന് നമ്മുടെ ഫേവറേറ്റ് ചാനലായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല.
0: അതില്ല, ഞാനതൊക്കെ പറഞ്ഞു കൊടുത്ത്, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാ വന്നെ. ഞാനിപ്പോ ഏതാണ്ട് 2 വർഷത്തിലേറെയായി, 2-3 വർഷത്തിലേറെയായി ആപ്പിനകത്താ
1: കേൾക്കുന്നത്. കുറച്ച് എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത്. ട്യൂൺ ചെയ്യേണ്ട, പെട്ടെന്ന് ഫേവറേറ്റ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഈ രണ്ട് ചാനലും, കൊച്ചി FM രണ്ട് ചാനലും മാറി മാറി കേൾക്കാം.
0: അങ്ങനെ ഈ പേര് മഹാഭാഗവതത്തില് കന്തം 4 അധ്യായം 22 എന്ന് നമ്മള് ChatGPT-യിൽ നോക്കിയാലും ഈ പേര് ഇതുപോലെ കിടപ്പുണ്ട്. ഒരു വ്യത്യാസവും ഇല്ലാതെ
1: എല്ലായിടത്തും കേൾക്കും, സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കാം ഈ പേര് കാരണം അല്ലേ.
0: എനിക്കിപ്പം അതുകൊണ്ട് ഒരു ഏകദേശം ഒരു 8 പേരോളം ഉണ്ടാവും പല സ്ഥലങ്ങളിലും, പലരും പല പേരിലാണ് വിളിക്കുന്നത്.
1: ചെല്ല പേരുകൾ അല്ലേ,
0: ചെല്ല പേരല്ല, ഇത് വിളിക്കാൻ അറിയാത്തത് കൊണ്ട് അവർക്കുള്ള ഇഷ്ടം.
1: അങ്ങനെയുള്ള പേരുകളിൽ ഏറ്റവും രസമുള്ള ഒരു പേരെന്ന് പറഞ്ഞു ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ.
0: ആദ്യമേ അതിനെ ഒരാള് വിജിത്ത് എന്നാക്കി, പകുതി വെച്ച് മുറിച്ചിട്ട്. പിന്നെ ഒരാള് വാജിത്താക്കി,
1: വാജിത്ത്.
0: പിന്നെ ഇപ്പൊ ഓഫീസിൽ നിന്ന് ചിലരൊക്കെ വിളിക്കുമ്പോ വിശ്വാസൻ എന്നാ വിളിക്കുന്നത്. കാരണം ഇത് വായിക്കുമ്പോ അത് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് അവര് അവരുടെ ഐഡിയ അനുസരിച്ച് അവര് വായിക്കുന്നു.
1: പെട്ടെന്ന് എന്താണോ വിളിക്കാൻ, വായില് വിളിക്കാൻ വരുന്നത് അങ്ങ് വിളിക്കുക.
0: അതെ അതെ അതെ. പിന്നെ അങ്ങനെ പിന്നെ ബിജിദാസ് എന്നാണ് ഇപ്പം ഒരു നമ്മുടെ ഇവിടെ ഒരു സംഘടനയുണ്ട്, അയ്യപ്പ പൂജ നടക്കുന്നുണ്ട് ഇപ്പം 17 വർഷം, അടുത്തത് വരുന്നത് 17. അപ്പൊ അവിടെ ഉള്ളൊരു തന്നെ ബിജിദാസ് എന്നാ വിളിക്കുന്നത്, ബിജിദാസ്.
1: ബിജിദാസ് എന്തായാലും കൊള്ളാം.
0: അപ്പൊ പിന്നെ ഞാൻ റേഡിയോ പഠിച്ചിട്ട് ഞാനാണ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടില് റേഡിയോ അസംബിൾ ചെയ്ത് ആദ്യമായി പാടിക്കുന്നത്. ആദ്യമായിട്ട് അസംബിൾ ചെയ്തത് വേറൊരാളായിരുന്നു. പുള്ളിക്കാരെ ഇപ്പൊ നമ്മുടെ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, യബനേസർ എന്ന പുള്ളിയുടെ പേര്. പുള്ളി കെൽട്രോണിൽ ജോലി ചെയ്തിട്ട് റിട്ടയറായി, ഇപ്പം സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, യബനേസർ എന്ന പുള്ളിയുടെ പേര്. നമ്മുടെ മനോരമ TVയിലും സൂര്യ TVയിലും ഒക്കെ പുള്ളിയുടെ സീരിയൽ നടക്കുന്നുണ്ട്. ഗുണ്ടയായിട്ടും ഇച്ചിരി പ്രായമുണ്ട്, എന്നെ കഴിഞ്ഞ് 2 വയസ്സിന് കൂടുതലാണ്, 64 വയസ്സുണ്ട് പുള്ളിക്ക്.

0: ശരി,
1: പുള്ളിയാണ് ആദ്യമായിട്ട് അസംബിൾ ചെയ്തത്, പക്ഷെ അവരുടെ അടുത്ത് പാടിയില്ല.
0: പാടിയില്ല, പക്ഷെ സാറാണ് റേഡിയോ പാടിച്ചത് അല്ലേ?
1: ഞാനത് എനിക്കുള്ള റേഡിയോ പാടിയ ഉടനെ അവിടെ ഒരു കട നടത്തുന്ന ഒരു ദാമോദരൻ എന്ന് പറയുന്ന ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്ക് ഓടി വന്ന് ഈ റേഡിയോ എനിക്ക് തന്നെ വേണം, ഞാൻ നിന്ന് അഡ്വാൻസ് മേടിച്ചും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞ അയാൾക്ക് കൊടുക്കാൻ നോക്കിയാൽ എനിക്ക് തന്നെ വേണം. കുഞ്ഞ് ചെയ്തത് എനിക്ക് വേണം ആദ്യം.
0: നല്ല ഓർമ്മകൾ അല്ലേ.
1: പുള്ളി അടുത്ത സമയത്ത് മരിച്ചു പോയി.
0: ഓക്കേ ഓക്കേ.
1: പുള്ളിക്കാരൻ അങ്ങനെ പിന്നെ നിർബന്ധം സഹിക്കാതെ പുള്ളിക്കാരൻ പോയിട്ട് അന്നത്തെ കളക്ഷനുള്ള ചായയുടെ പൈസ മുഴുവനും കൂടെ വാരിക്കൊണ്ട് വന്ന് എനിക്ക് തന്ന്, പിന്നെ അത് കൊടുത്തേ വെക്കുമെന്ന് നിർബന്ധമായി. അങ്ങനെ പുള്ളിക്കാരന്റെ കടയിലിരുന്നത് ഒരു വർഷങ്ങളോളം പാടി.
0: ഓക്കേ, സന്തോഷം. അതൊക്കെ അല്ലേ,
1: അത് പിന്നെ
0: അതൊക്കെ ഓർക്കുമ്പോ നല്ല നല്ല ഓർമ്മകള്.
1: ജനിച്ചത് റേഡിയോയ്ക്ക് വേണ്ടിയാണെന്നൊരു തോന്നലുണ്ട്, കാരണം അറിയാറായപ്പോ മുതലേ റേഡിയോയ്ക്ക് അകത്ത് കമ്പമായി. അങ്ങനെയാണ് റേഡിയോ മെക്കാനിക് ആയിട്ട് പഠിക്കുന്നത് തന്നെ.
0: ഓക്കേ, സാറിന് സാറിന് റേഡിയോയോടുള്ള ഇഷ്ടം സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്.
1: അതുപോലെ ബോംബെ വന്നതിന് ശേഷമാണ് ഈ റേഡിയോ പിന്നെ അടുത്ത് ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുവന്നില്ലേ 12 മണിക്കൂറോളം. രാവിലെ 9 മണിക്ക് കട ഉറങ്ങി കഴിഞ്ഞാൽ കടയായിരുന്നു അന്ന് ഈ ഇലക്ട്രോണിക്സിന്റെ റിപ്പയറിംഗിന്റെ ഷോപ്പായിരുന്നു. അപ്പോഴ് അടുത്ത് റേഡിയോ പാടിച്ച് അങ്ങനെ വെച്ചേക്കുവാണ്.
0: ഓക്കെ.
1: അന്ന് പക്ഷെ ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട് നാട്ടിലത്തെ കിട്ടാത്തത് കൊണ്ട് മറ്റേ വിവിധ ഭാരതി ആയിരുന്നു കേൾക്കുന്നത്. വിവിധ ഭാരതി നമ്മളെ കണ്ട വൈകിട്ട് ടെലികാസ്റ്റ് ചെയ്യുമല്ലോ വിവിധ ഭാരതി, ആ വിവിധ ഭാരതി ആയിരുന്നു ഇവിടെ കൂടുതലായിട്ടും കേൾക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അന്ന് മുഹമ്മദ് റഫി എന്ന് പറയുന്ന ഒരു ഗായകൻ ഉണ്ടെന്ന് ബോംബെ വന്നതുകൊണ്ടാണ് ഇതിൽ
0: അറിഞ്ഞത്.
1: ഞാൻ വന്ന ആ വർഷം പുള്ളി മരിക്കുന്നത് 1979.
0: 79 മുംബൈയിലേക്ക് ചേക്കേറിയതാണ് അപ്പോ.
1: അതെ അതെ അതെ.
0: അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സാറിന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പൊ വീട്ടിലെ എല്ലാരോടും അന്വേഷണം പറയൂ. അപ്പൊ ഇനിയും ഇതേപോലെ നല്ല പാട്ടുകളൊക്കെ എഴുതി അയക്കൂ. ഒരു ഇടവേള എടുത്തിട്ട്, ഒരു 3 മാസത്തേക്ക് ഇടവേള എടുത്തിട്ട് ഇനിയും ഇതുപോലെ പ്രത്യേകതകളൊക്കെ ഉള്ള പാട്ടുകൾ എഴുതി അയക്കൂ കേട്ടോ സാർ.
1: ഓക്കെ,
0: ഒരുപാട് സന്തോഷം. ബാക്കി പാട്ടുകൾ കേൾക്കാം. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-ാമത്തെ പാട്ട് കണ്ടുപിടിക്കാനുള്ള അതിന്റെ ഉത്തരവൊക്കെ നമുക്ക് പറയണം. അപ്പൊ നമുക്കിനി ബാക്കി പാട്ടുകളിലേക്ക് പോവാം.
1: പോകാം പോകാം പോകാം.
0: ഓക്കെ സാർ, താങ്ക് യു.
1: അപ്പം കേൾക്കുന്ന എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ.
0: ഓക്കെ, എല്ലാവർക്കും ആശംസകളും അറിയിച്ചേക്കാം സാറിന്റെ വക. ഈ പാട്ടുകളെല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, പിന്നെ സാറിന്റെ ഫാമിലിക്ക്.
1: ഓക്കെ,
0: താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ് സാർ.

മുംബൈയിൽ നിന്നുള്ള വിജിതാശ്വൻ നായരാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. വർണ്ണവും നീയേ എന്ന ഗാനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

1977 റിലീസായ അപരാജിത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. ഇനി നമ്മളുടെ 10-ാമത്തെ ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ശ്രോതാക്കൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ഉത്തരം വെളിപ്പെടുത്താനുള്ള ടൈമാണ് ഇപ്പോൾ. അനുഭവം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും എസ് ജാനകിയും ബേബി അനിതയും ചേർന്ന് ആലപിച്ച സ്വരമയൂഖം സ്വർണം പൂശിയ എന്ന ഗാനമാണ് നമ്മുടെ 10-ാമത്തെ ഗാനം. ചില ശ്രോതാക്കൾ സിനിമ ശരിയായി പറഞ്ഞിട്ടുണ്ട്, ഗാനം തെറ്റിപ്പോയിട്ടുണ്ട്. ആരൊക്കെയാണ് ശരി ഉത്തരം പറഞ്ഞതെന്ന് നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് നോക്കാം. ഗാനം കേട്ടോളൂ. ബിച്ചു തിരുമലയാണ് ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്.

ജോൺസൺ, അശോകൻ വലിയപറമ്പിൽ, സുനിത എ വി, മുരളീധരൻ ഇവരൊക്കെ ശരിയുത്തരം അയച്ചതാണ്. ചിലരൊക്കെ സിനിമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, അതും കൂടിയുണ്ട്. എനിക്ക് അതിന്ന് സെപ്പറേറ്റ് നോക്കി പറയാൻ പറ്റിയില്ല. എന്തായാലും ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം.

ഒരുപാട് ശ്രോതാക്കൾ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് ആദ്യം മെസ്സേജ് അയച്ചത് വാസു എം എൽ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മെർസി തോമസ്, ലക്ഷ്മി ദേവി, ഐസക് ചാക്കോ, ഷീജ ദാസൻ, ഉഷ, സൽമ ജമാലുദ്ദീൻ, ശൈലജ ഹരിദാസ്, കുമാരി വിശ്വനാഥൻ, ജിഷ.

ആഭിജാത്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ. സ്വാഗതം. കൊച്ചിയിലെ അവസാന ഗാനം കേൾക്കാം. ആൽമരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. ഗാനരചന പി ഭാസ്കരൻ.

ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കേൾക്കാം ഇടപ്പള്ളിയിൽ നിന്നും ശിവൻ വട്ടേക്കുന്നം തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

0: Cleaner, more modern future. Sunday Times informs City Court cites Supreme Court order, denies bail to Sharjeel Umar. Telegram told to act against piracy or face action, writes the Economic Times. And finally, Indeed, love knows no bounds. The Sunday Express writes about one Zeeshan Ahmed who crossed the LOC to meet his love, Ira Majid. The two had fallen in love over Snapchat a month after he crossed LOC for love. 22-year-old POK man sent back. And with that, it's back to you, Saira.
1: Thanks, Pramod. And now before we end the bulletin, the headlines once again. Prime Minister Modi launches next phase of regional air connectivity scheme Viksit Udaan to give fillip to air travel in Tier 2 and Tier 3 cities. Government hikes onion procurement price for price stabilization buffer by 13% to boost farmer income. IMD says monsoon rains will continue to lash large parts of the country over the next few days. Australian Prime Minister Anthony Albanese hails India as key economic partner ahead of Prime Minister Modi's visit. And in football, France and Morocco enter quarterfinals of FIFA World Cup. And with that, we end the morning news. Have a great day.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
3: You're listening to Akashvani Kochi FM Rainbow 107.5. Samayam 8 mani kazhinju 30 minutum 21 secondum. സവാരി ടൈമിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് രണ്ട് മൂന്ന് വാർത്തകളൊന്ന് നോക്കിയാലോ. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉത്പാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റു പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം എന്ന ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന അടുത്ത മാസം 31, അതായത് ഓഗസ്റ്റ് 31 വരെ സമർപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ കൂടുതലായി അറിയണമെങ്കിൽ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം എന്നുള്ള ഒരു ഡോക്യുമെന്റ്, ഒരു ലിങ്ക് ലഭ്യമാണ്. സ്പൈസസ് ബോർഡിൽ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷകൾ സമർപ്പിക്കുക. അവസാന തീയതി ഓഗസ്റ്റ് 31. ഇനി നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായിട്ട് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ മേഖലകളിലാണ് അവാർഡ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഹരിത വ്യക്തി, അതായത് കൃഷി ഒഴികെയുള്ള ജൈവ വൈവിധ്യ രംഗത്തുള്ളവർക്കാണ് ഹരിത വ്യക്തി എന്ന അവാർഡ് കൊടുക്കുന്നത്. മികച്ച സംരക്ഷക കർഷകൻ അല്ലെങ്കിൽ കർഷക, സസ്യജാലം ജന്തുജാലം ഈ വിഭാഗത്തിലാണ് മികച്ച സംരക്ഷക കർഷകൻ അല്ലെങ്കിൽ കർഷകയ്ക്ക് അവാർഡ്. ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, അച്ചടി മാധ്യമം, ദൃശ്യശ്രവ്യ മാധ്യമം ഈ രംഗത്തുള്ളവർക്ക് മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം. ഇത് വ്യക്തികൾക്കും ട്രസ്റ്റിനുമായിട്ടാണ് കൊടുക്കുന്നത്. മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ, ജൈവ വൈവിധ്യ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, ഇത് സർക്കാർ, സഹകരണ പൊതുമേഖല, സ്വകാര്യ മേഖല ഈ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതാണ് മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം. ഇനി മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ്, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ക്ലബ്ബുകൾക്കും പുരസ്കാരം നൽകുന്നുണ്ട്. അവാർഡിനുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, തപാൽ മാർഗം മാത്രമേ അപേക്ഷകൾ അയക്കാൻ പറ്റുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ജൂലൈ 31, ഈ മാസം 31, മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/3219, നമ്പർ 43, വെൽ ഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം, 695003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. വിലാസം ഒരിക്കൽ കൂടി പറയാം. മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/3219, നമ്പർ 43, ബെൽ ഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം, 695003. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കാവുന്നതാണ്, നമ്പർ 04712 72 47.

നാൽപ്പത് 04712 72 47 40. ഇനി കോട്ടയം ജില്ലയിലെ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് പരീക്ഷ, മെഡിക്കൽ എൻട്രൻസ്, IIT, NIT എൻട്രൻസ് എന്നിവയ്ക്ക് റെസിഡൻഷ്യൽ പരിശീലനത്തിന് ധനസഹായം നൽകുന്നു എന്ന വാർത്തയാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും കോട്ടയം കാരാപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും പാല, വൈക്കം, പള്ളം എന്നിവിടങ്ങളിലെ മത്സ്യഭവൻ ഓഫീസുകളിലും ലഭിക്കുന്നതാണ്. അപേക്ഷ ജൂലൈ 15 മുൻപായി ജില്ലാ ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. അപ്പോൾ അവസാന തീയതി ജൂലൈ 15 എത്രയും പെട്ടെന്ന് അപേക്ഷാ ഫോം സംഘടിപ്പിച്ച് അപേക്ഷിക്കേണ്ടതാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കാം 04812 56 68 23 04812 56 68 23.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റും 20 സെക്കൻഡും.
1: On the move, let's crew. Savari time is live.

നമ്മൾ സവാരി ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത്, നിങ്ങളോടൊപ്പം സവാരി ചെയ്യുന്നത് ഞാൻ അശ്വതി. അപ്പോൾ ദാ ഫോൺ എടുത്തോളൂ, നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. 0484-2-8-1-0-1 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, ആശംസകൾ അറിയിക്കാം. അപ്പോൾ മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484-2428-101. You are listening to Akashvani Kochi FM Rainbow 107.5, Musically Yours.

സവാരി ടൈമിലെ ഇന്നത്തെ ആദ്യത്തെ കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ആഹാ, ആദ്യത്തെ കോള് തന്നെ കട്ടായിപ്പോയി. എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ധാരാള പ്രഭു എന്ന സിനിമയിലെ ടൈറ്റിൽ ട്രാക്കാണ് നമ്മൾ കേട്ടത്. നല്ലൊരു അടിപൊളി പാട്ടായിരുന്നു അല്ലേ. എന്തായാലും നമ്മളോടൊപ്പം നമ്മളുടെ ആദ്യ കോളർ തന്നെ ചേരുന്നുണ്ട്. ആദ്യം ഡ്രോപ്പ് ആയി പോയത് ഈ കോള് തന്നെയായിരുന്നു. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആദ്യം വിളിച്ചപ്പോ കട്ടായി പോയി അല്ലേ.
1: കട്ടായി.
0: എന്തായാലും ഭാഗ്യമുണ്ട്, രണ്ടാമത് വിളിച്ചപ്പോഴും കിട്ടിയില്ലോ.
1: കിട്ടി.
0: പറയൂ ആരാണെന്ന് പറയൂ.
1: ജിജി.
0: ജിജി
1: വിളിക്കുന്നു.
0: പുതുവായ്പ.
1: ഞങ്ങളൊരു യാത്രയിലാണ്, അമ്പലത്തിലേക്ക് പോണേ.
0: ആ ആരൊക്കെ ഉണ്ടോ ഇപ്പം ഞങ്ങളെന്ന് പറയുമ്പോ?

0: ഹസ്ബൻഡ് ഉണ്ട്,
1: ആ
0: മോളുണ്ട്.
1: ഹസ്ബൻഡിന്റെ
0: മോളുടെയും
1: പേര്? ആ
0: മോളുടെ പേര് കിമ്മി, ഹസ്ബൻഡിന്റെ പേര് അനിൽകുമാർ.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഇപ്പോ കേൾക്കേണ്ടത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ? ആ പാട്ടാണ് വേണ്ടത്. ആ കിഴക്കുണരും പക്ഷിയിലെ പാട്ടാണ് വേണ്ടത് അല്ലേ? അപ്പൊ എന്തായാലും നമ്മള് അമ്പലത്തിലേക്കാ പോകുന്നേ. അപ്പൊ ഒരു നല്ല ഭക്തിഗാനം തന്നെ ഇരിക്കട്ടെ അല്ലേ? അതെ അതെ, അശ്വതിയാണ്.
0: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പ്രോഗ്രാം കേൾക്കാറുണ്ട് ഞാൻ.
1: ഓക്കെ ഓക്കെ. ഇപ്പൊ ഞങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ്.
0: കിട്ടിയില്ല. കുറച്ചുപേരെ അന്വേഷണം പറയണോ എനിക്ക്?
1: ആ പറഞ്ഞോളൂ.
0: കിരൺ ബേബി, പിന്നെ ധന്യ,
1: പിന്നെ അങ്ങനെ ഓർക്കുമ്പോ കിട്ടുന്നില്ല അല്ലെ? ഒരു എക്സൈറ്റ്മെന്റ് കാരണം എല്ലാരും പേര് കിട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ ആർജേസിനും കൂടി അങ്ങോട്ട് വെച്ചേക്കാം. അപ്പൊ ആർക്കും പരാതി വേണ്ടല്ലോ അല്ലേ? തീർച്ചയായും
0: തീർച്ചയായും.
1: ഓ താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ ഏതമ്പലത്തിലേക്കാ പോകുന്നേ?
0: ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമാണ്, കൊടുവഴങ്ങ മാരായി എന്ന് പറയും.
1: ഓക്കെ ഓക്കെ.
0: എറണാകുളം ജില്ലയിൽ
1: തന്നെയാണ്. ഓക്കെ, അപ്പോ നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: സെൽവരാജ്.
0: എരൂരുന്ന്. ഓക്കെ സെൽവരാജ്, എങ്ങോട്ടാണ് യാത്ര?
1: വേളാർവട്ടം ക്ഷേത്രത്തിലേക്ക്.
0: ആ രാവിലെ തന്നെ ആത്മീയ പാതയിലാണ് എന്തായാലും. ആരൊക്കെയാണ് ഒപ്പം ഉള്ളത്?
1: ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്.
0: ഒറ്റയ്ക്കാണ്. വേളാർവട്ടം എവിടെയായിരുന്നു കേട്ടത്?
1: മനോരമ കവല, ചേർത്തല.
0: ചേർത്തലയിൽ. ഓക്കെ ഓക്കെ. എരൂരുന്ന് ചേർത്തലയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്?
1: ഞങ്ങൾ ഇവിടുന്ന് ഹബിന് പോകും.
0: ഹബിന്ന് ബസ്സിന് പോകല്ലേ? ബസ്സിന് പോകുന്നു. ഓക്കെ ഓക്കെ.
1: സാധാരണ അങ്ങനെ പോണം. അപ്പോ അവിടെ വർക്കിന് പോകുമ്പോഴും അങ്ങനെ പോകാം.
0: അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, എന്താ ചെയ്യണേ സെൽവരാജ?
1: പെയിന്ററാണ്.
0: പെയിന്ററാണ്. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് മറ്റേ പുണ്യാള നഗർ ബത്തീസിലെ പാട്ടാണ് വേണ്ടത്.
0: പുണ്യാള നഗർ ബത്തീസിലെ ജയസൂര്യ പാടിയ പാട്ട് അല്ലേ?
1: അതെ അതെ.
0: ആ പാട്ട് പാടുവോ?
1: ആ രണ്ട് ലൈൻ വേണമെങ്കിൽ
0: മുള്ളി നോക്കൂ.
1: ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നു. ആളിത്തിരി ആളാവാൻ ഒരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ.
0: ഓക്കെ, വരികൾ മറന്നുപോയി തോന്നുന്നു അല്ലേ? പെട്ടെന്ന് കിട്ടില്ല.
1: അതെ
0: അതെ. നന്നായി പാടി കേട്ടോ, നന്നായി പാടി. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? മക്കളുടെ പേര് പറയോ.
1: വിജയ്.
0: വിജയും
1: വീണ.
0: വിജയും വീണയും. ആ കൊള്ളാം. ചെറിയ കുട്ടികളാണോ, പഠിക്കുകയാണോ?
1: ആ ഒരാളുടെ മാരേജ് എന്നൊരു കുട്ടിയുണ്ട്. പിന്നെ ഒരാള് മാരേജ് കഴിഞ്ഞിട്ടില്ല, മെഡിക്കലിന്റെ പോകുന്നു.
0: ഓക്കെ ഓക്കെ.
1: ജയ.
0: ജയ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറയൂ കേട്ടോ.
1: എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.
0: ആശംസകളും നേർന്നു. ഈ പാട്ട് സ്പെഷ്യലി ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: ആ ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്നും നന്മകൾ നേർന്നുകൊണ്ടാണ് ഈ ഗാനം.
0: ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സെൽവരാജ് എരൂരിൽ നിന്നും ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് ഇനി വരുന്നത്. ഓക്കെ
1: ഓക്കെ. താങ്ക്സ്.
0: ഓക്കെ, താങ്ക് യു.

സമയം 9 മണിയോടടുക്കുന്നു. സവാരി ടൈമിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ആ കോള് ഡ്രോപ്പായി പോയി. എന്തായാലും നമുക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം കേട്ടോ. ശ്രോതാക്കൾ ഇതേപോലെ കോള് കട്ടായി പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കൂ. ഒരുപാട് കോള് വരുന്നുണ്ട്, അത് കാരണം രണ്ടാമത് കിട്ടുമോ എന്നറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇപ്പോൾ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളെ വിളിക്കാവുന്നതാണ്. 0484248101 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്, യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. അതുമാത്രമല്ല, എല്ലാവരും മലയാളം പാട്ടുകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഈ പരിപാടിയിലൂടെ മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടാട്ടോ. മലയാളം മാത്രമല്ല, തമിഴും ഹിന്ദിയും ഒക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ എന്തായാലും റെഡി എന്ന സിനിമയിലെ ഒരു നല്ലൊരു ഹിന്ദി ട്രാക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: സവാരി ടൈമിലെ അടുത്ത കോളർ ചേരുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിന്ന് സഗീർ എന്ന് പറയും. പേര്
0: സഗീർ.
1: സഗീർ
0: കൊടുങ്ങല്ലൂർ അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങോട്ടാണ്
1: നല്ല വിശേഷം?
0: വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്?
1: ഞാൻ വൈഫുണ്ട്, മകനുണ്ട്, മകന്റെ വൈഫുണ്ട്, കുട്ടികളുണ്ട്.
0: ഓക്കെ.
1: ഭാര്യയുടെ പേര് നാസില, മരുമകളുടെ പേര് നസറിൻ.
0: ഓക്കെ. എല്ലാരും ഒരുമിച്ചാണോ താമസം?
1: അതെ, ഒരുമിച്ചാണ്, എല്ലാവരും ഒരുമിച്ചാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ രസമായിരിക്കും അല്ലേ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്?
1: കൊച്ചുമക്കൾ
0: എത്ര പേരുണ്ട്?
1: കൊച്ചുമക്കള് ഇവിടെ ഇപ്പൊ രണ്ടു പേരുണ്ട്. ഒന്ന് എന്റെ ഇളയ കുട്ടി, ഒന്ന് മകന്റെ കുട്ടി, പിന്നെ വലിയ മക്കളാണ് എല്ലാവരും.
0: വലിയ മക്കളാണ് അല്ലേ, വലിയ പേര് കുട്ടികളാണ്, ചെറിയ ആള് ഒരാളേ ഉള്ളൂ.
1: അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പിന്നെ പാതയം സിനിമയിലെ ചന്ദ്രകാന്തം കൊണ്ട്.
0: ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, ഈ പാട്ടല്ലേ?
1: അതെ മാഡം.
0: നല്ല പാട്ടാണ്, നല്ലൊരു മനോഹരമായ. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എല്ലാ ശ്രോതാക്കൾക്കും. കാരണം വെച്ചാല് ഞാൻ ഒരു സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ്. വണ്ടിയിലും എന്റെ റേഡിയോ ഉണ്ട്,
0: വീട്ടിലും ഉണ്ട്.
1: എന്നൊക്കെ ചെന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്ന വ്യക്തിയാണ്. വീട്ടിൽ വന്നാലും
0: റേഡിയോ ആണ്.
1: അതെ അതെ അതെ.
0: എന്താ എന്താ ചെയ്യണേ താങ്കള്?
1: ഞാൻ ഓട്ടോ ടാക്സി ഓടിക്കുന്നു കൊടുങ്ങല്ലൂര്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നും പോകുന്നുണ്ട്? ഞായറാഴ്ച ആണെങ്കിലും പോകും അല്ലേ?
1: ആ പോകും. അങ്ങനെ ജീവൊന്നും എടുക്കാറില്ല. എനിക്ക് എറണാകുളത്തേക്ക് ഒരു ഓട്ടോ ഉണ്ട് 9:30-ക്ക്.
0: അപ്പൊ അതിനുള്ള വെയിറ്റിംഗിലാണ്,
1: അതിനുള്ള തയ്യാറെടുപ്പിൽ നിന്നോണ്ടിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും യാത്രക്ക് മുമ്പ്, യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പാട്ട് അങ്ങ് കേട്ട് കളയാം അല്ലേ?
1: ഓക്കെ മാഡം, കിട്ടിയാലും വളരെ സന്തോഷം.
0: ഓക്കെ. അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറയൂ വീട്ടില്.
1: ഓക്കെ ഓക്കെ ഓക്കെ
0: ഓക്കെ. പാട്ട് കേൾക്കാം?
1: ആ പാട്ട് കേൾക്കാം. ഓക്കെ
0: ഓക്കെ.

സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റായി. നമ്മുടെ ശ്രോതാക്കൾ യാത്രയിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കണം, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ പാട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദാ ഫോൺ വേഗം എടുത്തോളൂ, മടിക്കാതെ വിളിച്ചോളൂ. 0484-242-8101 0424-242-8101 ഈ നമ്പറിൽ ഇപ്പോൾ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റും ചെയ്യാവുന്നതാണ്. മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ മടിക്കാതെ വേഗം തന്നെ ഫോണെടുത്ത് വിളിച്ചോളൂ. യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾക്കുള്ളതാണ് ഈ പ്രോഗ്രാം എന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പ്രോഗ്രാമാണ്. അല്ലാത്തവർക്ക് നമുക്ക് വാട്സപ്പ് ഉണ്ട്, പിന്നെ യുവർ ചോയ്സ് ഉണ്ട്, ഇഷ്ടംപോലെ പ്രോഗ്രാംസ് വേറെയുണ്ട്. അപ്പോൾ കഴിയുന്നതും യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കൾ വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നന്ദ എന്ന തമിഴ് ചിത്രത്തിലെ നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റും 52 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മളോടൊപ്പം നമ്മളുടെ അടുത്ത കോളർ ചേരുന്നുണ്ട് കേട്ടോ. സവാരി ടൈമിലെ അടുത്ത കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ
1: ഹലോ, അല്ലെങ്കിൽ കിട്ടാ മതി, ഖാമോഷിയം.
0: ആ ഖാമോഷിയം, അതിടാ കേട്ടോ. അതിനു മുമ്പ് ആരാന്നൊന്ന് ശ്രോതാക്കളോടൊന്ന് പറഞ്ഞോളൂ, ഞാൻ ലൈവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ, നമ്മള് പരിചയപ്പെട്ടതാണ്. രമ്യ അല്ലേ?
1: രമ്യ,
0: എറണാകുളം. എങ്ങോട്ടാണ് യാത്ര രമ്യ?
1: ഞാനൊരു അമ്പലത്തിൽ പോയതാണ്, തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
0: ഓക്കെ ഓക്കെ. അപ്പൊ സ്ഥലം എവിടെയാണ്?

0: താമസിക്കുന്നത് എറണാകുളത്താണോ?
1: അതെ അതെ, എറണാകുളത്ത് പാലാരിവട്ടത്തില്.
0: ആഹാ, പാലാരിവട്ടത്ത് എവിടെയാ?
1: നമ്മുടെ ആലഞ്ചൂട് ജംഗ്ഷൻ എന്ന് പറയും, പാടിവട്ടം.
0: ആ, അറിയാം അറിയാം, അവിടെയാണ് അല്ലെ? വീട്ടിലാരൊക്കെയോ ഉണ്ടോ? ഒറ്റയ്ക്കാണോ അമ്പലത്തിൽ പോയത്?
1: അതെ അതെ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്.
0: ആഹാ, ഓക്കെ, കാരനാണ്.
1: അതെ അതെ, കാരണം
0: ഓക്കെ. വീട്ടിലാരൊക്കെയോ ഉണ്ട്?
1: ഇവിടിപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടില്, അച്ഛൻ അമ്മ അനിയൻ.
0: ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ ജോലി സംബന്ധമായിട്ട് നിക്കുകയാണ് അല്ലെ?
1: അതെ അതെ അതെ.
0: ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഏത് ബാങ്കിലാണ്?
1: ICICI ബാങ്ക്.
0: ഓക്കെ ഓക്കെ, എവിടെയാണ്, ഏത് ബ്രാഞ്ചാണ്?
1: നമ്മുടെ എടപ്പള്ളി സ്റ്റേറ്റ് ഓഫീസിലാണ്.
0: എടപ്പള്ളി. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്ന് പാട്ട് വേണ്ടത് ഖാമോഷിയാന്ന് ഞാൻ കേട്ടു, അത് ഏത് സിനിമയാണ്?
1: ഖാമോഷിയ എന്നുള്ള സിനിമ.
0: അത് തന്നെയാണ് അല്ലെ?
1: അതെ അതെ,
0: ഖാമോഷിയ എന്നുള്ള സിനിമ തന്നെയാണ്. എന്താണ് ഇപ്പൊ ഹിന്ദി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
1: ഹിന്ദി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
0: ഓക്കെ ഓക്കെ,
1: അർജീത് സിംഗിന്റെ ആണ്.
0: അർജീത് സിംഗിന്റെ പാട്ടാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഇങ്ങനെ പോകുന്നു.
0: വീട്ടില് അമ്മ, അച്ഛൻ, അനിയൻ അല്ലേ?
1: അതെ, അനിയനും ഫാമിലിയും ഉണ്ട്.
0: അനിയനും ഫാമിലിയും. ഓക്കെ ഓക്കെ. അപ്പൊ എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ടോ?
1: സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ ആണ് ഓഫ് ഉള്ളത്. അപ്പൊ ആ സമയത്ത് പോകും.
0: ആ സമയത്ത് വീട്ടിൽ പോയി രണ്ടു ദിവസം നിന്നിട്ട് പോരും അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പാട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ, ഞാൻ തപ്പിയിട്ട് പാട്ട് കിട്ടുന്നില്ല. എന്തായാലും ഈ ഷോയിൽ തന്നെ ഞാൻ രമ്യ ചോദിച്ച പാട്ട് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ.
1: ഞാൻ
0: ചിലപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് തപ്പുമ്പോൾ പാട്ടൊന്നും കിട്ടില്ല, അതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പാട്ട് ഇട്ട് തരുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് വേറൊരു പാട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടർന്ന് വിളിക്കുക. പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? ഡ്രൈവ് ചെയ്യുമ്പോ വെക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോ ഞാൻ പാട്ട് വെച്ചു തരാൻ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് വേറൊരു പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ രമ്യ, താങ്ക് യു.
1: താങ്ക് യു.

0: സവാരി ടൈമിന്റെ സമയം 10 മണിവരെയാണ്. ഇപ്പോൾ സമയം 9:28. നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, മനോഹരൻ.
0: മനോഹരനാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത് മനോഹര?
1: മതിലകം. മതിലകം.
0: മതിലകം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങോട്ടാണ് യാത്ര?
1: അഴീക്കോട്.
0: അഴീക്കോട്. എന്താണ് യാത്രയുടെ ഉദ്ദേശം?
1: ഭാര്യ വീട്ടിലേക്ക് പോകണം.
0: ഭാര്യ വീട്ടിലേക്ക് പോകണം. ഒറ്റയ്ക്കാണോ?
1: ഇന്നലെ
0: പോയി. എന്താണ് അവിടെ വിശേഷം? അപ്പൊ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ.
1: കാര്യമില്ല, ഒരു അച്ഛനും ഭാര്യയുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. 89, 86, 87 വയസ്സായി. പിന്നെ 76 വയസ്സായി.
0: ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛനെയും അമ്മയും കാണാൻ പോവാണ് എല്ലാരും കൂടി അല്ലേ? ഓക്കെ. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വേറെ മകനും മകളും.
0: ഓക്കെ, അവരുടെയൊക്കെ പേര് പറഞ്ഞോളൂ.
1: ഒന്ന് മഹേഷ്.
0: മഹേഷ്. ഓക്കെ.
1: ഒന്ന് മനീഷ.
0: മഹേഷും മനീഷയും. പഠിക്കുകയാണോ അല്ലെങ്കിൽ വലിയ കുട്ടികളാണോ?
1: രണ്ടുപേരും ജോലിക്കാരാണ്.
0: ജോലിക്കാരാണ് അല്ലേ? ഓക്കെ ഓക്കെ. മനോരഞ്ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: ഞാൻ ലോട്ടറി കടയിലെ

0: അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെയാണ് ലോട്ടറി? കടയുണ്ടോ? പെരിഞ്ഞനത്തല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ആ, ഗുരുവായൂരപ്പന്റെ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഗുരുവായൂരമ്പല നടയിലെ പാട്ട് കേട്ടാലോ. ഗുരുവായൂരപ്പന്റെ ഭക്തനാണോ? ആ പറഞ്ഞോളൂ. ബേബി. സ്ഥലം? പെരിഞ്ഞനം. ഓക്കെ.
1: പിന്നെ
0: മനാഫ് എവിടെയാണ്? ആ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോളൂ. എല്ലാരും പെരിഞ്ഞനംകാരാണ്, ജോലി സ്ഥലത്തെ കൂട്ടുകാരാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ബേബിയും മനാഫും ഒരു പേരും കൂടി പറഞ്ഞു കിട്ടിയില്ല. സജീഷ്, ബേബിക്കും മനാഫിനും സജീഷിനും വേണ്ടി മതിലകത്ത് നിന്നും മനോഹരൻ ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്. ഓക്കെ, പാട്ട് കേട്ടാലോ.
1: ആ ശരി.
0: ഓക്കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടോ. നമ്മളോടൊപ്പം അടുത്ത കോളറുണ്ട്. ഹലോ ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?

0: നമസ്കാരം, ഇത് റോസ്ലി ജോസഫ് ആണ്.
1: റോസ്ലി ജോസഫ് നോർത്ത് പറവൂരിൽ നിന്നും അല്ലെ?
0: അതെ അതെ.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എങ്ങോട്ടാണ് യാത്ര?
0: ഞായറാഴ്ച ആയിട്ട് പേരക്കുട്ടിക്ക് സ്കേറ്റിംഗിന് പോണ്ടോളെ. സ്കേറ്റിംഗിന്റെ ഒരു ട്രെയിനിങ് ക്യാമ്പ്
1: ഓക്കെ
0: കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: കൊച്ചുമോളെ കൊണ്ട് പോവാണ് യാത്രയിലാണ്.
0: അതെ അതെ.
1: പേരെന്താണ് കൊച്ചുമോളുടെ?
0: അഡ്രിയൻ ജെയിൻ ജോജോ.
1: അഡ്രിയൻ ജെയിൻ ജോജോ, അടിപൊളി പേരാണ് അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ മോള്?
0: ഫസ്റ്റ് സ്റ്റാൻഡേർഡ്.
1: ആ, ചെറിയ ചെറിയ ആളാണ്. അപ്പൊ സ്കേറ്റിംഗിനെ കുറിച്ച് ചേർന്നിട്ട് കുറെ ആയല്ലോ, ആയോ?
0: ഒന്നര വർഷത്തോളായി.
1: ആഹാ, ചെറിയ പ്രായത്തിൽ തന്നെ ചേർത്തു അല്ലേ? മോൾക്ക് ഇഷ്ടമാണ് സ്കേറ്റിംഗ്? ഓക്കെ ഓക്കെ. അപ്പൊ നോർത്ത് പറവൂരിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും അവിടെ കളമശ്ശേരിയിൽ കൊണ്ടാക്കും അല്ലെ? ക്യാമ്പ് നടക്കുകയാണ് അല്ലെ?
0: അല്ല, ഇതിപ്പോ ക്യാമ്പാണ്.
1: ഓക്കെ ഓക്കെ.
0: ഉണ്ടാവുള്ളൂ ക്യാമ്പ്, അല്ലാണ്ട് ഇപ്പൊ നോർത്ത് പറവൂർ തന്നെയാണ് എന്റെ
1: കോച്ചിങ്.
0: നോർത്ത് പറവൂർ തന്നെയാണ്.
1: ഓക്കെ ഓക്കെ, കൊള്ളാം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് പുലിമുരികല്ല
1: മാനത്തെ മാരിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കീടാങ്ങൾ വാവുറങ്ങാരോ. ഈ പാട്ടല്ലേ?
0: അതെ അതെ.
1: പാട്ട് പാടുവോ?
0: ഇല്ല,
1: എനിക്കിങ്ങനെ ചില പാട്ടൊക്കെ കേൾക്കുമ്പോ പാടാതിരിക്കാൻ തോന്നില്ല, ബോറാണെന്ന് അറിയാം. എന്നാലും ചില പാട്ടൊക്കെ കേൾക്കുമ്പോ അറിയാതെ പാടിപ്പോവും. അതാ പാട്ടിന്റെ മാന്ത്രികതയാണ്, നമ്മളെ അതിലേക്ക് വലിച്ചോട്ട് പോവാന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും കൊച്ചുമോളോട് അന്വേഷണം പറയൂ.
0: പറയാം.
1: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: ഓക്കെ
1: ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ.

0: സമയം ദാ 10 മണിയോട് അടുക്കുന്നു. നമ്മളോടൊപ്പം ഇന്നത്തെ ലാസ്റ്റ് കോളർ ചേരുന്നു. ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം, ഇത് ആരാണ്?
1: ഇത് വാസുദേവൻ.
0: ആ വാസുദേവൻ എവിടുന്നാണ്?
1: ഉപ്പുതറ. ഇടുക്കി. ഇടുക്കി.
0: ഉപ്പുതറ ഇടുക്കിയിൽ നിന്ന് അല്ലേ? ഓക്കെ. എങ്ങോട്ടാണ് ഇത് യാത്ര?
1: കട്ടപ്പനക്ക് പോവാ.
0: കട്ടപ്പനക്ക് പോവാണ്. ഓക്കെ. എങ്ങനെയാണ്, ബസ്സിനാണോ? ഓക്കെ. ആ അപ്പൊ എന്താണ്, വെറുതെ പോവാണോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആരെങ്കിലും കാണാൻ പോവാണോ? ആര്യവൈദ്യശാലയിൽ പോവാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയെ, 3 പെൺമക്കൾ. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നേ.
0: ആണോ? ഓക്കെ ഓക്കെ.
1: എന്നെ കണ്ണിന് രണ്ടും കാഴ്ചയില്ല.
0: കണ്ണിന് കാഴ്ചയില്ല,
1: രണ്ട് കണ്ണു. അപ്പൊ അവരെന്നെ വീട്ടിൽ പോയി.
0: അയ്യോ. അപ്പൊ ഇപ്പൊ ഇടുക്കിയിലത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ്?
1: ആ ഞാൻ ഒറ്റയ്ക്കാ. ഉപ്പുതറ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, ഞാൻ കട്ടപ്പനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ യാത്ര എങ്ങനെയാണ്? യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, കൂടെ ആളുണ്ട്.
0: കൂടെ ആളുണ്ട്. ഓക്കെ ഓക്കെ. ആഹ് ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക്
0: ആ പാട്ടാണ് വേണ്ടത്. ഓ, കടുത്ത എസ് ബി ബി ഫാൻ ആണെന്ന് തോന്നുന്നു. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ്.
1: ഏറ്റവും
0: ഇഷ്ടമുള്ള ഗായകനാണ് അല്ലേ?
1: ഇഷ്ടമുള്ള ഗായകനാണ്. പിന്നെ മലയാളത്തിൽ ഇങ്ങ് വന്ന വാണിയമ്മ.
0: വാണിജ്യറാമിന്റെ പാട്ട് നമ്മളിപ്പോ കേട്ടേയുള്ളൂ. പുലിമുരുകനിലെ പാട്ട് കേട്ടിരുന്നോ? ആ റേഡിയോ ആണ് എപ്പോഴും കൂട്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ സൂക്ഷിച്ചൊക്കെ പോയി വരൂ. ബസ്സിനാണ് പോകുന്നേ? ഓക്കെ ഓക്കെ. അപ്പൊ ശരി, അപ്പൊ പാട്ട് കേട്ടോളൂ കേട്ടോ. വേറെ എന്തെങ്കിലും വിശേഷം പറയണ്ടോ?
1: ഈ പാട്ട് എല്ലാവർക്കും ഞാൻ നമ്മളെ എഫ്എമ്മിലെ ഒരു ബാലൻ, സ്മിത ബാലൻ.
0: ആ സ്മിത, സ്മിത ചേച്ചി. ഓക്കെ,
1: സമർപ്പിക്കും.
0: സ്മിത ചേച്ചിക്കാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ.
1: പിന്നെ
0: എല്ലാവർക്കും വേണ്ടി
1: എന്റെ സഹോദരി തിരുവനന്തപുരത്തുണ്ട്, ശ്രീലത, അവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ ശ്രീലത ചേച്ചിക്കും, പിന്നെ നമ്മുടെ സ്മിത ചേച്ചിക്കും, പിന്നെ എല്ലാ ആർജീസിനും വേണ്ടി, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, എല്ലാവർക്കും ഇരിക്കട്ടെ. അശ്വതിക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എന്റെ വീട് എറണാകുളം തന്നെയാ. എറണാകുളത്ത് എന്തോ എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ, സന്തോഷം.
2: അത്തിന്തോം തിന്തിയും തോന്നും.

സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ സവാരി ടൈമിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതിയാണ്. ഇന്ന് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ചോദിച്ച പാട്ട് കിട്ടാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഇനി ഇതുവരെ കേട്ട പാട്ടുകളെല്ലാം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ

10 മണിയാവുന്നു. 10 മണിയോടടുത്ത് നമുക്ക് നമ്മളുടെ എല്ലാവരും കാത്തിരിക്കുന്ന വാട്സാപ്പുമായി ഡാ വിഷ്ണുപ്രിയം കൂടിയുണ്ട്. വിഷ്ണുപ്രിയോടൊപ്പം പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും വിഷ്ണുപ്രിയ പരിചയപ്പെടുത്തുമെന്ന്. എന്തായാലും ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കൂ, ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യേഴ്സ്.

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന് ജന്മദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സ്മരണാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയ്ക്കായി രാംവിലാസ് പസ്വാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചുവെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 2954 ഉയർന്നതായി നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ ഇടപെടുമെന്ന് ആരോഗ്യവകുപ്പ്. തിരക്കുകൂടിയ വിഭാഗത്തിൽ നിന്ന് രോഗികളെ പുലയനാർ കോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട രണ്ട് ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. അമേരിക്കയിൽ കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഇടുക്കി തങ്കമണിയിൽ യുവാവ് ചെക്ക്ഡാമിൽ മുങ്ങി മരിച്ചു. തമ്പുരാൻകുന്ന് ചെമ്പകത്തിനാംകുഴിയിൽ അബിനാണ് സ്വന്തം കൃഷിയിടത്തിലെ ചെക്ക്ഡാമിൽ മുങ്ങി മരിച്ചത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 8 മിനിറ്റും 46 സെക്കൻഡ് ആയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ വാട്സപ്പിന്റെ സമയമാണ്. വാട്സപ്പിലേക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജ് അയക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാം. നമ്മുടെ വാട്സപ്പ് നമ്പറായ 8547341075 8547341075 ഈ നമ്പറിലേക്കാണ് പതിവ് പോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കേണ്ടത്. മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പേരും സ്ഥലവും വെക്കണം. പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന ശ്രോതാക്കൾ ചെറുതായി ഒന്ന് വഴി മാറിക്കൊടുത്തെങ്കിൽ നന്നായിരിക്കും. പരിഭവങ്ങൾ വെക്കരുത്, പക്ഷെ മെസ്സേജുകൾ അയച്ചോളൂ. കഴിയുന്നത്ര മെസ്സേജുകൾ നമ്മൾ വായിക്കുന്നതായിരിക്കും. പേരും സ്ഥലവും വെക്കണം. കഴിവതും കുറച്ച് പുതിയ പാട്ടുകൾ ചോദിച്ചാൽ അത്രയും സന്തോഷം. എന്ന് വെച്ച് പഴയ പാട്ടുകളൊന്നും മറക്കണ്ട. ഇന്ന് വാട്സപ്പുമായി നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ വിഷ്ണുപ്രിയാണ്. കൂടെ ഒരാൾ കൂടിയുണ്ട്. ആളെ ഞാൻ പരിചയപ്പെടുത്താം. ആളുടെ പേര് പേര് പറയൂ.
1: ഞാൻ ഷംനയാണ്.
0: ഷംന, ഷംന വാട്സപ്പിൽ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: ഒറ്റത്തവണ
0: സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, ഷംനയുണ്ട് കേട്ടോ വാട്സപ്പിൽ നിന്ന് നമ്മളോടൊപ്പം. വിഷ്ണുപ്രിയ ഷംനയാണ് കൂടെ ഉള്ളത്. മെസ്സേജുകൾ അയച്ചോളൂ 8547341075. അപ്പൊ നമുക്ക് ആദ്യത്തെ കുറച്ച് മെസ്സേജുകളിലേക്ക് പോകാം. ഷംന എന്നെ വായിക്കും ആദ്യത്തെ ഒന്ന് രണ്ട് മെസ്സേജ്.
1: ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ സുമാ രാജേന്ദ്രൻ കോതമംഗലം തൃക്കരയിൽ നിന്നുമാണ്. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കഴിയുന്ന എനിക്ക് ഒരു 100 ജന്മം പിറവിയെടുത്താലും എന്ന പാട്ട് തരുമോ? ചിത്രം മനസ്സിലൊരു മഞ്ഞുതുള്ളി.
0: ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, പേരെന്തായിരുന്നു?
1: പേര് സുമാ രാജേന്ദ്രൻ.
0: സുമാ രാജേന്ദ്രൻ.

0: ഓക്കെ ഓക്കെ. അടുത്ത നമുക്കൊരു മഴവില്ലിന്റെ ഒക്കെ പടമൊക്കെ വെച്ചിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? ഗുഡ് മോർണിംഗ് റെയിൻബോ. ഓ റെയിൻബോ, ഞങ്ങൾ മഴവില്ലാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണേ. ജോണി വാക്കറിലെ പാട്ട് ചോദിച്ച് സേബ ബക്കർ പെരുമ്പാവൂർ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു അധികം കേൾക്കാത്ത ഒരു പേരാണ് സേബ ബക്കർ എന്നുള്ള പേര് കേട്ടോ, അധികം അങ്ങനെ കേട്ടിട്ടില്ല. സ്കൂൾ ടീച്ചറാണ്, അതുകൊണ്ട് എന്നും പാട്ട് ചോദിക്കാൻ പറ്റില്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നു. സൺഡേ മാത്രം ചോദിച്ചാൽ മതി, സൺഡേ ആയിരിക്കും ഞാൻ വരുന്നത്, ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാം. അപ്പോൾ ഇന്ന് ഈ പാട്ട് വെച്ച് തരണം. ഏതാണ്? ജോണി വാക്കറിലെ ചാഞ്ചക്കം തെന്നിയും എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾ തീർച്ചയായും വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും.
1: അടുത്തൊരു മെസ്സേജ്. ഹലോ റെയിൻബോ, ജൂലൈ മാസം 5ാം തീയതി പിറന്നാൾ 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പേരക്കുട്ടി നിയമോൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. സലാപം സിനിമയിൽ പൊന്നിൽ കുളിച്ചു എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ലതാ ഹരിദാസൻ പിരിഞ്ഞനത്തുന്നുമാണ്.
0: ലതാ ഹരിദാസൻ,
1: ലതാ ഹരിദാസൻ നിലയും മാമനും ആശംസകൾ അറിയിക്കുന്നു. ഒരുപാട് ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പുപ്പനും അമ്മമ്മയും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു.
0: ആരാണ് അപ്പുപ്പൻ അമ്മമ്മയ്ക്കും പിറന്നാൾ ആശംസകൾ? അത് ഒരേ മെസ്സേജ് ഒരുപാട് തവണ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: അവരെല്ലാരും നിയമോൾക്ക് ആശംസകൾ അറിയിക്കുകയാണ്.
0: അറിയിച്ചുകൊണ്ടാണ് ഓക്കെ ഓക്കെ. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ നഫീസയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, കൊടുങ്ങല്ലൂർ നിന്നാണ്. 2-3 തവണ മെസ്സേജ് അയച്ചു, പാട്ട് കിട്ടിയില്ല. മലരെ മൗനമ എന്ന പാട്ടാണ് നഫീസ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിജി ഇടക്കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഭരതം സിനിമയിലെ രാമകഥാ ഗാനലയം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ടുകളൊക്കെ വെച്ച് തരാൻ നമ്മൾ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നുണ്ടോ ഷംന?
1: ഒരു മെസ്സേജ് വായിച്ചേക്കാം അല്ലേ നമുക്ക്. ഹായ് ഷംന, ഇനി വിഷ്ണുപ്രിയ, സുനിത ഉണ്ണികൃഷ്ണൻ വടക്കൻ പറവൂർ എന്ന് അറിയിച്ചേക്കാണ്. ഒരു മുറി വന്ന് പാർത്തായ എന്ന സിനിമയിലെ അരികിൽ പതിയെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ബാല്യകാല സഖിയിലെ താമരപ്പൂങ്കാവനത്തിൽ എന്ന
0: പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് നല്ല പാട്ടുകൾ ഇട്ട് തിരിച്ചു വരാം. വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ, 8547341075.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: വാട്സപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റും 20 സെക്കൻഡും ആയിട്ടുണ്ട്. 11 മണി വരെയാണ് വാട്സപ്പിന്റെ സമയമുള്ളത്. കഴിയുന്നത്ര മെസ്സേജുകൾ ഞങ്ങൾ വായിക്കും, കഴിയുന്നത്ര പാട്ടുകളും പ്ലേ ചെയ്യുന്നതായിരിക്കും. വിശേഷങ്ങളെല്ലാം ഞങ്ങളെ എഴുതി അറിയിച്ചോളൂ. എഴുതി എന്ന് പറയുമ്പോൾ മെസ്സേജിലൂടെ, വാട്സപ്പിലൂടെ എഴുതി അറിയിച്ചോളൂ. അപ്പൊ മെസ്സേജിന്റെ നമ്പർ 8547341075. ഈ നമ്പറിലേക്ക് പേരും സ്ഥലവും ഒക്കെ വെച്ചിട്ട് വിശേഷങ്ങളും ആശംസകളും ഡെഡിക്കേഷനും ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പം മുതൽ 11 മണി വരെ മെസ്സേജ് അയച്ചോളൂ. അങ്ങനെ മെസ്സേജ് അയച്ച ഒരാളാണ് തൃശ്ശൂരിൽ നിന്നുള്ള പാർവതി. പാർവതിക്കുട്ടിയുടെ ഡി പി ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിലെ വെള്ളാരം കുന്നിലേറി എന്ന അതിമനോഹരമായ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാട്ടോ. നല്ല രസമാണ് പാട്ടിങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ആ പാട്ടിന്റെ ഒപ്പം ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി പോകും. ക്ഷമ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്, വെള്ളാരം കുന്നിലേറി? നല്ല രസമുള്ള പാട്ട്. ആണ് ഡെഡിക്കേഷൻ ഉണ്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അമ്മ കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അതുപോലെ അടുത്ത മെസ്സേജ് അൻഷാദ് വെട്ടക്കൽ. വെട്ടക്കലാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയാത്ത സ്ഥലമാണ് വെട്ടക്കൽ എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ക്ഷമിക്കൂ. കണ്ടോ കണ്ടോ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. താക്കോൽ ഫിലിം ബാലൻ, ആ പുതിയ സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ കണ്ടോ എന്ന്, എന്തായാലും ഞാൻ ആ പാട്ട് അത്ര അങ്ങനെ കേട്ടിട്ടില്ല. നല്ല ഫാമിലി ഫോട്ടോയൊക്കെയാണ്, ഗ്രൂപ്പ് ഫോട്ടോയാണ് ഡി പി ആയിട്ട് ഇട്ടിട്ടുള്ളത്. കാണാൻ നല്ല രസമായിട്ടുണ്ട്, അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ. അങ്ങനെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, സാരില്ല. മറ്റൊരു മെസ്സേജ് സിബി ആണ്, ചേർത്തല കളവംകോടത്ത് നിന്ന്. മകൾ സ്വപ്ന. ഓക്കെ, സിബി സ്വപ്ന മകൾ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അദ്വൈത കട്ടപ്പനയിലെ, ഓക്കെ, മകൾ അദ്വൈത. എന്താ പറയുക, ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന പ്രത്യേക രീതിയിലാണ്, കുറച്ച് കുറച്ച് ഡോട്ട്സ്. സിബി കഴിഞ്ഞ് കുറച്ച് ഡോട്ട്, അത് കഴിഞ്ഞ് മകൾ സ്വപ്ന കഴിഞ്ഞ് കുറച്ച് ഡോട്ട്, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ സിബി സ്വപ്ന അദ്വൈത ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ്. കട്ടപ്പനയിൽ ഋത്വിക് റോഷനിലെ അഴകെ അഴകെ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആർജെ ഷംനയ്ക്കും വിഷ്ണുപ്രിയയ്ക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ശുഭദിനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്, കഥകളുടെ സുൽത്താൻ ഒരു പ്രണാമം നേരുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളും അങ്ങനെ ഒരു ആശംസ അറിയിക്കുന്നു. ഷംന അടുത്ത മെസ്സേജ് വായിക്കും.
1: അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് പൊന്നുമോളാണ്, എറണാകുളം മൈപ്പിനിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: പൊന്നുമോൾ, പൊന്നുമോൾ എന്നുള്ളത് ശരിക്കുള്ള പേരാണോ വീട്ടിൽ വിളിക്കുന്ന പേരാണോ ഞങ്ങൾക്കറിയില്ല, അതും കൂടി ഞങ്ങളോടൊന്ന് പറയണേ.
1: അതെ, പൊന്നു ചോദിച്ചിരിക്കുന്ന പാട്ട് സഖിയെ സഖിയെ എന്നുള്ള പാട്ടാണ്, തൃശൂർ പൂരം സിനിമയിലെ. പൊന്നുമോൾ എന്നുള്ളത് യഥാർത്ഥ പേര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: സ്കൂളിലും കോളേജിലൊക്കെ സ്റ്റാർ ആയിരിക്കും, ഒരു വ്യത്യസ്തതയുള്ള പേരായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, പൊന്നുമോളെ എന്നൊക്കെ നീട്ടി വിളിക്കുന്നത് സ്നേഹത്തോടെ ആയിരിക്കും.
1: ഓക്കെ, അപ്പൊ അമ്മ സവിതയ്ക്ക് വേണ്ടിയാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, ഏത് പാട്ടാന്ന് പറഞ്ഞിട്ടില്ല,
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്, സഖിയെ സഖിയെ എന്നുള്ള പാട്ട് തൃശൂർ പൂരം സിനിമയിൽ.
0: ഓക്കെ ഓക്കെ, ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് പടിയൂരിൽ നിന്ന് ശാലിനിയുടെ മെസ്സേജ്. എന്റെ പടിയൂര് എവിടെയാണ്, തൃശ്ശൂരാണോ എന്ന് എനിക്കൊരു സംശയം, എനിക്കറിയില്ല. ഇന്ന് 5-7 എന്ന് പറയുന്ന ഇന്നാണല്ലോ. അതെ, അനിയന്റെ മകൻ സാത്വിക്കിന്റെ, ഓക്കെ, അനിയന്റെ അതായത് ഹസ്ബൻഡിന്റെ അനിയന്റെ മകൻ സാത്വിക്കിന്റെ പിറന്നാളാണ്. ഓക്കെ, എത്രാമത്തെ പിറന്നാളാന്ന് പറഞ്ഞിട്ടില്ല. അച്ചാവെന്ന്, അച്ചാവെന്നാണ് കുട്ടിയെ വിളിക്കുന്നത്. അച്ചാവ എന്നുള്ള പേരും അങ്ങനെ അധികം എന്താ പറയണേ, നിക്നേമായിട്ട് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. അച്ചാവ അച്ഛന്റെ വാവ എന്നായിരിക്കും. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഡീകോഡ് ചെയ്തെടുത്തു. അച്ചാവ മൈ ബിഗ് ഫാദർ എന്ന സിനിമയിലെ നിറതിങ്ങളെ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അച്ചാവയ്ക്ക് വേണ്ടി പിറന്നാൾ ആശംസകൾ നേടാൻ ഞങ്ങളുടെ വകത ഹൃദയം നിറഞ്ഞ ഒത്തിരി ഒത്തിരി പിറന്നാൾ ആശംസകൾ, ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ നേരുകയാണ്. അപ്പൊ പിറന്നാളായിട്ട് എന്താണ് പരിപാടി എന്നൊന്നും പറഞ്ഞിട്ടില്ല, സാരല്ല. എന്തായാലും പിറന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കും. നല്ലൊരു പാട്ട്, ഈ പാട്ട് തന്നെ വെച്ചുതരാൻ നിങ്ങൾ ശ്രമിക്കാം, ഇല്ലെങ്കിലും നല്ലൊരു പാട്ട് എന്തായാലും വെച്ചുതരുന്നതായിരിക്കും.
1: അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോകാണ്. ഹായ്, ഗുഡ് മോർണിംഗ് വാട്സാപ്പ്. എനിക്ക് ഇന്ന് എന്റെ പ്രിയ സുഹൃത്തും

0: മലയാള സിനിമയിലെ പ്രധാന മേക്കപ്പ് ആർട്ടിസ്റ്റുമായ റൊണക്സ് സേവ്യർ എന്ന റൊണക്സ് ഏട്ടന് വേണ്ടി മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. റെയിൻബോ വക റൊണക്സ് ഏട്ടൻ ഒരു ഹായ് പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹായ് റൊണക്സ്,
1: ഒത്തിരി ഒത്തിരി ഹായ്. ഷീല വണ്ണപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തുടരും സിനിമയിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തുടരുമ്പിലെല്ലാം അതിമനോഹരമായ പാട്ടുകളാണ്, അപ്പൊ അതിലേതെങ്കിലും ഒരു പാട്ട് വെച്ച് തരാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ എന്നാലും നമുക്ക് രണ്ട് പാട്ടിന് ശേഷം തിരിച്ചു വരാം അല്ലേ?
0: അതെ,
1: രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. 8547 341075. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: അടുത്ത മെസ്സേജ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മിഷയാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വിഷ്ണുപ്രിയ ആൻഡ് ഷംന, കുറേ നാളായി എനിക്ക് പാട്ട് കിട്ടിയിട്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സ്പെഷ്യലി എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ റെയിൻബോ ഫ്രണ്ട്സിനും ശുഭദിനാശംസകളും നേർന്നിരിക്കുന്നു.
1: ഓക്കെ, തിരിച്ച് ഞങ്ങളൊരു ഹൃദയം നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു.
0: അടുത്ത മെസ്സേജ്, ഹലോ വാട്സാപ്പ്, ഞങ്ങളുടെ കല്യാണം ജൂണിലായിരുന്നു, 16 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് നമ്മൾ തമ്മിൽ മൂവിയിലെ ജൂണിലെ നിലാമഴയിൽ എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്മിത മണിലാൽ, കുളിമുട്ടത്തൊന്നു, നല്ല പാട്ടാണ്. നമ്മൾ തമ്മിലൊന്നുമില്ല
1: പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ജൂണിലായിരുന്നു കല്യാണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. അപ്പോഴാണ് പറയുന്നത് 16 വർഷമായി എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഓക്കേ, ഇത്ര വലിയൊരു കാലയളവായല്ലേ. അപ്പൊ 16 വർഷം മുമ്പുള്ള ഒരു ജൂൺ മാസത്തിലെ ഒരു മഴക്കാലത്തായിരുന്നു അവരുടെ കല്യാണം.
0: അതാണ് നിലാമഴയിലെ പാട്ട് ചോദിച്ചിരിക്കുന്നത്,
1: അതാണ് ജൂണിലെ നിലാമഴ. അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. അപ്പൊ തുടക്കത്തിൽ ഹണിമൂൺ ഒക്കെ പോയോ എന്നൊക്കെ ഇവരുന്നൊക്കെ പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ വന്നപ്പോഴാണ് 16 വർഷം മുമ്പ് കണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഒരു ഒത്തിരി ഒത്തിരി 100 വർഷം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ജൂണിലെ നിലാമഴയിൽ എന്തായാലും ഈ മഴക്കാലത്ത് ഇടാൻ പറ്റിയ പാട്ടല്ലേ, ഞങ്ങൾ എന്തായാലും വെച്ചിരുന്നായിരിക്കും.
0: കഴിഞ്ഞെങ്കിലും നമുക്ക് വെക്കാം.
1: ഓക്കെ, ഒരു ഷുട്ടുകുട്ടനെ കേൾക്കാൻ നല്ലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഷുട്ടുകുട്ടൻ കേട്ട് എനിക്ക് ചിരി വന്നിട്ട് പോയ. സീതാരമേശ് ആണ് കടക്കരപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരാണ് ഈ ഷുട്ടുകുട്ടൻ, മോനാണോ കൊച്ചുമോനാണോ എന്നറിയില്ല. സോൾട്ട് ആൻഡ് പെപ്പർ അല്ലേ, ചെമ്പാവ് പൊന്നല്ലിൻ ചോറോ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ഞാൻ യുവ ചോയ്സിൽ ഇരിക്കുമ്പോൾ ഉച്ചയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വന്നേനെ ഈ പാട്ടൊക്കെ ചോദിച്ചു.

0: ഈ പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഏത് വിശക്കാത്തവനും വിശന്ന് ഇപ്പൊ തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്ന അത്ര മനോഹരമായ ഒരു പാട്ടാണ്. പക്ഷെ നല്ല രസകരമായ പാട്ടാണ്, പ്രത്യേക ഒരു ഓളമുള്ള ഒരു പാട്ടാണ്. ഞങ്ങൾ എന്തായാലും വെച്ചുതരാൻ ശ്രമിക്കും. 10:40 ആയിട്ടുള്ളൂ, സമയം ഇനിയുണ്ട്, വെച്ചുതരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, ഓക്കെ, നമുക്കുണ്ടല്ലോ ഇത് കൃത്യമായിട്ട് ഒരു കൊറിയർ അയക്കാൻ പറ്റിയ രീതിയിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് എല്ലാം വെച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരാണെന്നറിയോ? ജില്ല ആലപ്പുഴ, താലൂക്ക് ചേർത്തല, പാണാവള്ളി പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടു നമ്പറും ലൊക്കേഷനും കൂടെ കൃത്യമായിട്ട് ഇട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും കൊറിയർ അയച്ചു തരാമായിരുന്നു. ചിത്രം വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, നെഞ്ചുടുക്കിന്റെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? പ്രസന്നൻ ചേട്ടനാണ് നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ആ പാറ്റേൺ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, രസമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അതുപോലെ ലിനി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മഴവില്ലിലെ പുള്ളിമാൻ കിടാവേ എന്ന പാട്ടാണ് ലിനി ചോദിച്ചിട്ടുള്ളത്.
1: പിന്നെ ധ്രുവ് മെസ്സേജ് അയച്ചിരിക്കുന്നു, പുത്തൻകുരിശിൽ നിന്നും വാഴ ടൂവിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: വാഴ ചൂല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ് ഷംന വിഷ്ണുപ്രിയ. ആർസോ എന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഹിന്ദി സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് മുഴുവനും വായിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷിലേക്ക് ഹിന്ദി അങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. തേരെ ദിൽമേ ഹം ആഗേ എന്ന പാട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. വിനോദ് കെ കെ തൃശ്ശൂരിൽ നിന്നാണ്, എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നല്ല രണ്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
2: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. Stay tuned.

0: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 51 മിനിറ്റും 40 സെക്കൻഡും ആയി. സങ്കടത്തോടെ പറയട്ടെ, ഒരു 9 മിനിറ്റിന് ശേഷം വാട്സപ്പിന്റെ സമയം തീരുവാണ്. പക്ഷെ ആരും വിഷമിക്കേണ്ട, കഴിയുന്നത്ര മെസ്സേജുകൾ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഷംന ആണെങ്കിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും ഈ മെസ്സേജ് ഞാൻ ഇപ്പൊ വായിക്കാൻ തുടങ്ങി. വായിക്കൂ ഷംന.
1: ഹായ് വാട്സാപ്പ്, എന്റെ പേര് മെഹബൂബ. എനിക്ക് അലകടലൊളി ആരനി എന്ന പാട്ട് തരുമോന്ന് ചോദിച്ചിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് മെഹബൂബ അയച്ചിരിക്കുന്നത്.
0: മെഹബൂബ
1: ആ പാട്ട് ചോദിക്കാനായിരുന്നു.
0: നല്ല പാട്ട്. ഞാൻ വിചാരിച്ച ആ പാട്ടായിരിക്കും ചോദിക്കുന്നത്. സാരല്ല,
1: ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഞങ്ങളുടെ നജി മേമയ്ക്ക് ആണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ,
1: അടുത്ത മെസ്സേജ്. കോട്ടയം അതിരമ്പുഴയിൽ നിന്നും തത്തക്കുഞ്ഞ് എന്ന് വീട്ടിൽ വിളിക്കുന്ന ഓമനപ്പേരുള്ള ബിബിൻ ജോർജ്.
0: എന്റെ ദൈവം, ഇന്ന് എന്തൊക്കെ വിളിപ്പേരുകളാ! പൊന്നുമോള്, തത്തക്കുഞ്ഞ്, അച്ചാവ,
1: പൊന്നുമോള്
0: കുറച്ച് മുമ്പ്
1: നേരെ പേരായിരുന്നു,
0: ചുട്ടുമോളോ അങ്ങനെയൊക്കെ.
1: ചുട്ടുമോൻ,
0: അതെ, അങ്ങനെ ഇന്ന് വെറൈറ്റി വിളിപ്പേരുകളൊക്കെയാണ്. എന്തായാലും സന്തോഷമാണ്. കാരണം എന്താ വെച്ചാ, ഇപ്പൊ എന്നെ പോലെ വിഷ്ണു പ്രിയ ഒരു ഏരിയയിൽ ഒരു 10-20 വിഷ്ണു ഉണ്ടാവും. അതുപോലെ
1: അതുകൊണ്ട് ഒരുപാട്,
0: എന്നാൽ ഇത്രയില്ല, വിഷ്ണു കണ്ണൻ എന്നുള്ള പേരുകളൊക്കെ ഉണ്ണി, ഒരു ഉണ്ണി കണ്ണൻ ഒക്കെ ഒരു ഏരിയയില്.
1: അതെ,
0: അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് കൊടുക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കുറെ പേരുകൾ നമുക്കിന്ന് കേട്ടു. വലിയ സന്തോഷം. ഓക്കെ,
1: തത്തക്കുഞ്ഞ് ചോദിച്ചിരിക്കുന്നത്
0: പച്ചപ്പനന്തത്തെ.
1: അതെ അതെ,
0: തത്തക്കുഞ്ഞ പേര്. ഓക്കെ, അപ്പൊ ഇനി ഉണ്ടല്ലോ, ഇനി ശരിക്കുള്ള പേര് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇനി തത്തക്കുഞ്ഞെന്നേ അറിയപ്പെടുള്ളൂ, ആകാശവാണി മുഴുവൻ അങ്ങനെ അറിയപ്പെടുള്ളൂ. അപ്പൊ പച്ചപ്പനന്തത്തെ എന്തായാലും ഞങ്ങൾ വെച്ചുതരും.
1: ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി യമുനയ്ക്ക്, പിന്നെ പപ്പ വി ജോർജിനും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: ഓക്കെ, അതുപോലെ കുമാർ മുടപ്പല്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാദമുദ്രയില് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന ഭക്തി ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്നും ജ്വാലാറാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മെയ് മാതം എന്ന തമിഴ് ചിത്രത്തിലെ എന്മേൽ വിഴുന്ന മഴയെ തുള്ളി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മഴയുള്ള ദിവസങ്ങളിൽ ബസ്സിന്റെ വിൻഡോ സീറ്റിലിരുന്ന് കേൾക്കാൻ പറ്റിയ പാട്ടാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഈ പാട്ടും കേട്ടുകൊണ്ടൊരു യാത്ര ഓർക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എനിക്കും അതെ കേട്ടോ, ഇങ്ങനെ ബസ്സിന്റെ സൈഡിലിരുന്നിട്ട് ഹെഡ്സെറ്റിൽ അങ്ങനെ പാട്ട് കേട്ട് പോകുന്ന ഒരു പ്രത്യേക ഒരു നല്ലൊരു ഫീലാണത്. ഓക്കെ, നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? അതെ, എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പൊ വാട്സപ്പിലൂടെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലൂടെ പറ്റിയില്ലെങ്കിലും ഇതിനുശേഷം ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ഞാൻ ഈ പാട്ട് എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബസ്സിലിരുന്നോ വീട്ടിലിരുന്നോ ഒക്കെ ജ്വാലാറാം കേട്ട് സന്തോഷിച്ചോളൂ.
1: ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നീർക്കോടുള്ള ഷിനോയ് പ്രമോദാണ്. നീർക്കോട് സ്ഥലമാണ്,
0: നീർക്കോട് സ്ഥലമാണ്, എവിടെയാണ് ജില്ല അറിയില്ല.
1: ചേച്ചിക്ക് വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള മൗലിയിൽ മയിൽപ്പീലി എന്നുള്ള പാട്ടാ ചോദിച്ചിരിക്കുന്നത്. നന്ദനം
0: സിനിമയിലെ കൃഷ്ണനെ ആരാധിച്ചുകൊണ്ടുള്ള പാട്ടാണ്. ഓക്കെ, ഞാനൊക്കെ ഒന്ന് രണ്ട് സ്റ്റേജിൽ പാടിയിട്ടുള്ള പാട്ടാണ് അത്, വളരെ ചെറിയ പ്രായത്തിൽ. ഓക്കെ, അപ്പൊ എന്തായാലും വാട്സപ്പിന്റെ ഇനി ഒരു പാട്ടിനും കൂടെ ഉള്ള സമയം നമുക്ക് വാട്സപ്പിലുള്ളൂ എന്ന് വേദനയോടെ അറിയിക്കട്ടെ. ഒന്ന് രണ്ട് മെസ്സേജുകളോട് വായിച്ചേക്കാം. നല്ല എന്താ പറയാ, ടൂ വീലർ ഓടിച്ചുകൊണ്ട് നിൽക്കണ ഒരു ഡിപി ഒക്കെ ഇട്ടിട്ട് ആരാണ് സ്മാർട്ടായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മകൾ ആത്മീയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, 9th ബർത്ത്ഡേ ആയിരുന്നു. മോൾക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. പക്ഷെ ഇന്നലെ മെസ്സേജ് അയക്കാൻ പറ്റിയില്ല, ചേട്ടന്റെ വല്യമ്മ മരിച്ചതുകൊണ്ട് മെസ്സേജ് അയക്കാൻ സാധിച്ചില്ല. ഓക്കെ, ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ഒരു വിഷമവും കൂടി വന്നു അല്ലേ, സാരല്ല. അപ്പോൾ മറ്റൊരു ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുക. എന്തായാലും ഞങ്ങളുടെ വക ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലൊരു പാട്ട് വെച്ചുതരുന്നതായിരിക്കും. ചോദിച്ചിട്ടുള്ള പാട്ട് വെള്ളി നക്ഷത്രത്തിലെ ചക്കരക്കിളി എന്ന പാട്ടാണ്. സമയമുണ്ടെങ്കിൽ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സവിതാ സുരാജാണ് പൂച്ചാക്കൽ നിന്ന്.

0: നേരത്തെ ഒരു മെസ്സേജ് വെച്ചില്ല, അത് നിത അനിൽകുമാറാണ് അയച്ചേക്കുന്നത്. നീ ഇപ്പോഴുള്ള ഷിനോയ് പ്രമോദ് ചേച്ചിക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞേക്കുന്നത്.
1: അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഷംന അത് ഞാൻ അത് തിരുത്തി വായിക്കുന്നു. ഇങ്ങനെയാണ് ഉദ്ദേശം, എന്റെ ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് പറഞ്ഞു
0: വായിക്കണമല്ലോ.
1: അതെ അതെ, തീർച്ചയായും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൈകി വന്ന ഒരു മെസ്സേജാണ് നസീറ, എറണാകുളം പള്ളുരുത്തിയിൽ നിന്നാണ്. താനെ പൂവിട്ട മോഹം എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. അബുദാബിയിലുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അബുദാബിയിലുള്ള ഫ്രണ്ടിന്റെ പേരെന്താണ്? ഹാരിസ് എന്നാണ് പേര് ഉള്ളത്. ഓക്കെ, അപ്പൊ അബുദാബിയിലൊക്കെ എന്തൊക്കെയാണ് വിശേഷം, ഇതും കൂടെയൊക്കെ ഞങ്ങളോട് അറിയിക്കാമായിരുന്നു. അവിടെ ഇരുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ന്യൂസ് ഓണെയർ ആപ്പ് വഴി നമുക്ക് എല്ലായിടത്തും ഇരുന്നും കേൾക്കാം. അപ്പൊ ഹാരിസ് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.
0: അടുത്തത് ഗുജറാത്തിൽ നിന്ന് ആണൊരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഭരൂച്ച് ജില്ലയിൽ നിന്നാണ്. എന്റെ പേര് രാജ്കുമാർ. നാട്ടിൽ അമ്പലപ്പുഴയാണ് സ്ഥലം. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
1: ചോദിച്ചിട്ടുള്ളത്. അതുപോലെ സുഖമല്ലേ കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിസ്വാൻ പറവൂർ വാണിയക്കാട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ട് കൂടെ ഉണ്ട്, പാട്ടൊന്നും ഇത്തവണ ചോദിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പാട്ട് കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആലുവയിൽ നിന്നും കല അശോകിന്റെ മെസ്സേജിന്റെ പേരെ കുട്ടികളായ ശിവന്യ മോൾക്കും ആഗ്നേയ മോൾക്കും വേണ്ടിയിട്ട് ആശാൻ മൂവിയിലെ നല്ലൊരു പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതും അധികം കേൾക്കാത്ത പേരുകൾ കേട്ടോ, ശിവന്യ എന്നുള്ള പേര്. ശിവന്യ അധികം അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല, ശിവദ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് രതീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എറിയാടാണ് സ്ഥലം. പച്ചമലർ പൂവ് എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കിഴക്ക് വാസലിലെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്.
0: അടുത്തത് ജോണി പുതുമന എന്നാണ് അയച്ചിരിക്കുന്നത്. ഒരു ചെമ്പനീർ പൂർത്തു എന്നുള്ള ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അത് മക്കളായ ജേക്കബ് വർഷ ലിബിനും വൈഫിനും വേണ്ടിയാണ്. പിന്നെ പേരക്കുട്ടികളായ റിതിൻ എമിലിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു പാട്ടിന് കൂടുതൽ സമയമുള്ളൂ. പച്ചപ്പനന്തത്തെ എന്നാ പാറിപ്പറന്ന് വരുന്ന അല്ലേ, പച്ചപ്പനന്തത്തെ പാറിപ്പറന്ന് വരുന്നുണ്ട്. ആ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ വാട്സപ്പിൽ ഈ ഒരു പാട്ടിന് കൂടുതലുള്ള സമയമുള്ളൂ. ഈ വരുന്ന പാട്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു.

അങ്ങനെ ഈ നല്ല ഗാനത്തോടെ ഇന്നത്തെ വാട്സപ്പിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച, ഡെഡിക്കേഷൻസ് പറഞ്ഞ, ഞങ്ങളെ ഓർത്ത, ഞങ്ങൾക്ക് കൂടി ഡെഡിക്കേഷൻസ് ഒക്കെ തന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് പാട്ട് കിട്ടാത്ത ആരും തന്നെ വിഷമിക്കരുത്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഇതേ സമയം 10 മണിക്ക്, കൃത്യം 10 മണിക്ക് വാട്സപ്പ് ആരംഭിക്കും. തുടർന്ന് മെസ്സേജുകൾ അയക്കുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, കേട്ടുകൊണ്ട് കൂടെ ഇരിക്കുക.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായിക തീജൻബായി അന്തരിച്ചു. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചിരുന്നു. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം, പ്രകൃതിവാതക, റോഡ് ഗതാഗത, ഖനവ്യവസായ മന്ത്രാലയങ്ങൾ. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യാനയങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. കോഴിക്കോട് തിരുവണ്ണൂർ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സ് മൃതദേഹം കരയ്ക്കെത്തിച്ച് പന്നിയങ്കര പോലീസിന് ഇൻക്വസ്റ്റിന് വിട്ടുകൊടുത്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8-നാണ് മത്സരം. ന്യൂസ് റെയിൻബോ.
2: Moments with Rainbow, an exclusive chat show. Moments with Rainbow.

0: ഹായ് ഹലോ, നമസ്കാരം. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ലിവിംഗ് ടുഗെദർ എന്ന ഫാസൽ ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഡോക്ടർ ലവ്, ഓർഡിനറി, ചെട്ടക്കാരി, അയാളും ഞാനും തമ്മിൽ തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി 30-ലധികം സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടർ ഹേമന്ത് മേനോനാണ് കൂടെയുള്ളത്. ഞാൻ വി എസ് സ്മിത. ഹേമന്ത്, മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സോ മച്ച്. ഇതൊരു ഞാനും ആക്ച്വലി ഇവിടെ ആഗ്രഹിച്ച കാര്യമാണ് ഇവിടെ വരിക എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങാം.
0: അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഹേമന്ത്, ആദ്യമായിട്ട് ലിവിംഗ് ടുഗെദർ എന്ന ഫിലിമിലൂടെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി?
1: ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഫാസിൽ സർ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറാണ്. ലാലട്ടൻ, ഫഹദ് ഫാസിൽ, ചാക്കോശം പോലത്തെ ഒരുപാട് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ അറിഞ്ഞു. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എന്നോട് പഴയ നമ്മുടെ ആക്ടറല്ലേ ജോസ് പ്രകാശ്, അദ്ദേഹത്തിൻ്റെ മകനൊരാളുണ്ട്, അതിൻ്റെ പേര് രാജൻ ജോസഫ് എന്നാണ്. പുള്ളി എന്നെ ട്രെയിനിൽ വെച്ച് കണ്ടു. പുള്ളിക്ക് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു ബി ടെക് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഒരു ആവശ്യത്തിന് ഞാൻ

എറണാകുളത്തേക്ക് വരുന്നു, ഫസ്റ്റ് ടൈം എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് നിന്ന്. അപ്പോൾ പുള്ളി ട്രെയിനിൽ വെച്ച് കണ്ടു, പുള്ളിയോട് ചോദിച്ചു അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അഭിനയിക്കാന്ന് പറയില്ല, ഒരു പരിചയമില്ല, താല്പര്യമില്ല അഭിനയത്തെക്കുറിച്ച്. ഞാൻ ഭയങ്കര ഇൻട്രോട്ട് ആയിട്ട് ഷൈ ആയിട്ടുള്ള ആളായിരുന്നു, അധികം ഒന്നും പുറത്തു നിൽക്കുന്ന അങ്ങനെ ഒരു ആളല്ല ആയിരുന്നില്ല. പുള്ളി പറഞ്ഞു നിങ്ങളെ കാണാൻ ചിലപ്പോൾ മാച്ചിങ് ആയിരിക്കാം. ഞാൻ പുള്ളി തന്നെ ട്രെയിനിൽ ഫോട്ടോ എടുത്തു. അന്ന് കുറേ മുമ്പ് ഓൾമോസ്റ്റ് ഒരു 15 ഇയേഴ്സ് ബാക്ക് ആണ്. അതായത് അതായത് ക്യാമറയിൽ ഫോട്ടോ എടുത്തു, ചെറിയ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് പുള്ളി അത് കൊണ്ടുപോയിട്ട് സാറിനെ കാണിച്ചു, ഫാസിൽ സാറിനെ കാണിച്ചു. അപ്പോൾ സാറിന് വരാൻ പറയും, സാറ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് സാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വന്നു, രാജൻ സാറിൻ്റെ കൂടെ വന്നു. ഫാസിൽ സാറ് ഒരു അഭിനയത്തിൻ്റെ കളരിയാണ്, ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് പുള്ളി. അദ്ദേഹം ഭയങ്കര കിടലൻ ആക്ടറാണ് പലർക്കും. ഇപ്പോൾ നമ്മളെ ലൂസിഫറിലൊക്കെ അഭിനയിച്ചിരുന്നു പുള്ളി, വമ്പിര ആക്ടറാണ് ഫാസിൽ സാറ്. അതായത് എനിക്കൊന്നും ഞാൻ അറിഞ്ഞു വെച്ചിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഫാസിൽ സാറ് ബെസ്റ്റ് ആക്ടറും നെടുമുടി വേണു സാറ് ബെസ്റ്റ് കൊമേഡിയൻ ആയിരുന്നു. അപ്പോൾ നെടുമുടി വേണു എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിനെക്കാട്ടിലും ഗംഭീര ആക്ടറാണ് ഫാസിൽ എന്നാണ് ആ കാലത്തൊക്കെ സ്കൂൾ കോളേജ് ടൈമിൽ അവരുടെ. അപ്പോൾ അങ്ങനെ സാറ് എന്നെ അഭിനയിപ്പിച്ച് നോക്കി. പുള്ളി അഭിനയം എനിക്ക് അറിയില്ല, നമുക്ക് ഈ ഒരു ഫീൽഡ് അറിയില്ല, ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വളരെ യങ്ങാണ്, എനിക്ക് 19-20 വയസ്സ് അങ്ങനെ സമയത്ത് പ്രായമുള്ളൂ. അപ്പോൾ അഭിനയമൊന്നുമില്ല, പക്ഷേ സാറിന്

0: റിയാക്ടറിനെക്കാട്ടിലും ഗംഭീര റിയാക്ടറാണ് ഫാസിൽ എന്നാണ് ആ കാലത്തൊക്കെ സ്കൂൾ കോളേജ് ടൈമിലൊക്കെ അവരുടെ. അപ്പൊ അങ്ങനെ സാറ് എന്നെ അഭിനയിപ്പിച്ച് നോക്കി. പുള്ളി അഭിനയം എനിക്ക് അറിയില്ല, നമുക്ക് ഈ ഒരു ഫീൽഡ് അറിയില്ല, ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വളരെ യങ് ആണ്, എനിക്ക് 19-20 വയസ്സ് അങ്ങനെ സമയത്ത് പ്രായമുള്ളൂ. അപ്പോൾ അഭിനയമൊന്നുമില്ല, പക്ഷേ സാറിന് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. ആ സാറിൻ്റെ ക്യാരക്ടറിൻ്റെ മാച്ച് സാറിന് ഫീൽ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് എന്നെ അഭിനയിപ്പിക്കാന്നുള്ളത്. അങ്ങനെ എന്നെ വിളിച്ചിരുത്തി പുള്ളി അഭിനയം പഠിപ്പിച്ച് കുറെ ഒക്കെ അങ്ങനെ ട്രാക്കിലാക്കി പയ്യെ പയ്യെ പയ്യെ സെറ്റാക്കി എടുത്തതാണ്.
1: പഴയ ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നവരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
0: മിക്കവരും അതെ,
1: മിക്കവരും അതായിരുന്നു തോന്നുന്നു. പഴയ ആക്ടേഴ്സിനൊക്കെ അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലേ
0: അവർക്ക്. ഇവരൊക്കെ ഒരുപാട് കഴിഞ്ഞ സ്റ്റെപ്പ് കഴിഞ്ഞാൽ വരുന്നത്. ഇപ്പൊ എനിക്ക് പലരും പെട്ടെന്ന് ഡയറക്ടേഴ്സ് ആവും, അവർക്ക് ടെക്നിക്കലി ഭയങ്കര ഐഡിയ ആയിരിക്കും. അപ്പൊ അഭിനയം എന്നുള്ള ചിലപ്പോൾ പലർക്കും, എല്ലാവർക്കും അല്ല, ചിലർക്ക് നല്ല കഴിവുള്ള ആക്ടേഴ്സ് ഉണ്ട്, ചിലർക്ക് അത്ര ഒരു നാക്കുണ്ടാണ്. പക്ഷെ മറ്റൊക്കെ പണ്ടൊക്കെ ഇവര് സ്റ്റെപ്പ് സ്റ്റെപ്പേ കയറുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാ ഫീൽഡിലും പഠിച്ച പണ്ടൊക്കെ ഡയറക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത പണ്ട് മിക്കവരും അഭിനയിച്ചിരുന്നു. അതുപോലെ ബിജു എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറുണ്ട്, ഡോക്ടർ ലവ് എന്ന സിനിമയുടെ ഡയറക്ടർ ബിജു അരുക്കുറ്റി, അദ്ദേഹം ഗംഭീര ആക്ടറായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അഭിനയിച്ച് കാണിച്ചിരുന്നു, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ വേറെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
1: ഹേമന്ദ്രൊരു കരിയർ ബ്രേക്ക് കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു ഡോക്ടർ ലവ് അല്ലേ?
0: അതെ അതെ.
1: അപ്പോൾ ഈ ഡോക്ടർ ലവിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
0: എൻ്റെ ആദ്യത്തെ 4-5 സിനിമകളെല്ലാം വളരെ ഇങ്ങനെ ലിങ്ക്ഡ് ലിങ്ക്ഡ് ആണ്, ഒന്നും ഞാൻ ട്രൈസ് കിട്ടിയ സിനിമകളല്ല. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ അതിനകത്ത് വിജുവേട്ടൻ അവിടെ ലൊക്കേഷൻ കുറച്ച് വന്നിരുന്നു, നമ്മൾ ലൊക്കേഷൻ വന്നപ്പോൾ പുള്ളിക്ക് ഇതുപോലെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അന്നെനിക്കൊരു ഞാനന്നൊരു കോളേജ് സ്റ്റുഡൻറ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു കോളേജ് സിനിമയായിരുന്നു, ഇവർ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ വേണമെന്ന് തോന്നി. പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ നിഷ്കളങ്കത ഫീൽ ചെയ്തു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ എന്നോട് ഇങ്ങനെ ക്യാരക്ടർ എന്നു പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ പടമാണ്, ഞാൻ ചാക്കോശൻ നായകൻ ഭാവനയുണ്ട്, കുറേ ഒത്തിരി ആർട്ടിസ്റ്റുള്ള പടം. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഭയങ്കര ഒരു ചേട്ടൻ പോലെ, എപ്പോഴും പുള്ളി ഭയങ്കര ചേട്ടൻ പോലെ തന്നെയാണ്, എല്ലാം നമുക്ക് പറഞ്ഞ് നമ്മൾ കഴിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഫാസിദാറിൻ്റെ ഒരു കെയർ എന്നാണ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതങ്ങനെ അങ്ങനെ എല്ലാം ഒരു ലിങ്ക് ചെയ്ത് ചെയ്ത് പുള്ളി ആക്സിഡൻ്റ് എന്നെ കണ്ടു, പെട്ടെന്ന് തന്നെ കാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു സംഭവം.
1: സിനിമയിലെ പൊതുവെ അങ്ങനെയാണ്, ആദ്യം ഒരു എൻട്രി കിട്ടിയപ്പോൾ അതിൽ സക്സസ് ആയാൽ പിന്നെ കുറച്ച്.
0: ആ സിനിമ കഴിഞ്ഞാണ് പിന്നെ ഓർഡിനറി സിനിമ ചെയ്യുന്നത്. ഓർഡിനറി അത് ഇതേപോലെ തന്നെ നമ്മൾ ഡോക്ടർ ലവിൻ്റെ ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ ആക്സിഡൻ്റ് ഓർഡിനറി ഡയറക്ടർ സുഗതിനെ കണ്ടു. സുഗതിയായിട്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെ പിന്നെ അവർക്ക് ആക്ച്വലി വേറൊരു ആർട്ടിസ്റ്റ് എന്നോ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പുള്ളിക്ക് വേറൊരു ബിഗ് റോൾ അല്ലെങ്കിൽ ഒരു ഹീറോ റോൾ വന്നപ്പോൾ പുള്ളി ക്യാരക്ടറിൻ്റെ ജസ്പിൻമാർ, കാരണം ബിഗ്ഗർ മൂവി ആയിരുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഓർത്ത് പുള്ളി എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഓർഡിനറി സംഭവിക്കുന്നത്. പിന്നെ എൻ്റെ ആദ്യ സിനിമ ലിവിങ് ടുഗദറിൽ എൻ്റെ അമ്മയുടെ അഭിനയിച്ചാണ് മേനക ആൻറ്റി, മേനക സുരേഷ് കുമാർ. അപ്പോൾ അവർ പ്രൊഡ്യൂസർ സിനിമയാണ് ചട്ടക്കാരി. അപ്പോൾ അങ്ങനെ അവിടുത്തെ എക്സ്പീരിയൻസും എന്നെ ഇഷ്ടപ്പെട്ടാണ് പുള്ളിക്കാർ സജസ്റ്റാണ് ചട്ടക്കാരിലേക്ക് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത് കുറേ മൂവീസ് വന്നു. അപ്പോൾ ഞാനൊരു ഒട്ടും പ്രൊഫഷണൽ അല്ലെങ്കിൽ എനിക്കങ്ങനെ അഭിനയത്തെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എനിക്കറിയില്ല. ഞാൻ ഒരു മലപ്പുറംകാരനാണ്, എൻ്റെ നാട് മലപ്പുറം താന്നൂരുണ്ട് നാട്. അപ്പോൾ ഒട്ടും നമുക്ക് സിനിമയുടെ ബന്ധങ്ങളില്ല, ഒരു തികച്ചും വ്യത്യസ്തമായ നാടാണ്, എക്സ്പീരിയൻസുകളില്ല, ബന്ധങ്ങളിലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് ട്രൈ ചെയ്യാൻ എനിക്കറിയില്ല, കാരണം എനിക്ക് ആരും പരിചയമില്ല, ഞാൻ ഇൻട്രോട്ടാണ്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിരിക്കും, പടം വന്നാൽ ചെയ്യാം. എനിക്ക് അത്ര ഉള്ള ഒരു പാഷനോ ഡ്രീമോ ഒന്നും ആയിരുന്നില്ല ആ കാലത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 4-5 പടം കഴിഞ്ഞാൽ പിന്നെ പടങ്ങൾ വിളിക്കും. പക്ഷേ ഈ പറഞ്ഞാൽ പിന്നെ ഒരു ചാപ്റ്റേഴ്സിന് മൂവ് ചെയ്തു, ഞാൻ നിവിൻ പോളി ചാപ്റ്റേഴ്സിന് മൂവ് ചെയ്തു. പിന്നെ തോംസൺ മില്ല ചെയ്തു, അതിനെ ഞാൻ ഇന്നസനങ്ങളൊക്കെയായിട്ട് അങ്ങനെ കുറച്ച് മൂവ് ചെയ്തു. പിന്നെ പിന്നെ എപ്പോഴേക്കും ആ ഒരു ഓളം കഴിഞ്ഞു, കാരണം ഫ്ലോ പോയപ്പോൾ കട്ടായിപ്പോയി. പിന്നെ നമുക്ക് പടങ്ങൾ വരാതെയായി. അപ്പോൾ എനിക്കിങ്ങനെ പോയി റോൾസ് ചോദിക്കാൻ എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും ചോദിക്കാറില്ല. ഇങ്ങോട്ട് വന്ന് ചെയ്യും എന്നുള്ള മൂടാണ് എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ വളരെ അടുത്താണ് എനിക്ക് സിനിമയെ വളരെ പാഷനറ്റ്ലി ഫോളോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ അഭിനയത്തിൻ്റെ രീതികൾ മാറാൻ തുടങ്ങി. ഞാൻ അഭിനയം പഠിച്ചു കുറേയൊക്കെ, ഒരുപാട് വർക്ക്ഷോപ്പ് ചെയ്തിട്ടും സിനിമ കണ്ടൊക്കെ നമ്മൾ കുറെ ഇമ്പ്രൂവ്. എനിക്ക് പ്രായത്തിന് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കുറേയൊക്കെ അതെ, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അഭിനയം. നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട മേഖലയെ മാറി. പിന്നെ കുറേയൊക്കെ എനിക്കൊന്നും ഇപ്പോൾ ഞാൻ വർക്കിന് അവരും പറയാറുണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയല്ലോ എന്ന് അവർ പറയുമ്പോൾ എനിക്ക് ഒരു ഹാപ്പിനെസ്. നമ്മളിട്ട് എഫേർട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ആൾക്കാർക്കും ഈ അറിയപ്പെടണം എന്നാകും ആഗ്രഹം. പക്ഷേ എനിക്കിങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ ഒരു എനിക്ക് അങ്ങനത്തെ എനിക്ക് ഡ്രൈവിംഗ് ഉള്ളില്ല. ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു പഠിപ്പിച്ച ഒരാളായിരുന്നു ഞാൻ കോളേജ് ടൈമിലൊക്കെ. അപ്പം ഞാൻ പഠിച്ച ജോലി കിട്ടി അങ്ങനെ അങ്ങ് പോകുന്നല്ലാതെ ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അത് ചാൻസ് കിട്ടുമ്പോൾ ആർക്കെല്ലാം ആഗ്രഹം വരുമല്ലോ, അത്രയുള്ളൂ.
1: അതും ഫാസിൽ സാറിനെ.
0: അതെ അതെ, നമുക്ക് അത് പാഷനറ്റ്ലി ഫോളോ ചെയ്ത് അതിനുവേണ്ടി നമുക്ക് വാശിയോടെ ശ്രമിക്കാനുള്ള മനസ്സൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. മീൻസ് കുറച്ചായിട്ട് 3-4 years. അന്നൊന്നും അത്ര ഒന്നും പാഷനൊക്കെ ഇല്ലായിരുന്നില്ല.
1: 20 വയസ്സൊക്കെ ഉള്ളപ്പോഴല്ലേ ഹേമന്ത് ഫിലിമിലേക്ക് വരുന്നത്?
0: 19 വയസ്സ്.
1: അതുകൊണ്ട് തന്നെ ഹേമന്ത് ഇനിയും നായക വേഷങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിടക്കാണ്.
0: അതെ,
1: കുറെ വർഷം മുന്നേ കയറി കാരണം ഇത്ര സീനിയർ.
0: അതെ അതെ, നേരത്തെ വന്നിട്ട് തോന്നി. ചിലപ്പോൾ
1: ഹേമന്തിന്റെ ആ തുടക്കത്തില് കുറെ പാട്ട് സീനുകളൊക്കെ
0: അഭിനയിച്ചു, കുറെ സോങ്സ് അഭിനയിച്ചു, നല്ല ഹിറ്റ് ആയ കുറെ സോങ്സ്. ഇപ്പൊ ഈ ആദ്യത്തെ പടത്തിൽ കുറെ നല്ല പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ ലവൽ ഉണ്ടായിരുന്നു, ഓർഡിനറി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഹിറ്റ് ആയ പാട്ടുകളാണ്. ഇവൻ ചട്ടക്കാരിലെ കുറെ പാട്ട്, രണ്ട് പാട്ട്, മറ്റേ ഓമൈ ജൂലിയിലെ പാട്ട് ഹിറ്റായിരുന്നു. പിന്നെ നിലാവി നിലവി ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഡോക്ടർ ലവിലെ ഓർമ്മകൾ വേരോടും, നിന്നോട്, കുറെ പടങ്ങൾ, പാട്ടുകൾ ഹിറ്റായിരുന്നു എൻ്റെ സമയത്ത്. അതെ, അത് ഭയങ്കര നല്ല അതെ അതെ, നല്ല ഹിറ്റായ പാട്ടിൽ അഭിനയിക്കാൻ ചാൻസ് ഇരുന്നത് വളരെ കുറവാണ്.
1: നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
0: നമ്മളിപ്പോൾ പറഞ്ഞ പാട്ട് വെച്ച് തുടങ്ങാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഹിറ്റായ പാട്ട് ഞാൻ പറയുമ്പോൾ നിലാവി നിലാവായിരിക്കും. നിലാവേ നിലാവേ.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഹേമന്ത്, നല്ല രസമായിട്ട് പാടിയിട്ടോ. ഇപ്പം ഒരു കഥാപാത്രം നമ്മളിലേക്ക് വന്നു, അപ്പൊ ആ കഥാപാത്രത്തിലേക്ക് ഇനി വേണ്ടിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആ ഹേമന്ത് സാധാരണ ചെയ്യുന്നത്?
1: ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ആക്ടിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എപ്പോഴും നമ്മള് നമ്മളെ മൈൻഡില് വർക്കാണ്, എപ്പോഴും അതാണ് ആക്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ കുറെ അവിടെ പോയി ഡയലോഗ് പഠിച്ച് പറയുന്നതല്ല അഭിനന്ദ ഞാൻ തിരിച്ചറിഞ്ഞു. ആ ക്യാരക്ടർ അവൻ മാക്സിമം നോക്കണം, ആ ക്യാരക്ടറിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും. സി ഇപ്പോൾ നമ്മുടെ നാടൻ ക്യാരക്ടർ, ഞാൻ ഇപ്പോൾ അടുത്ത സിനിമ ചെയ്തു ഔസേപ്പിൻ്റെ ഒസിത്ത്, അപ്പോൾ ആ സിനിമേൻ്റെ ക്യാരക്ടർ വളരെ നാടൻ ക്യാരക്ടർ. ഞാൻ ജനറലി കുറച്ച് മോഡേൺ ഔട്ട്ലുക്കുള്ള, മോഡേൺ ഡ്രസ്സിംഗ് ഉള്ള അങ്ങനെ പോകുന്ന ആളാണ്. പക്ഷേ ഇത് നാട്ടിൻ പുറത്തുകാരനായിട്ട് ഒരു പാവമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു, വളരെ നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള ഒരു ഇടുക്കി കട്ടപ്പന ഭാഗത്തുള്ളൊരു നാട്ടിൻ പുറത്തുകാരനായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവരെങ്ങനെ പെരുമാറും, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ, ഓഫ്കോഴ്സ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ നമ്മളെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെ മാനറിസംസ് കുറച്ച് മാറാൻ ശ്രമിക്കുക, ഞാൻ നടക്കുന്ന രീതി മാറാൻ ശ്രമിക്കുക. നമ്മൾ ട്രൈ നോക്കും, ഞാൻ ചെയ്യുന്ന എപ്പോഴും നമ്മൾ നടന്ന് നോക്കും, നമ്മൾ മിററിൽ കാണും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ബ്ലാങ്ക് ആയിപ്പോയിട്ട് അവിടെ നിന്ന് ഡയലോഗ് പഠിച്ച് പറയുന്നത് അത്ര

0: ഇപ്പോഴത്തെ കാലത്ത് വർക്ക് ആവില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് ആ ക്യാരക്ടറിൻ്റെ മാനറിസം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കുറേയൊക്കെ ആ ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ കുറേ നമ്മൾ വായിക്കുമ്പോൾ കുറേ നമുക്ക് എലമെൻറ്റ്സ് മനസ്സിൽ കയറും. പിന്നെ ഒരു ഷൂട്ടിന് പോയി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആ ക്യാരക്ടറെ മാറാൻ പറ്റാറുണ്ട് പൊതുവേ.
1: ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
0: അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഞാൻ ഇടയ്ക്ക് കുറേ ചെറിയ ചെറിയ മൂവീസ് ചെയ്യുമ്പോഴേക്കും ഞാനാണ് സീനിയർ. അപ്പോൾ ഞാൻ പറയുന്നതാണ് മറ്റുള്ളവർക്ക് അഡ്വൈസ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുമ്പോൾ ഇപ്പോൾ ഹൗസ് വൈഫ് ഹൗസ്വൈഫ് ചെയ്യുമ്പോൾ എനിക്ക് വിജയരാഘവൻ സാറുണ്ട്, ദിലീഷ് പോത്തൻ ചേട്ടനുണ്ട്, ശാവൻ ചേട്ടനുണ്ട്, ഇവരൊക്കെ എൻ്റെ കൂടെ എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഫാദറും അവനും ആൾക്കാരാണ് ആ സിനിമയിൽ. അപ്പോൾ അവരൊക്കെ ഒത്തിരി പറഞ്ഞു തന്നു. നമുക്കപ്പോൾ ഒന്നും നോക്കാനില്ല, നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു സാർ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു നോക്കണം. കാരണം ഞാനാണ് കമ്പാരിറ്റീവ് സീനിയർ ബാക്കി പടങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ വിജയരാഘവൻ സാറൊക്കെ ആക്ച്വലി എനിക്ക് ഒത്തിരി പറഞ്ഞിരുന്നു അഭിനയത്തെക്കുറിച്ചൊക്കെ. പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുകയും പുള്ളി എഴുന്നേറ്റ് വന്ന് ചേർന്ന് വന്ന് എനിക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പുള്ളി പക്ഷേ എല്ലാവർക്കും അല്ല, ഒരു ബന്ധം ഉണ്ടാവണം, പുള്ളിക്ക് എന്നെ ഇഷ്ടമുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ ഓർത്തു, നമ്മളൊരു ആക്ടിങ് സ്കൂളൊക്കെ പോയി എത്ര പഠിക്കാൻ പറ്റില്ല. ഇത് അദ്ദേഹം അദ്ദേഹത്തിന് ഇത്രയും വർഷമുള്ളൊരു ലെഗസിയാണ് അദ്ദേഹത്തിൻ്റെ. അത്രയും ഒരു ഗംഭീര ആക്ടറാണ് പുള്ളി. സ്പോട്ടിൽ കഥാപാത്രമായി മാറുന്നതാണ് അദ്ദേഹം പറയുന്ന ടിപ്സൊക്കെ തന്നെ. പുള്ളി എല്ലാം അഭിനയിച്ച് പഠിച്ച ടിപ്പുകളാണ്. ഞാൻ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകത്തു, അത്ര എനിക്ക് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഈ പ്രൂവൺ ആർട്ടിസ്റ്റോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ദിലീഷ് പോത്തനാണെങ്കിലും പുള്ളി നമുക്ക് നീ അങ്ങനെ ചെയ്ത് നോക്കടാ, ഇങ്ങനെ ചെയ്ത് നോക്കടാ എന്ന് നമ്മളെ പ്രഷറാക്കാതെ പുള്ളി പറഞ്ഞുതരും. അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും എൻ്റെ കൂടെ കോർഡിനേറ്റ്സ് നിൽക്കുമ്പോൾ ഞാൻ സിനിമ നിൽക്കുമ്പോൾ ഞാൻ ശ്രമിക്കാറുണ്ട് മറ്റുള്ള മാക്സിമം കംഫർട്ടബിൾ ആക്കുക. അവർക്ക് ചെറിയ ചെറിയ ടിപ്സ് കൊടുക്കുമ്പോൾ അവർക്ക് ഇമ്പ്രൂവ് ആയാലും നമുക്ക് മൊത്തം ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ.
1: ദിലീഷ് പോത്തനെ പോലുള്ള ആൾക്കാർ ആക്ടേഴ്സിന് കുറച്ച് സ്പേസ് സമയം കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ
0: ദിലീഷാണ് പറയുന്നത്, നമുക്ക് പുള്ളി ഇവരൊക്കെ എല്ലാവരും കുറേ മുൻപേ കൂട്ടി പ്ലാൻ ചെയ്യും. നമുക്ക് ഇപ്പോൾ സീൻ വരുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. പറയാം നമ്മൾ ഇരുന്ന് ആ സീൻ പ്ലാൻ ചെയ്ത് നീ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അത് പറയുമ്പോൾ അത് പറയാം, ഇത്രയും എല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും. എല്ലാവരും ചെയ്യാറാണ്. ദിലീഷ് ചേട്ടൻ ആ പുള്ളിയുടെ ഒരു ഡയറക്ടർ എക്സ്പീരിയൻസ് കൂടി ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സാധനം ക്വാളിറ്റി ആവും. ചില ഡയലോഗ്സ് നീ ഇത് ഇവിടെ പറയണ്ട, അത് അപ്പുറം പറ അപ്പുറം പറ എന്നിട്ട് പുള്ളി ഇൻപുട്സ് വരുമ്പോൾ ഒന്നും കൂടെ സാധനം ലൈവിലിയാ മാറും. അപ്പോൾ ഒരു ആക്ടർ പ്ലസ് ഡയറക്ടർ ആകുമ്പോൾ അദ്ദേഹത്തിന് ഇൻപുട്സ് ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെ റിയലി നൈസ്.
1: ഹേമന്ത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല പല ഭാഷകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മലയാളത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ എന്ത് ഡിഫറൻസാണ് തോന്നാറല്ലേ?
0: ഞാനിപ്പോൾ ഒരു കന്നഡ പടം ചെയ്തിട്ടുണ്ട്, രണ്ട് മൂന്ന് തമിഴ് മൂവീസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു തെലുങ്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി വേറെ ലാംഗ്വേജ് പോകുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവർക്കൊക്കെ മലയാളം ആക്ടേഴ്സിന് ഭയങ്കര ബഹുമാനമാണ്. പുറത്ത് പോയ അപ്പോൾ തന്നെ അവങ്ക മലയാളി സാർ, അവങ്ക പെരിയ നടുക സാർ, എന്ത് ആ ഒരു ഫീലാണ്. കാരണം അവർക്ക് എപ്പോഴും എല്ലായിടത്തും എനിക്ക് തെലുങ്കിലാണെങ്കിൽ പോലും സാർ നിങ്ങൾ അവർ പറയുന്ന ഭാഷ എനിക്ക് പറയാനില്ല, പക്ഷേ കേരള ആർട്ടിസ്റ്റ് സാർ സൂപ്പർ സാർ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പോൾ അവരൊക്കെ പോയി നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പിന്നെ നമ്മൾ അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളെ ഇവിടുത്തെ ഒരു രീതി അവർക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും മലയാളി ആക്ടേഴ്സിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു ഭയങ്കര ബഹുമാനം അവർക്ക് അവിടെ. അപ്പോൾ അത് നമുക്ക് പ്ലസ് ആണ്. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റ് എന്ന് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു നമ്മളൊരു ഇംപ്രഷനല്ല പോകുന്നത്, ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര റെസ്പെക്റ്റ് അവർക്ക് അവിടെ. പിന്നെ നമുക്ക് പൊതുവേ എനിക്കൊന്നും തമിഴ് തെലുങ്കൊക്കെ ഭയങ്കര എന്താ പറയുക സ്പേസ് കയറുന്ന ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് കഴിവുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് രസമായിരുന്നു നോക്കിയാണ്. അവരൊക്കെ മലയാള സിനിമകളുടെ ഫാൻസാണ്. ഞങ്ങൾ അവർ പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല, എല്ലാ മലയാള സിനിമയും കാണും അവരൊക്കെ. അന്ധപ്പെടും ഞങ്ങൾ ആ സിനിമ കണ്ടു, ഈ സിനിമ കണ്ടു, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പം എല്ലാവരും മാക്സിമം അവർ മലയാള സിനിമയുടെ നാച്ചുറൽ റിയലിസ്റ്റിക് പാറ്റേണിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. തമിഴ് തെലുങ്കൊക്കെ തമിഴ് പിന്നെയും നമുക്ക് കുറേ ഓൾമോസ്റ്റ് സെയിം തന്നെയാണല്ലോ.
1: എല്ലാ ഇൻഡസ്ട്രികളും കേരളത്തിലെയാണ് നോക്കുന്നത്.
0: അതെ, ഡെഫിനറ്റ്ലി. നമുക്ക് പുറത്തു പോകുമ്പോൾ അറിയാൻ പറ്റും. കാരണം പുറത്തു പോകുമ്പോൾ അവർ പറയുന്ന ഒരു നമ്മളപ്പോൾ ഓർക്കും ഇത്ര സൂപ്പറാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷേ ഭയങ്കര അഭിപ്രായമാണ് പുറത്തൊക്കെ കേരളത്തിനെ കുറിച്ച്.
1: അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു പാട്ട് പറഞ്ഞോ.
0: എനിക്ക് വേറെ ഇഷ്ടമുള്ള പാട്ട് ഞാൻ പണ്ടൊക്കെ എപ്പോഴും കേൾക്കാനുള്ള പാടുന്നത് മഞ്ഞു പോലെ ഉള്ള പാട്ട്. മഞ്ഞു പോലെ ആ പാട്ടല്ലേ, അത് നല്ല പാട്ടാണ്, അതൊന്ന് കേൾക്കാം നമുക്ക്. എൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഹേമന്ത് ഫിറ്റ്നസ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹേമന്തിൻ്റെ ഒരു ഫിറ്റ്നസ് സീക്രട്സ് എന്തൊക്കെയാണ്?
1: ഞാൻ ബേസിക്കലി ഒരു ആദ്യത്തെ ഒരു അഞ്ചാറ് വർഷം അല്ലെങ്കിൽ അഞ്ചാറ് ഒരു നേരത്തെ പറഞ്ഞ പോലെ വളരെ യങ്ങർ ഏജിലെ ആക്ടറായതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഞാൻ ഒട്ടും ഫിറ്റ്നസ് ഒന്നും ബോധമായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചിരുന്നു, ഒരു 95-98 kg ഒക്കെ വെച്ചിരുന്നു. ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല, ഉഴപ്പായിരുന്നു. പിന്നെ നല്ല ഫുഡ് എടുക്കായിരുന്നു, എനിക്ക് ഒത്തിരി കൈ നല്ല പൈസ ആയിരുന്നു. കാരണം നമ്മൾ ഇൻകം അല്ലേ, നമ്മളൊരു കോളേജ് കഴിഞ്ഞ് പറഞ്ഞാൽ ഇത്രയും ഏണിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. അപ്പോൾ ഒരു ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ ഓർത്ത് ഞാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടുണ്ട്, ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ ഒട്ടും കാണാൻ എൻ്റെ ഭംഗിയില്ല. ഞാൻ എൻ്റെ മോക്ക് വണ്ണം വെച്ച് മൊത്തത്തിൽ ഞാൻ ഭയങ്കര ചബ്ബിയായി മാറി. അപ്പോൾ അതെനിക്ക് പടങ്ങളും കുറഞ്ഞു. കാരണം നമ്മളെ ഫേസും നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഞാൻ ഫിറ്റ്നസ് ഫിറ്റ് ആവണം, എനിക്കിത് വേണ്ട. കാരണം ഇതൊരു നല്ല ലൈഫ് സ്റ്റൈലാണ് തീരുമാനിച്ചത്. അന്ന് മുതലാണ് ഞാൻ, എനിക്ക് ഒന്ന് 2016 or 2017 ആയിരിക്കും, 2016 എനിക്ക് ഫിറ്റ്നസ് ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ റിലീസ്ലി ഇപ്പോൾ ഇന്ന് വരെ ഞാൻ അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നു. എന്നെ കാണാനും പറഞ്ഞു പോലെ നമുക്ക് അങ്ങനെ പ്രായം തോന്നില്ല. മാക്സിമം നമ്മൾ ഫിറ്റ്നസ് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും. ഞാൻ പക്കായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ ജിമ്മിൽ പോകാറുണ്ട്, ഡെയിലി ജിമ്മിൽ പോകാറുണ്ട്. പിന്നെ ബാഡ്മിൻ്റൺ, അങ്ങനെ എല്ലാത്തരം ആക്ടിവിറ്റീസ് ഞാൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ്. ഭക്ഷണത്തിന് മാക്സിമം കുറച്ചു,

0: നല്ല ഭക്ഷണം മാത്രം കഴിച്ചു തുടങ്ങി. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ജങ്ക് അടിക്കുന്നുള്ളത്, പൊതുവെ നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്.
1: വിശക്കില്ലേ ഇടയ്ക്ക്?
0: എനിക്ക് വിശക്കാറില്ല, കാരണം നമ്മളെ ശീല വിശക്കില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം മധുരം കഴിക്കാനാണ്. പക്ഷെ മധുരം കഴിച്ചാൽ വണ്ണം നമുക്ക് നല്ല പ്രശ്നം. കാരണം ഞാൻ മധുരം മാക്സിമം കുറച്ച്, വല്ലപ്പോഴും മധുരം കഴിക്കും. മധുരം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കും, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും, മാക്സിമം കൺട്രോൾ കുടിക്കാൻ നോക്കും, അതാണ് ചെയ്യാറുള്ളൂ. എനിക്കൊന്നും ഈ വിശപ്പും കൊതിയൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞങ്ങ് മാറുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ശീലം അങ്ങ് പോകും, നമ്മൾ വയർ ചെറുതാവും.
1: ായതുകൊണ്ട് തന്നെ ഹേമന്തൻ ഇപ്പോൾ കുറെ പോലീസ് വേഷങ്ങളൊക്കെ വന്നു വരുന്നുണ്ടല്ലേ. ഹേമന്തിന് പോലീസ് വേഷങ്ങൾ നല്ല ഇഷ്ടമാണെന്നുള്ളതും ഞാൻ കേട്ടു.
0: തെലുഗുലും പക്ഷേ മൂവി പോലീസ് ക്യാരക്ടറാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങാറുണ്ട്, മലയാളത്തിൽ ഒരു പോലീസ് മൂവി തുടങ്ങാറുണ്ട്. അല്ല, ഒരുപാട് ഞാൻ ചെയ്തു വരുന്നു, പക്ഷേ റിലീസാവാൻ പോകുന്നേ ഉള്ളൂ, ചെയ്തു വെച്ചതില്ല. ഇനി ഇറങ്ങാൻ പോകുന്ന പോലീസ് ക്യാരക്ടേഴ്സ് വന്നിട്ട് സംഭവമുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മുടെ ഫിറ്റ്നസ്സും നമ്മുടെ ഫിസിക്കൽ ഫേസൊക്കെ കുറച്ച് മാച്ചാണ് പോലീസ് ക്യാരക്ടറിന്. അപ്പോൾ ചെയ്തപ്പോൾ എല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോലീസ് ക്യാരക്ടേഴ്സും പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഭയങ്കര ഹീറോ അല്ലാതെ കുറച്ച് നെഗറ്റീവ് എലമെന്റ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനൊക്കെ ഇഷ്ടമാണ്
1: നെഗറ്റീവ്, കാരണം ഒരു ഇന്നസെന്റ് ലുക്ക് ഉള്ള കാരണം ഒരു
0: ഇവൻ ചതിച്ച ആൾക്കാർ വിശ്വസിക്കില്ല. ഞാൻ തമിഴ് ചെയ്തപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറാണ്. ഞാൻ അവസാനം വൻ ചതിനെയും പറഞ്ഞിട്ടുണ്ട്, ആകോട്ട് പ്രതീക്ഷിക്കില്ല ചതിക്കുന്നുള്ളത്.
1: ഹേമന്തിന് അന്ന് കിട്ടിയ എൻട്രി ഇപ്പോഴായിരുന്നെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമായിരുന്നു?
0: അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ മെച്ചൂരിറ്റി എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഡിഫറൻറ്റ്ലി യൂസ് ചെയ്ത് തന്നെ. അന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, നമുക്കറിയില്ല. അത്രയും യങ്ങർ ഏജ് ആണ്, ഒട്ടും എക്സ്പോഷർ ഇല്ല, ഇൻഡസ്ട്രി എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. ഇപ്പോൾ എനിക്ക് അവസരം ചോദിക്കാൻ എനിക്കറിയില്ല, ആരൊക്കെ പോയി കാണുന്നറിയില്ല, എന്ത് ചെയ്യാന്നറിയില്ല, ഒന്നും അറിയില്ല നമുക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഈസിയറാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളത് തന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്, എല്ലാം ഈസിയർ കമ്പയറബിൾ. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ആയിരിക്കും ഞാൻ ഒന്നുകൂടെ എൻ്റെ കോൺടാക്ട്സ് എക്സ്പ്ലെയിൻ ശ്രമിച്ചേനെ, ഒന്നുകൂടെ ആൾക്കാരെ കാണാൻ ശ്രമിച്ചതിനെ, പരിചയപ്പെടാൻ ശ്രമിച്ചതിനെ, ഒന്നുകൂടെ ബെറ്ററായി വന്നേ. ഇപ്പോൾ നിൽക്കുന്നു, ഇപ്പോൾ അല്ലെങ്കിൽ ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ വേറെ പ്രശ്നം കോമ്പറ്റീഷനും കൂടുതലാണ്. അപ്പോൾ യങ് ജനറേഷനിൽ ചാൻസും കൂടുതലും കോമ്പറ്റീഷനും കൂടുതലാണ്. അപ്പോൾ നമ്മൾ പിടിച്ചേക്കാൾ അത് എളുപ്പമല്ല. അപ്പോൾ ഞാനൊക്കെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറഞ്ഞത് എന്നെ ഇപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ആ സമയത്ത് കോമ്പറ്റീഷൻ കുറവ് വരണത്, ഇപ്പോഴത്തെ പോലെ എന്നെ എപ്പോഴും ആൾക്കാർ മറന്നു പോയിട്ടുണ്ടോ? ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഓർമ്മക്കാൻ മെയിൻ കാരണം ആ ഒരു ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ആ സമയത്തുള്ള.
1: പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആൾക്കാർ തിരിച്ചറിയുമ്പോൾ എല്ലായിടത്തും പോകാൻ ബുദ്ധിമുട്ടല്ലേ, പബ്ലിക്കിൽ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്.
0: ഞാൻ പൊതുവേ എനിക്ക് അങ്ങനെ ഭയങ്കര പബ്ലിക്കിൽ പോകാൻ ഇഷ്ടമല്ല, അത് എന്റെ സ്വഭാവമാണ് കേട്ടോ. തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ല, ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് നേച്ചറിലൂടെ എനിക്ക് അങ്ങനെ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഒരു അൺകംഫർട്ടബിളാണ്. ഞാൻ ഭയങ്കര അങ്ങനത്തെ ഒരാളാണ് പൊതുവെ. അപ്പൊ ഞാനോട് പുറത്തേ പോകാറുണ്ട്, പോകുമ്പോൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സംസാരിക്കും. അങ്ങനെ എല്ലാവരും തിരിച്ചറിയൊന്നുമില്ല, തിരിച്ചറിഞ്ഞാൽ നമ്മൾ സംസാരിക്കും അല്ലെങ്കിൽ ചിരിക്കും. പക്ഷെ ഞാൻ മാക്സിമം എനിക്ക് ഞാൻ അങ്ങനെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, എൻ്റെ ഒരു നേച്ചറാണ്. എനിക്ക് അങ്ങനെ പുറത്ത് പോകുമ്പോൾ എനിക്ക് ആ ഒരു ഫ്രീഡം സ്പേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് രണ്ടും എനിക്ക് ഓക്കെയാണ്, തിരിച്ചറിഞ്ഞാൽ സന്തോഷം. പക്ഷെ ആരും ഇപ്പം അങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ പിന്നെയും കുറച്ചുകൂടെ മോബിങ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കോളേജുകളൊക്കെ പോകുമ്പോൾ ആൾക്കാർ വന്ന് അങ്ങനെ, ഇപ്പം അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര മെച്ചൂറല്ലേ. ഇപ്പം പണ്ടത്തെ പോലെ ആൾക്കാർ അങ്ങനെ സിനിമ നടന്നു അങ്ങനത്തെ വൈബൊന്നുമില്ല. ഉണ്ട്, ഇപ്പോൾ ഈ ആലോട്ടൊക്കെ വരുമ്പോൾ ഒഫ്കോഴ്സ് ഉണ്ട്. പക്ഷെ അല്ലാതെ ബാക്കിയുള്ളവർ കാണുമ്പോൾ അവർ കണ്ടു ചിരിച്ചു പോയെന്നുള്ളത്, കാരണം ആരും അങ്ങനെ പ്രശ്നമൊന്നുമില്ല.
1: ഹേമന്ത് കുറെ കോളേജസുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
0: ഞാൻ 100 മോള് കോളേജ് പോയിട്ട് എന്റെ വിശ്വാസം, അത്രയും കോളേജിൽ പോയിരുന്നു.
1: ഫാൻ ബേസ് എങ്ങനെ ഉണ്ടായിരുന്നു?
0: നമ്മൾ ഈ സിനിമ ഇനീഷ്യലൊക്കെ സമയത്തൊക്കെ കുട്ടികൾക്ക് അന്നൊക്കെ ഈ പറഞ്ഞ ഇന്റർനെറ്റ് കുറവല്ലേ, ഇപ്പൊ പറഞ്ഞ ഫേസ്ബുക്കും അങ്ങനത്തെ കുറവല്ലേ, എല്ലാം ആയി വരുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് നേരിട്ട് കാണുന്ന ചാൻസ് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ സമയത്തൊക്കെ ആർക്കും. പിന്നെ ഈ സിനിമ അന്നൊക്കെ ഈ പറഞ്ഞ സിനിമയൊക്കെ ആൾക്കാർ നേരിട്ട് കാണുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്യൂരിയസ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാരണം എന്നും ഫോട്ടോസും വീഡിയോസും റീൽസും കാണുന്നുണ്ട്, അത്ര ഒരു ഭയങ്കര പുതുമയൊന്നും ഇപ്പൊ
1: ജോണറിലുള്ള ഫിലിമിലാണ് അഭിനയിക്കാൻ ആഗ്രഹം.
0: എനിക്ക് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ വില്ലൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ പ്രതീക്ഷിക്കാതെ വില്ലൻ ആയി മാറുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലൊരു സിനിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഭയങ്കര നല്ലൊരു ടീമിനൂടെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കപ്പെടും, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് വീണ്ടും ഞാനിപ്പോൾ ഒരു എനിക്ക് വർക്ക് ഇറങ്ങാണ്ട് ലൈല എന്ന പേര്, അതിൽ ഞാൻ പക്ക ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഒരു നല്ലൊരു സാധനം ചെയ്തു. എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ, എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, ഞാൻ പിന്നെ എൻജോയ് ചെയ്യുന്നത് ആ റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പം എനിക്ക് അതൊന്നും ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ബേസിക്കലി ഞാനിപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യാം ബേസിക്കലി ഒരു വില്ലൻ ക്യാരക്ടർ, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലീസ് ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആ സാധനം എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ലൈല എന്ന് സംബന്ധിച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് റൊമാൻറ്റിക് എപ്പോഴും ഇഷ്ടമാണ് ചെയ്യാൻ, ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രസമാണ്.
1: ഫിലിമില് ഫ്രണ്ട്സ്
0: കുറേ, എല്ലാവരും നല്ല ഫ്രണ്ട്സ്, കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്.
1: സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞ ആരായിരിക്കും?
0: എനിക്ക് ഭാവനയാണ് ഭയങ്കര ഇഷ്ടമുള്ള കാരണം, നല്ല ഫ്രണ്ട് ഭാവന. അവനെ ഞാൻ ഡോക്ടർമാരുടെ പേര് പറയുന്നത് പുള്ളിക്കാർ ഇപ്പോഴും നമ്മൾ അതേ ബന്ധം കഴിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും ആ ഒരു എപ്പോഴും സി അവരെന്തൊക്കെ കടന്നു പോയാലും ഇപ്പോഴും പുള്ളിക്കാർ അതേ ഒരു ജെനുവിൻ ക്യാരക്ടർ ഇപ്പോൾ പുള്ളിക്കാർക്ക് ഉണ്ട്. അന്ന് കണ്ട അതേ ഇപ്പം സംസാരിക്കും, ഇപ്പോഴും ആ എന്താടാ, ഞാനിപ്പോൾ മെസ്സേജ് ഇപ്പം തന്നെ എന്താണെന്ന് റിപ്ലൈ അയക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര ഭയങ്കര ഓണസ്റ്റായ വ്യക്തിയാണ്, ഭയങ്കര ലവിങ് ആയ വ്യക്തിയാണ്. എനിക്ക് അവളുടെ ക്യാരക്ടർ നോട്ട് ഈസി. ഇത്രയും ഒരു സ്റ്റാറായി നിൽക്കുന്ന ഒരാൾക്ക് പോലും ഇത്രയും ഹമ്പിളായിട്ടും എല്ലാവരും പെരുമാറാനും ചെറിയ കാര്യമല്ല. അപ്പം എനിക്ക് ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖർ ഞാൻ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു മൂവി ചെയ്തിട്ടുണ്ട്, സല്യൂട്ട് എന്ന സിനിമയിൽ, റോസ്റ്റ് ആൻഡ്രൂസിൻ്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ആഡിന് വീണ്ടും കണ്ടു, മെർസലീസിൻ്റെ ഒരു ആഡിന് വീണ്ടും കണ്ടു. അപ്പം ഞാൻ ഓർത്ത് ദുൽഖറിനെ മറന്നുള്ളൂ, അവൻ വളരെ ചെറിയ സീനാണ്, അന്ന് പുള്ളിക്ക് പനിയായിരുന്നു, പുള്ളിക്കൊണ്ട് വയ്യായിരുന്നു. പക്ഷേ പുള്ളി കണ്ടപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ഡബ്ബിങ് പറഞ്ഞു കേട്ടോ, സമരസായിട്ട് അന്നേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പുള്ളി എന്നോട് ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടാൻ, ലൈക്ക് ഇൻ ഓപ്പണിംഗ് ആണ്. അത് ഭയങ്കര യുണീക്കാണ്, കാരണം പുള്ളിക്കെ ചെയ്യുന്ന ആവശ്യമില്ല. പുള്ളി ഇത്രയും വലിയ സ്റ്റാറാണ്, ഒരു പാനിന്റെ സൂപ്പർ സ്റ്റാറാണ്, പുള്ളി അങ്ങനെ വന്നു.

0: സെക്കൻഡ് ആവശ്യമില്ല. ഞാൻ പുള്ളി എന്നെ മറന്നാണെന്ന് ഓർത്തത്, പക്ഷെ പുള്ളി ഇങ്ങോട്ട് ഹെഡി സംസാരിച്ച്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഇൻസ്പയർ ചെയ്ത് കുറച്ചുപേരെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്.
1: പ്രഥി ആണ് റോൾ മോഡൽ ഞാനിവിടെ ഉണ്ട്.
0: എനിക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ ഈ കോളേജ് പഠിക്കുമ്പോൾ ആകെ എനിക്ക് അഭിനയം വന്നിട്ടുള്ളത് പുത്തേനെ കണ്ണു മാത്രമാണ്. എന്നാൽ പുള്ളിയുടെ ഒരു അന്നത്തെ ആ സിനിമയാണ് മറ്റേ പുതിയ മുഖം, അതൊക്കെ കാണാൻ തിയേറ്റർ ഉണ്ടപ്പോ കൊള്ളാം ഇതുപോലെ ഞാനൊന്ന് കാണിച്ചതെങ്കിൽ ഞാൻ ആകെ തോന്നിയ അപ്പൊ മാത്രമാണ്. ആ ഫൈറ്റും കോളേജിന്റെ പുള്ളി ഹീറോയും പറഞ്ഞ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിയുടെ ലുക്സും പുള്ളി വേഹി ക്യാരക്ടർ ഹിംസെൽഫ് ഭയങ്കര കിടലാണ്. പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും ഫിറ്റ്നസും ഡ്രസ്സിംഗ് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ആ പുള്ളി ആ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായാലും ഞാൻ തമിഴ്നാട് മൂവിയിൽ എല്ലാ കാര്യം ഒബ്സർവ് ചെയ്യും. പുള്ളി ഒരു ലൊക്കേഷനിലെ എല്ലാ ഒബ്സർവ് ചെയ്യും, എല്ലാവരും എന്താണ് ചെയ്യുന്നത് എന്താണ് നമ്മൾ കാണില്ല, പക്ഷെ പുള്ളി എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അത്രയും പുള്ളി ഫോക്കസ്ഡാ, അതൊക്കെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുക. കാരണം നമ്മുടെ സ്മോൾ തിങ് എല്ലാം ഇതെല്ലാം ഓർത്ത് വെക്കുക, എല്ലാവരും ഒബ്സർവ് ചെയ്യുക. അത്രയും മെന്റലി പുള്ളി ഫുൾ ടൈം വർക്കിംഗ് ആണ്, കമ്പ്യൂട്ടർ പോലെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഞാൻ ഞാനിപ്പോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇപ്പം നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഞാൻ എല്ലാ കാര്യം ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ തന്നെയും എല്ലാം നോക്കാറുണ്ട്. അപ്പോൾ അതൊരു ഞാൻ ക്യാച്ച് ഒരു പോയിനാണ്.
1: അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.
0: ആ എനിക്ക് മറ്റേ നമ്മൾ അൽഫോൻസിൻ്റെ ഒരു പാട്ടുണ്ട്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്.
1: ഇപ്പോൾ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ നല്ലതാണെങ്കിൽ നമ്മൾ ആ ഫിലിം ചൂസ് ചെയ്യും, അതല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ചൂസ് ചെയ്യും. എങ്കിലും നല്ല ഡയറക്ടർ ആണെങ്കിൽ സ്ക്രിപ്റ്റ് അത്ര ഓക്കെ അല്ലെങ്കിലും ചൂസ് ചെയ്യുമോ?
2: ഞാൻ ഇപ്പം ചൂസ് ചെയ്യില്ല. എനിക്കിപ്പോൾ ആക്കടെ നോവരം മടിയൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ ഞാൻ നോവർ അടിക്കുമ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ലൈഫിനെ വളരെ സിമ്പിളെ കാണുന്നതാണ്. ഞാൻ ഒരുപാട് ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ പഠിച്ചുകൊണ്ടുതന്നെ നമ്മൾ നോവരണത്തിന് നോവറല്ലേ നമ്മൾ പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മളെ ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഞാൻ ചില സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ ഡയറക്ടറും വലിയ ടീമൊക്കെ വെച്ച് ഭയങ്കര ബോറായിരിക്കും പടം കാണാൻ. അത് വായിക്കുമ്പോൾ ഞാൻ നോ പറഞ്ഞാൽ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് സീ ഇറ്റ് ഓൾ ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ. ഞാൻ മാക്സിമം നോ പറയും. ഞാൻ ചില സമയത്ത് ഇപ്പോൾ വന്നിട്ട് ഒരു ഇപ്പോൾ ലൂസിഫറിന് പാട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കും അല്ലേ. പക്ഷെ അത് എന്താ നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചില പടങ്ങളുണ്ട്, അത്രയും വലിയ പടം നമുക്കൊരു ഇപ്പോൾ ആരോടോട് അഭിനയിക്കാൻ ചാൻസ് നമ്മൾ ചിലപ്പോൾ ചെയ്യും. അല്ലാതെ പക്ഷെ ഞാൻ മാക്സിമം നോ പറഞ്ഞ നോ പറയാറുണ്ട്, അതിന് ശ്രമിക്കാറുണ്ട്. അതല്ലേക്ക് ആരും ഇല്ല, ലൈഫ് ഒന്നുമില്ല ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന അബദ്ധങ്ങളൊന്നുമല്ലേ, നമുക്ക് എല്ലാവരും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അബദ്ധങ്ങൾ പഠിക്കാൻ നമ്മൾ ചില ആൾക്കാർ നമ്മൾ ചിലരെന്താ പറയുക, ചില സിനിമകളൊക്കെ അവർ പറയുന്നത് വലിയ സംഭവിക്കും, ചെയ്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര മോശമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് സിനിമക്ക് സ്ക്രിപ്റ്റ് വരുമ്പോൾ ഗംഭീര പറഞ്ഞിട്ട് ചെയ്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒന്നും നമ്മളെ ഹെൽപ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥകളിൽ. പക്ഷെ മാക്സിമം നമ്മൾ ശ്രമിക്കുക, അത്രേ ഉള്ളൂ.
1: ഹേമന്ത് ബിടെക് കഴിഞ്ഞിട്ടാണ്
2: വരുന്നത്? ഞാൻ ആക്ച്വലി കഴിഞ്ഞില്ല, ഞാൻ ഫൈനൽ പഠിക്കുമ്പോഴാണ് സിനിമയ്ക്ക് വരുന്നത് ബിടെക്. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ക്യുസാറിൻ അഫിലിയേറ്റ് കോളേജിന് വടകരയില്, CIT വടകര എന്ന് പറഞ്ഞിട്ട്.
1: ബിടെക് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവുള്ളൂ.
2: ആ കാലത്തൊക്കെ ബേസിക്കലി ബിടെക് എടുക്കുക, പിന്നെ MBA എടുക്കുക, നല്ല ജോലി ഉണ്ട്. അതൊക്കെയാണ് ആ സമയത്ത്. കാരണം ഞാൻ ഭയങ്കര സ്റ്റുഡൻസ് ആണ്, ഞാൻ പറഞ്ഞ പോലെ നല്ല പഠിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ബിടെക് കഴിഞ്ഞ് വേറെ ഒരു മാസ്റ്റർ കോഴ്സ് കഴിഞ്ഞ് എടുക്കും, എന്നിട്ട് നല്ല ജോലി പിടിക്ക് കിട്ടിപ്പോകാന്നുള്ള അത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് വരുന്ന ആക്ടോന്നും ആലോചിച്ചിട്ടേ ഇല്ല. അത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു.
1: ഫിലിം വന്ന സമയത്ത് പേരൻസ് അവർ ടീച്ചർ
2: അപ്പോ
1: ഇവർ രണ്ടുപേരും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാകുമ്പോ ഫിലിമിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ടല്ലോ?
2: എന്റെ അച്ഛനും ഇതിനെ ഭയങ്കര സപ്പോർട്ടീവ് ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്ക്, അത്ര ഉള്ളൂ. ഞാൻ വലിയ ആക്ടറൊന്നുമില്ല. പിന്നെ ഫാസിൽ സാറിനെ പോലെ ആളെ വിളിക്കുമ്പോൾ നമ്മൾ നോ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇത്രയും വലിയ ആക്ടറാണ്, ഇത്രയും വലിയ കൊണ്ടാണ്, അദ്ദേഹം ഒന്നും കാണാൻ വിളിക്കില്ല എന്നാണ് ഇവരൊക്കെ പോയിന്റ്. ഞാൻ അഭിനയിക്കുന്നുള്ളതല്ല, അദ്ദേഹം എന്നെ വിളിച്ചില്ല, ഇദ്ദേഹം കണ്ടിട്ട് പോയി നോക്കട്ടെ എന്നുള്ളൂ. ഒരു പടം ചെയ്ത് നോക്കട്ടെ എന്നുള്ള പോലെ നമ്മൾ ചെയ്താണ്. പിന്നെ അതിങ്ങനെ ആ ഫ്ലോയിൽ ഇങ്ങനെ പോയി ബാക്ക് ടു ബാക്ക് 3-4 മൂവീസ് വന്നു, പിന്നെ അങ്ങനെ ട്രാക്കിലായി. പക്ഷെ അവർക്ക് ഇപ്പോൾ അതൊക്കെ ഒന്നും ആലോചിക്കാറുണ്ട്. അവർക്ക് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ആഗ്രഹം ജോലിക്കാരൻ്റെ കാണണം. അവർ ആ രീതിയും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ എനിക്ക് അനുഭവം ബിസിനസ്സിൽ ഓണാക്കുന്നുണ്ട്, പാരലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ പോകുന്നുണ്ട്.
1: ഇപ്പൊ രണ്ടുപേരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടല്ലോ ബിസിനസ്സും.
2: ആ മാനേജബിൾ ആണ്, വേറെ ആൾക്കാരും ഒക്കെ ആയിട്ട് ടീമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓക്കെയാണ്. അതൊരു ഇൻകം അല്ലേ, എപ്പോഴും സിനിമ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, നമുക്ക് മോശം സിനിമകൾ ചെയ്യേണ്ടി വരും. വേറെ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നല്ല സിനിമകൾ ചൂസ് ചെയ്യാൻ പറ്റും. സിനിമ എന്നൊരു ഒറ്റ ഇൻകം സോഴ്സ് ആകുമ്പോൾ നമുക്ക് പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല.
1: എല്ലാ ആക്ടേഴ്സിനും ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അവർക്ക് വേറൊരു ഇൻകം ഉണ്ടാവില്ല.
2: അപ്പൊ അതൊന്നും ചില സമയത്ത് നമുക്ക് ഒരു പണം വരുമ്പോൾ ചെയ്തേക്കാം, പൈസ തരുന്നതല്ല, അങ്ങനെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കാര്യമാണ് ബാധിക്കുകയും ചെയ്യും.
1: ഒരു പാട്ടോടെ കേട്ടിട്ട് തിരിച്ചു വരാം.
2: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റേ ഇതിലെ അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ച സിനിമയാണ്, എനിക്ക് ഇഷ്ടമാണ് ആ പാട്ട്. മറ്റേ അയാളും ഞാനും തമ്മിൽ, ഞാൻ ചെറിയ ആളത്തേ ഉള്ളൂ, പൃഥ്വിരാജിന്റെ മൂവിയാണ്. പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അഴലിന്റെ ആഴങ്ങളിൽ. അത് കേട്ടോ.

0: അടുത്തത് ഇങ്ങനെ ഡയറക്ഷൻ പ്ലാൻ ഉണ്ടോ?
1: എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ ഡയറക്ഷൻ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ സംഭവമല്ല, ഒത്തിരി പഠിക്കണം. എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകളൊക്കെ ഞാൻ കൂടെ നിന്ന് ഞാൻ ഡയറക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ട് ചെയ്യാം, പക്ഷേ ഞാൻ ആസ് ഒരു ഡയറക്ടർ ആവാൻ മാത്രമൊന്നും ഞാൻ പഠിച്ചെത്തിയിട്ടില്ല. അതിന് എല്ലാ വശവും പഠിക്കണം, ചുമ്മാ നമ്മൾ ആക്ഷൻ കട്ടും പറഞ്ഞ ഡയറക്ഷൻ അല്ല, എല്ലാം പഠിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് വേണം ഡയറക്ടർ ആവാൻ പാടുള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോൾ ഭാവിയിൽ അയക്കാം അതിലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പിന്നെ ആക്ടേഴ്സിനെ ഗൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്ത് ഔട്ട്പുട്ട് വേണമെന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു ആക്ടറിനെ വേണ്ട സമയം മനസ്സിലാക്കി അതൊക്കെ എനിക്ക് പറയാനും എടുക്കാനൊക്കെ എനിക്കറിയാം, അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എന്തായാലും കുറേ പഠിക്കാണ്ട് ഇനിയും.
0: അപ്പോൾ നമ്മളിപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: ഡെഫിനറ്റ്ലി എല്ലാ ഭാഗങ്ങളും നമ്മൾ സീ, നമ്മൾ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ എഡിറ്റിംഗിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെയാണ് ചെയ്യുന്നത്, കൂടെ പോയിരുന്ന നമ്മൾ സജഷൻസ് ഡബ്ബിലാണ് ഞാൻ കൂടെ പഠിക്കാറുണ്ട് മാക്സിമം ഒക്കെ. സീ, നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഒത്തിരി കാലം കൊണ്ട്. അപ്പോൾ അത് കിട്ടിയതൊക്കെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊരു ഗുണമാവുമെങ്കിൽ ആവട്ടെ ഞാൻ ആലോചിക്കാറുണ്ട്. അതും ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ ഹൂസ് ഓൺ അതർ സൈഡ്. അവർക്ക് ഇഷ്ടം എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. നമ്മൾ ശ്രമിക്കാറുണ്ട്.
0: ഹേമന്ത് ഇപ്പോൾ 16 ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്, അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നത്
1: എല്ലാ ആക്ടറിനും ഡെഫിനറ്റ്ലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഓ സിനിമ ഹിറ്റാവും ഒറ്റയടിക്കും. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടിയാണല്ലോ സിനിമയിൽ ബേസിക്കലി. അപ്പോൾ ചില സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഫിസിക്കലി മെൻ്റലി എക്സസൈസ് ചെയ്ത് സിനിമയിൽ ഇപ്പോൾ ആരും കാണാതെ പോയിട്ടുണ്ടാവും. അത് അനുഭവം ഉണ്ടായിട്ട് സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്ഹാർട്ട് ഉണ്ടാവും ആ സമയത്തൊക്കെ ഭയങ്കര. പിന്നെ ഞാനീ പറഞ്ഞ യങ്ങർ ഇല്ലാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ യങ്ങ് ആണ്. ഇപ്പോൾ 23-24 വയസ്സൊക്കെ ചില സിനിമകളൊക്കെ ഒരുപാട് എഫർട്ട് ചെയ്ത സിനിമകൾ ഉണ്ടാവും. അതൊന്നും ആരും കാണാതെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉദ്ദേശിച്ച റെസ്പോൺസ് വരാണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമവും. ആ ഫേസൊക്കെ കഴിഞ്ഞു പോകും, നമുക്ക് ഡൗൺ ആവും, അപ്പാവും ഡൗൺ ആവും. അപ്പം ഇപ്പം പിന്നെ ഡൗൺ ആവാറേ ഇല്ല, ഫുൾ അപ്പാണ്. കാരണം നമുക്ക് അത്രയും ശീലമായി മെൻ്റലി, നമ്മൾ അത്ര സ്ട്രോങ് ആയി മാറി. പക്ഷെ അതെന്തായാലും അത് എനിക്ക് അതൊക്കെ നല്ലതാണ്, ഒരു വ്യക്തിക്ക് നല്ലതാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ പെട്ടെന്നുകൊണ്ട് അങ്ങനെ ഒന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. കുറേ നമ്മൾ കടന്നു കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ നമ്മളെല്ലാം ഭയങ്കര ചിൽ മൂഡാണ്.
0: ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആക്ടറെ ആയിരിക്കും
1: സിനിമ കാരണം. ഡെഫിനറ്റ്ലി, കാരണം നമ്മൾ ഇത്രയും നമ്മളിടുന്ന എഫേർട്ട് ഭയങ്കര, ഏത് സിനിമ വലിയ സിനിമയായാലും ചെറിയ സിനിമയായാലും ഒരു ആക്ടറിൻ്റെ എഫേർട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. അവർ സെയിം നമ്മൾ എല്ലാം ചെയ്യണമല്ലോ. കണ്ടിട്ട് മോശമാണ് കുഴപ്പമില്ല, പക്ഷെ കാണാതെ പോകുന്ന ഒരു സങ്കടമാണ്. കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, ബോറായെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം, നമുക്ക് മാറ്റം ശ്രമിക്കാം. പക്ഷെ ആൾക്കാർക്ക് എത്താതെ പോയി ഭയങ്കര വിഷമമാണ്.
0: പക്ഷെ അത് ഒരു ഭാഗ്യമാണ് അല്ലെ, ചില ആ സമയത്തായിരിക്കട്ടുള്ള ഭാഷകളിലുള്ള സിനിമകൾ വരുന്നത്.
1: അതെ അതെ,
0: വേറൊരു വലിയൊരു പ്രോജക്റ്റ്
1: വരുന്നത് നമ്മൾ എല്ലാം നമ്മൾ വി കീപ് ട്രൈങ് ആ ബെസ്റ്റ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എൻ്റെ ഒറ്റ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചാൻസ് ചോദിക്കാറില്ല, എനിക്കത് പരിചയമില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കൊരാളെ മുമ്പ് പോയി എനിക്കറിയില്ല. അത് എൻ്റെ കുറവാണ്. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ബേസിക്കലി എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നന്നായി ചെയ്യാൻ പറ്റി ശ്രമിക്കുക.
0: നമുക്കൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോഴും ചോദിക്കാറുണ്ട്.
1: അത് ചോദിക്കാം, അത് ആക്ച്വലി തന്നെ വേണം ചോദിക്കാനാണ്. അപ്പം ഞാൻ ചോദിക്കാറില്ല, ചോദിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എല്ലായിടത്തും പോയി ചിലരൊക്കെ എനിക്ക് അസൂയ ആവാറുണ്ട്, അവർക്ക് ഏത് പടം ഓണാകുമ്പോൾ ഒന്ന് നോക്കിയിരുന്നു, അവിടെ പോയി അവരെ കണ്ട് ചാൻസ് ചോദിച്ച് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ അതൊക്കെ അത്രയും അത്ര എനിക്ക് അറിയില്ല.
0: അപ്പം നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചുവരാം.
1: തമിഴ് പറയാം, തമിഴ് പുതുവെള്ള മഴയുള്ള പാട്ട്.
2: പുതുവെള്ളൈ മഴേ ഇങ്ങു പൊഴിയുന്നത്, ഇന്ത കൊള്ളൈ നിലാവുടൽ നനയുന്നത്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. കൂടെയുള്ളത് ഞാൻ വി എസ് സ്മിത. ആക്ടിങ് അല്ലാതെ ഇഷ്ടപ്പെട്ട ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതല്ലാതെ വേറെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ്.
1: എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഇഷ്ടമാണ്. അപ്പോൾ ആഫ്റ്റർ മാരേജ് ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയി. അപ്പോൾ എനിക്കിപ്പോൾ പോയി പോയി പോയി എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും ഒരു കൺട്രി പോകാൻ ശ്രമിക്കാറുണ്ട്, മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ അടുത്ത് ചൈനയിൽ പോയിരുന്നു, പിന്നെ ബാലിയിൽ പോയിരുന്നു, പിന്നെ ടർക്കി പോയിരുന്നു, പിന്നെ ലണ്ടനിൽ യു കെയിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കൺട്രീസ് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ട്രാവൽ ഇഷ്ടമാണ്. എല്ലായിടത്തും ഡിഫറെൻറ്റ് കൾച്ചറാണ്.

0: അവരുടെ ഒരു രീതികളൊക്കെ പഠിക്കും, നമുക്ക് കുറേ നമ്മൾ കുറേ ഹമ്പിളാവും. ഇപ്പോൾ ഈ ബാലിയിലേക്ക് പോയാൽ നമ്മൾ ഭയങ്കര ഹമ്പിളാവും, കാരണം അവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റ രീതിയും ഒരു മര്യാദ കാരണം നമ്മൾ കുറേ വെട്ടാവും ആസ് എ പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എൻ്റെ ഭാര്യ കാരണമാണ് ഇത്. പുള്ളിക്കാരാണ് ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ളത്.
1: ഭാര്യ നിലീന അല്ലേ?
0: നിലീന, അതെ.
1: നിലീന ഡെന്റിസ്റ്റാണ്.
0: ഡെന്റിസ്റ്റാണ് ബേസിക്കലി. ഇപ്പോൾ ആൾ നാട്ടിലാണ്, ആൾ പുറത്തെ ലണ്ടനിലായിരുന്നു പി ജി ചെയ്യാൻ പോയതാണ്. ഇപ്പോൾ നാട്ടിലുണ്ട്. ഞാൻ ഒരുമിച്ച് ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്വന്തമായിട്ട്. അതുകൊണ്ട് പിന്നെ വേറെ ട്രാവൽസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ട്രാവലിംഗ് നമ്മൾ പുറത്ത് പോയി, നമ്മൾ മാത്രം പോയാൽ പോരല്ലോ, അപ്പോൾ നമ്മൾ ട്രാവൽസ് തുടങ്ങുന്നുണ്ട് പാരലലി. വൈഫ് ഭയങ്കര ബിസിനസ് ഫാമിലി വന്ന ആളാണ്. പുള്ളിക്കാരി കട്ടപ്പനയിലാണ്, ഇടുക്കിയിലാണ് വീട്, നെടുങ്കണ്ടത്താണ്. അപ്പോൾ അവർ ബേസിക്കലി ബിസിനസ് ഫാമിലിയാണ്. ഈ ഏലവും കൃഷിയും കുരുമുളകൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിതൊക്കെ ഈ ഒരു, ഞാൻ എൻ്റെ അമ്മേസിനും പറഞ്ഞ വർക്കിംഗ് ക്ലാസ്സാണ്. അവരെല്ലാവരും ജോലിക്ക് പോവുക, തിരിച്ച് വരിക, സേഫ്റ്റി മൂഡാണ്. അപ്പോൾ ഞാനും ആ മൂഡിൽ വളർന്ന ആളാണ്. പക്ഷേ ആഫ്റ്റർ മാരേജ് ആണ് ഈ പറഞ്ഞ പോലെ ഞാനൊരു ബിസിനസ്സുകാരനാണുള്ള മൈൻഡ് തിരിച്ച് എനിക്ക് കിട്ടിയത്. എനിക്ക് ആ മൈൻഡ് ഉണ്ടായത് പക്ഷേ കുറേയൊക്കെ അത് പുറത്ത് വന്നത് ആഫ്റ്റർ മാരേജ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വലങ്കയാണ് പുള്ളിക്കാരി, എല്ലാ ബിസിനസ്സിലും ഭയങ്കര നല്ല ഇൻവോൾവ് ആണ് ആളുകൾ.
1: അച്ഛൻ അമ്മ മലപ്പുറത്ത്,
0: നാട്ടിൽ മലപ്പുറത്ത്,
1: കൊച്ചിയിലേക്ക് വന്നിട്ടില്ല. അച്ഛൻ ഐഎസ്ഒ
0: കൺസൾട്ടന്റ്, ഇപ്പോഴും ചെയ്യണം. അച്ഛൻ ഭയങ്കര ആക്റ്റീവ്. അച്ഛൻ ഇപ്പോഴും ഫുള്ളി ബിസിയാണ്. പുള്ളി ഏറ്റവും ബിസി പുള്ളിയാണ് ഫാമിലിയിൽ, എപ്പോഴും ആക്റ്റീവ് ആണ്.
1: അല്ല, അത് എത്ര പ്രായമായാലും ചെയ്യാവുന്ന ഒരു,
0: അതെ അതെ അതെ അതെ, അത് പ്രായമാവുന്നതോടെ നമ്മൾ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. എക്സ്പീരിയൻസ്
1: എക്സ്പീരിയൻസ് അല്ലേ.
0: അതെ അതെ അതെ.
1: ഹേമന്തിന് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ?
0: ഇപ്പില്ല, ആദ്യം ഇപ്പൊ മാറി. ഇപ്പൊ ചിലപ്പോ മേ ബി ഒരു ഒരു ഇനീഷ്യൽ ഡേ മാത്രം, ഒരു ഹാഫ് ഡേ ഉണ്ടാവും. കാരണം നമ്മൾ ഡയറക്ടർ നമ്മളായിട്ട് ഒരു കോർഡിനേഷൻ വരണം. നമ്മൾ സാധനം ചെയ്യുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുന്നല്ലോ. വൺസ് അത് സിങ്ക് ഓക്കെ ആയ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് ആ ഒരു അദ്ദേഹം ഓക്കെ ആവണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് ആക്ഷൻ പറഞ്ഞ അപ്പത്തന്നെ സാധനം കയറും, അടിയുന്ന സാധനം കയറും, എനിക്ക് ഇങ്ങനെ കണ്ണിലിപ്പോൾ കാണാം. ഇപ്പൊ അതൊക്കെ മാറി, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി. അങ്ങനെ
1: ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്ന ആളാണോ അതോ?
0: അല്ല, എനിക്ക് ആക്ച്വലി ഡയറക്ടർ പറയുന്നത് ചെയ്യുന്ന ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോ തമിഴിൽ സിനിമ ചെയ്തപ്പോ ആ ഡയറക്ടർ ഭയങ്കരമായിട്ട് എന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഞാൻ കരയുന്ന സീക്വൻസൊക്കെ പുള്ളി 10 രീതി കരയിപ്പിച്ചു, എന്നെക്കൊണ്ട് 10 രീതിയിൽ കരയിപ്പിച്ചു. അതായത് ഓരോ ഇന്റൻസിറ്റിയിൽ കരയിപ്പിച്ചു പുള്ളി. അതെന്ന് വെച്ചപ്പോൾ എന്തിനാ സാറിന് വെച്ചാൽ പുള്ളി എല്ലാം എടുത്തു വെക്കാം, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാമല്ലോ. മീൻസ് എന്താണ് പുള്ളി അടിച്ചു വരുമ്പോൾ വേണ്ടത് ഉപയോഗിക്കാമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടം അങ്ങനത്തെ ആൾക്കാർ. കാരണം നമ്മൾക്കും നമ്മളെ തന്നെ കൂടുതൽ അറിയാൻ പറ്റും. ഞാൻ സാധനം ചെയ്യുന്നു, ആ ഓക്കെ സൂപ്പർ തന്നെ കഴിഞ്ഞില്ല. നമുക്ക് നമ്മളെ നമ്മളെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ള സാധനം പുറത്തെടുക്കണം. അതിന് വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ അങ്ങനെ മാറി മാറി പറയുമ്പോൾ നമുക്ക് കൂടുതലും പണ്ടൊക്കെ അങ്ങ് ടെൻഷൻ വരും. എനിക്ക് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. നമുക്കത് സി, ഇപ്പം ഞാനൊരാളോട് കാര്യം പറയുന്നത് കിട്ടുന്ന ഹോപ്പിലുണ്ടല്ലേ, അല്ലെ പറയില്ല. നമ്മൾ കിട്ടില്ലെങ്കിൽ ഒന്നും പറയല്ല, പോട്ടെ ഓക്കെ വെച്ച് പോകുന്ന പറയും. അപ്പൊ കിട്ടുന്ന ഹോപ്പിലാണ് പറയുമ്പോൾ നമുക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കല വീണ്ടും വീണ്ടും. എനിക്ക് ഇപ്പൊ ഇഷ്ടമാണ്.
1: ഇപ്പോ ഡയറക്ടേഴ്സ് ഇപ്പോ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല ചിലപ്പോ അവര് കാണുന്നത്. അപ്പൊ അതിലെത്തുന്നവരെ
0: അത് ബേസിക് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യണം. സീ, നമ്മളെപ്പോഴും ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താണ് വാട്ട് ഇസ് ഇപ്പോൾ ഡയലോഗ് നമ്മൾ വായിക്കുന്നതല്ല, പേഴ്സീവ് ഡിഫറെന്റ് ആയി. ചിലപ്പോൾ ചോദിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുക. അപ്പോൾ അവർ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിഫോർ ഷൂട്ട് നമ്മൾ അല്ലെങ്കിൽ ബിഫോർ ദ ഷോട്ട് അല്ലെങ്കിൽ ബിഫോർ ദ സീൻ നമ്മളത് ഡിസ്കസ് ചെയ്യണം എന്താണ് ഉദ്ദേശിക്കുന്ന മൂഡ്. ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ സങ്കടമാണ്, അവർ ചോദിച്ചാൽ ഭയങ്കര വേറെ മൂഡായിരിക്കും, ഹാപ്പി മൂഡായിരിക്കും. അപ്പോൾ അത് എപ്പോഴും ചോദിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്കസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് എഫക്റ്റീവ് ചെയ്യാൻ പറ്റും.
1: ഇപ്പോൾ ഫിലിം ചെയ്ത് കഴിഞ്ഞു, എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്കം വരുമ്പോൾ
0: പിന്നെ ഡെഫിനറ്റ്ലി ഉറപ്പായിടും. നമ്മൾ ഒരുപാട് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. സീ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു സംഭവം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചവരെല്ലാം വരിക, പറയുമ്പോൾ വന്നാലും എടുത്തു വരുമ്പോൾ വരിക, എനിക്ക് ഒരുപാട് ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് സിനിമയിൽ പാട്ടും പാസ്സും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമ അങ്ങനെയാണ്. ഇപ്പം ഞാൻ എനിക്കൊന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയെക്കുറിച്ച്, വലിയ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല, എടുത്തപ്പോൾ മാറിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമയിൽ കോമൺ ആണ്. പക്ഷെ അത് എടുത്തു വരുമ്പോൾ പലതും പലതും മാറി മാറി പോയേക്കാം, കുറേ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ മാറി പോയേക്കാം. അത് സ്വാഭാവികമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമയുടെ ഭാഗമാണ് അത്.
1: ഇമ്പ്രവൈസേഷൻസ് സ്വന്തമായിട്ട് ചെയ്യാറുണ്ടോ? മീൻസ് അവർ തരുന്ന സ്ക്രിപ്റ്റ്?
0: ഞാൻ ഡെഫിനറ്റ്ലി ചില ചില ഡയലോഗ്സ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഓക്കോർഡ് ആയിരിക്കും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ ഒന്നുകൂടെ നാച്ചുറൽ, നമ്മൾ എങ്ങനെ നാച്ചുറൽ ആക്കുന്നതല്ല മാത്രം ശ്രമിക്കുന്നത്. ഇപ്പോഴൊക്കെ ചില ഡയലോഗ് ഞാൻ പറയുമ്പോൾ ബോറാൻ സാധ്യത ഉണ്ട് എൻ്റെ രീതി പറയുമ്പോൾ. പക്ഷേ ആ എഴുത്തുകാൻ പറയുമ്പോൾ രസമായിരിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ, അത് ചേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ രസമുണ്ട്, ഞാൻ പറയുമ്പോൾ ബോറായിരിക്കും, എൻ്റെ ഒരു രീതിക്ക് ബോറ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഇൻട്രാക്ട് ചെയ്ത് ഓക്കെ ആണ്, നമുക്കത് അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ പറയുന്ന രീതി വരെയാണ്, താങ്കളുടെ രീതി വരെയാണ്. അപ്പം നമ്മൾ നമ്മളെ കംഫർട്ട് നിന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആകാൻ ശ്രമിക്കുന്നതാണ് ഔട്ട്പുട്ട് രസമാകുന്നത്. അപ്പോൾ അത് എന്നെ ഫ്രണ്ട് ചെയ്യാറുണ്ട്. അതിലുള്ള സ്പേസൊക്കെ ഇപ്പം എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോൾ ആരും പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറേ മുമ്പൊക്കെ ഞാൻ വരച്ച വരുന്നത് മാറാൻ പാടില്ല എന്നുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് തന്നെ പറഞ്ഞാൽ ഇതുവരെ ഒരു വാക്ക് മാറാൻ പാടില്ല, ഒരു അക്ഷരം മാറാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ. പക്ഷെ ഇപ്പൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ് എല്ലാവരും.
1: ഈ കുട്ടികളോടൊപ്പം ഹേമന്ത് വന്നതുപോലെ ഇപ്പം ബിടെക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന ആ സമയത്ത് ഒരു വരുന്ന കുട്ടികളോട് എന്തെങ്കിലും ഒരു സജഷൻ പോലെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫുൾ ഓൺ റെഡി ആവണം. സിനിമ ഇസ് നോട്ട് ഈസി, ഭയങ്കര പാടാണ്. വരാൻ എളുപ്പമാണ്, സർവൈവൽ എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സേഫ് അല്ലെങ്കിൽ റിസ്ക് എടുക്കാത്തതാണ്. കാരണം ഭയങ്കര പാടാണ്, കോമ്പറ്റീഷൻ ഹ്യൂജ് ആണ്, നമ്മൾ സക്സീഡ് ആയ ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രയും എക്സ്ട്രീംലി

0: ടാലൻ്റായ കോമ്പറ്റീഷൻ ഇപ്പോൾ ഉണ്ട്, പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഇത് ഇറങ്ങുകയാണ്, നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളെ ഫാമിലി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം അവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും, നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് വിഷമമാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഒരു ബാക്കപ്പ് വെക്കാൻ ശ്രമിക്കുക, ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്, സിനിമ കിടിലും ആണ്, പക്ഷെ ഭയങ്കര സഫക്കറ്റിംഗും ആണ്. കാരണം ഇൻകം ജനറേറ്റ് ആവാൻ ഭയങ്കര പാടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവർക്കും. ഇപ്പോൾ പലർക്കും പേയ്മെൻറ്റിന് സംഭവം പോലും പലർക്കും ഇല്ല, അത്രയും സ്ട്രഗിൾ ആണ് ഇപ്പോൾ ഇൻഡസ്ട്രീൻ്റെ അവസ്ഥ. കാരണം അത്രയും കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ സിനിമയ്ക്ക് വരുന്നതെല്ലാം നിങ്ങൾക്ക് അത്രയും ടാലൻ്റ് ഉണ്ടെങ്കിൽ, അത്രയും ഉറപ്പുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്യുക. വരുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ചുമ്മാ വന്നിട്ട് എനിക്ക് അഭിനയിക്കാൻ തന്നെ നടന്നാൽ പോരാ, അതിൽ വർക്ക് ചെയ്യുക, അഭിനയം ഇമ്പ്രൂവ് ചെയ്യുക, അഭിനയം പഠിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ അഡ്വാൻസ് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കുറേ വർക്ക്ഷോപ്സ് ഒക്കെ പങ്കെടുത്ത് നമ്മൾ ഏറ്റവും എപ്പോഴും ഒരു ചാൻസ് കിട്ടുമ്പോൾ അവിടെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതിനപ്പുറം ഒരു ചാൻസ് കിട്ടില്ല, അത്രയും പാടാണ്, അത്രയും കോമ്പറ്റീഷനിലെ ഫീലാണ് സിനിമ. എല്ലാവർക്കും അഭിനയിക്കണം, എല്ലാവർക്കും ആഗ്രഹമുണ്ട് സിനിമ പോകാൻ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഈ രണ്ട് കാര്യം, ഒന്ന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക, നമ്മളെ സ്വന്തം ജഡ്ജ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ബാക്കപ്പ് ഉള്ളത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ലൈഫ് പാളി പോകും.
1: അഭിനയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്ക്ഷോപ്സ് മാത്രമാണോ, വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ്?
0: അഭിനയം പഠിക്കുക, ഏറ്റവും നല്ലത് സിനിമകൾ കാണുക, ആ സിനിമകൾ കാണുന്ന പോലെ അഭിനയിക്കുക, ഏറ്റവും നല്ല ട്രിക്ക്. ഞാനൊക്കെ അഭിനയം ബ്രൂരില് കുറെ അങ്ങനെയാണ്. കാരണം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക, ഒരു മിററിൽ അഭിനയിച്ച് നോക്കുക. നമ്മളാണ് നമ്മളെ പ്രേക്ഷകൻ, ഫസ്റ്റ് പ്രേക്ഷകൻ നമ്മളായിരുന്നു. നമ്മൾ നമ്മൾ നോക്കുക, ബോറാണോ അങ്ങനെ കട്ട് ചെയ്ത് കളയുക, അതിന് വേറെ ശ്രമിക്കുക, അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ വർക്ക്ഷോപ്പിനേക്കാളൊക്കെ എഫക്റ്റീവ്. കാരണം നമ്മളും നമ്മളെ മുഖം കാണുന്ന ജഡ്ജ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ മുഖത്തിന് ഏറ്റവും ഭംഗിയുള്ളതും കുറവുള്ളതും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പറ്റണം നമ്മൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഏറ്റവും എൻ്റെ ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാടാണ്, നമ്മൾ എല്ലാ സ്കിൽസും. ഞാനിപ്പോൾ ഇപ്പോഴും പല സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സിനിമ സമയത്ത് തന്നെ ഞാൻ പോയിട്ട് നോക്കാറുണ്ട്, മിറർ നോക്കാറുണ്ട്, ചെയ്യുമ്പോൾ ബോറാവോ എങ്ങനെയുണ്ടെന്ന് നമ്മളും ജഡ്ജ് ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക, ഇമ്പ്രൂവ് ചെയ്യുക, ഇമ്പ്രൂവൈസ് ചെയ്യുക, കുറയ്ക്കുക, കൂട്ടുക. അങ്ങനെ നമ്മൾ സാധനം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും.
1: ഇതിപ്പോൾ വർക്ക്ഔട്ടിൻ്റെ പോലെ തന്നെ ഹേമന്തി ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ട്.
0: ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ഞാൻ ഏത് സീനാണ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, ഒന്ന് മിററിലൊന്ന് പറഞ്ഞു നോക്കും, ഇത് എങ്ങനെയുണ്ട്, ബോറാണോ, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ഗുണം ചെയ്താൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്ക്. എന്ന് എനിക്ക് ഓർ അത് സി കുറെ ബുദ്ധി ഉപയോഗിക്കണം പരിപാടിക്ക്, ആക്ടിങ് നല്ല ബുദ്ധി.
1: രണ്ട് മൂന്ന് വേരിയേഷൻസ് ചെയ്ത് നോക്കും.
0: അപ്പോൾ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. നമുക്ക് അതൊക്കെ എഫേർട്ടാണ്, നമ്മൾ ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെ ആരെങ്കിലും അറിയാം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ നമുക്ക് ഓണാക്കാൻ പറ്റും. കുറേ പഠിച്ച് റിഹേഴ്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നാച്ചുറലി നമ്മൾ അഭിനയിക്കുമ്പോൾ കുറേ ഇമോഷൻസ് കയറുമ്പോൾ സാധനം വേറെ വന്നേക്കാം, പക്ഷെ അപ്പോഴും നമുക്കൊരു പിടുത്തമുണ്ടോ, നമ്മളത് പഠിച്ച് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബി ബെറ്റർ. നമ്മൾ കുറേയൊക്കെ എൻ്റെ അനുഭവം ഉണ്ട്, അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. എനിക്കിത് വർക്കായിട്ടുണ്ട്, എനിക്കിത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്.
1: ഹേമന്ത് ഇപ്പോൾ കുറേ ഫിലിംസ് ചെയ്തു അല്ലേ, ഏറ്റവും ഹേമന്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും ഇതുവരെ ചെയ്തതിൽ?
0: ഓരോ സമയത്തും ഓരോ ക്യാരക്ടർ. ഞാനിപ്പോൾ ഡോക്ടറിലോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഡോക്ടറിലോ എല്ലാം ആ പൈനെ പോലെ തന്നെ തന്നെ ഭയങ്കര ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു ശുദ്ധ മനസ്സായിരുന്നു. പിന്നെ ഗോയിങ് ഫോർവേഡ് നമ്മളിങ്ങനെ ഓരോ ആളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഏറ്റവും അടുത്ത് നിന്നത് എനിക്ക് തോന്നുന്നു ലൈഫിൽ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ ക്യാരക്ടറിനായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ക്യാരക്ടർ ഞാൻ റോയ് ഭയങ്കര ആപ്റ്റ് ആയിരുന്നു റോയ് ചെയ്യാൻ വേണ്ടി. അത് ഇപ്പം ഈ അടുത്ത് ഔസേബിൻ ഹുസൈനിൽ റോയ് ആണ്, അന്ന് സെയിം റോയ് മാത്യൂസ് എന്ന ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഡോക്ടറിലോട് ഞാൻ പറയുമ്പോൾ അത്രയും അടുത്തുനിന്ന് തോന്നുന്ന കാര്യം.
1: അപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാം എൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഹേമന്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് നല്ല മനോഹരമായുള്ള പാട്ടുകൾ പാടിത്തന്നു. ഞാൻ അപ്പോൾ താങ്ക് യു സോ മച്ച് ഹേമന്ത്. അപ്പോൾ ഹേമന്തിൻ്റെ പുതിയ പ്രോജക്റ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ പുതിയ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഹേമന്ത്.
0: താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ആകാശവാണി പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ എൻ്റെ ഭാഗ്യം ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 12 സെക്കൻഡും ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഈ സമയം യുവർ ചോയ്സിന്റെ സമയമാണ്. ഇനി 2 മണി വരെ വിളിച്ച് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള പാട്ടങ്ങനെ കേൾക്കാമല്ലോ, അതിനുള്ളൊരു അവസരമാണ്. അപ്പോൾ വാട്സപ്പിൽ പാട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇപ്പോൾ മുതൽ 2 മണി വരെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ അതാണ്, 04842421. ഇനി ഇംഗ്ലീഷിൽ പറയാം, 0484242481. ഈ നമ്പറിലേക്ക് ഇപ്പം മുതൽ 2 മണി വരെ വിളിച്ചോളൂ. വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഈ അടുത്ത് തൊട്ടടുത്ത സമയങ്ങളിൽ, അതായത് ഈ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ വിളിച്ച് നമ്മുടെ ശ്രോതാക്കൾ തൽക്കാലം ഒന്ന് മാറിക്കൊടുക്കണം. നമുക്ക് വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾക്കുള്ളൊരു അവസരം നൽകണം. അതുപോലെ തന്നെ റേഡിയോയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെച്ച് കഴിയുമെങ്കിൽ റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിന്നിട്ട് സംസാരിക്കണം. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ടാണെങ്കിലാണ് സ്മൂത്തായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കുറച്ച് നല്ല ഗാനങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടാം. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇപ്പം മുതൽ 2 മണി വരെ കൂടെ ഞാൻ വിഷ്ണുപ്രിയുണ്ട്, ഒപ്പം ഷംനയുണ്ട്. അപ്പോൾ ഒരു നല്ല ഗാനം കേട്ടിട്ട് നല്ല ഗാനത്തിൻ്റെ അകലത്തിൽ നിന്നത്തെ യുവർ ചോയ്സ് നമുക്ക് ആരംഭിക്കാം.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. യുവർ ചോയ്സിലെ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റായി. അതിമനോഹരമായ ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ട് കേട്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പോഴേക്കും ഒരു കോളർ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു പാട്ട് ചോദിച്ചത് എനിക്ക് പാട്ട് വെച്ച് തരൂ എന്ന് പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആരാ നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ഹലോ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ബിജു, കേൾക്കാമോ?
1: ഓക്കെ,
0: റേഡിയോയുടെ അടുത്തല്ലല്ലോ അല്ലേ?
1: അല്ല, റേഡിയോയുടെ
0: അടുത്തല്ല. ഓക്കെ ഓക്കെ, എന്തൊക്കെയാ വിശേഷം മുപ്പത്തടുത്ത്?
1: നല്ല
0: വിശേഷം.
1: മഴയൊന്നുമില്ല.
0: മഴയില്ലാത്തോണ്ട് സന്തോഷാണ് അല്ലേ?
1: സന്തോഷമൊന്നുമില്ല, മഴയില്ലാത്തോണ്ട് കുറച്ച് പണികളൊക്കെ നടത്താം.
0: അത് ശരി. എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഫാബ്രിക്കേറ്റർ ആണ്.
0: അലുമിനിയം ഫാബ്രിക്കേഷൻ അല്ലേ? അല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തെറ്റിപ്പോയോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഈ സൺഡേ ആയിട്ട് വർക്ക് ചെയ്യോ?
1: സൺഡേ ആയിട്ട് ചെറിയൊരു വർക്ക് ഉണ്ട്.
0: സൺഡേ വർക്ക് ചെയ്യും. ഞങ്ങളെ പോലെയാണ്,
1: വീട്ടിൽ തന്നെ.
0: വീട്ടിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യണത്? ഓ, വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ. അത് ശരി. ഓക്കെ, വേറെന്തൊക്കെയാ വിശേഷം? വേറെ ഹോബീസ് എന്തൊക്കെയാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതൊക്കെ പറഞ്ഞില്ലല്ലോ. മൂന്ന് പേരുണ്ട്. അപ്പൊ പിന്നെ വേറെ എന്റർടൈൻമെന്റിന്റെ ആവശ്യമില്ല, അവര് തകർത്തോളും. അത് ശരി. എത്രയുള്ള കുട്ടികളൊക്കെയാ? വലിയ ആൾക്കാരാണോ?
1: ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സ്.
0: ആ, അപ്പൊ അടിപൊളി. ആണോ? ചെറിയ ആളാണോ? സംസാരിക്കോ. ഹലോ, ഇതാര്? ഹലോ, പേര് പറഞ്ഞേ. എന്റെ പേരോ? എന്റെ പേര് വിഷ്ണുപ്രിയ. പറയോ, പേര് ഒന്ന് പറഞ്ഞേ. എന്റെ പേരൊന്ന് പറഞ്ഞേ. ഓ, വെരി ഗുഡ്. എന്റെ പേര് അങ്ങനെ എല്ലാ കുട്ടികളും പറയാറില്ല, കുറച്ച് നീളമുള്ള പേരല്ലേ. മോന്റെ പേര് പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ആ, ഓക്കെ ഓക്കെ. ഇതേ

0: എന്താ മോളെ? വാ, അടിപൊളി അടിപൊളി. അതെ, ഏത് കോളേജിലാ പഠിക്കുന്നേ? ഏത് കോളേജിലാ പഠിക്കുന്നേ? അതാ ഞാൻ അങ്ങനെ, പക്ഷെ ഞാൻ ശബ്ദം കേട്ടപ്പോ വിചാരിച്ചു വലിയ ആളാണെന്ന്. സ്കൂള്? ഞാൻ പക്ഷെ ശബ്ദം കേട്ടപ്പോഴേ, ആ വെരി ഗുഡ് വെരി ഗുഡ്. സ്കൂളിൽ പോവാൻ മടിയുണ്ടോ? ഇല്ല, പക്ഷെ ശബ്ദം കേൾക്കുമ്പോണ്ടല്ലോ. ശബ്ദം കേട്ടപ്പോ വലിയ ആളുടെ ശബ്ദമാന്ന് ഞാൻ വിചാരിച്ചേ. ആ ഹലോ, ഇത് അടുത്താണോ? ഇതാരാണ്? ജോ. ഹലോ
1: ഹലോ,
0: പോയോ? പോയില്ല. ഏ, ഇഷ്ടാണോ റേഡിയോ കേൾക്കാൻ? അതൊന്ന് പറഞ്ഞേ, ഇഷ്ടാണോ റേഡിയോ കേൾക്കാൻ? എന്ത് പരിപാടിയാ ഇഷ്ടം റേഡിയോയില്? ചായ കുടിച്ചു, രാവിലെ ചായ കുടിച്ചു, പിന്നെ ചായ ഒന്നും കിട്ടിയില്ല. വിശക്കുന്നുണ്ട്, ഭക്ഷണവും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും തരുവോ? എന്ത് തരും? റാഗി പുട്ടുണ്ട്, ഹെൽത്തി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എനിക്ക് തരുവോ? ഇടിയപ്പം ഇടിക്കോ? ഇടിക്കോ ഇടിക്കോ എന്നെ? ഏ, ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ചോറുണ്ടില്ല മോളെ, ചോറൊന്നും ആര് തന്നില്ല. ചോറ് തരുവോ? ആ അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക് റേഡിയോയിൽ കൂടി. ഏ, പാട്ട് കേൾക്കാം? അച്ഛൻ, അച്ഛന്റെ ഫോൺ കൊടുത്തേ, പാട്ട് വെച്ചേരാ ട്ടോ. ഒത്തിരി സന്തോഷം, കുട്ടികളെ നല്ല സ്മാർട്ട് ആയിട്ട് സംസാരിച്ചു. സന്തോഷായോ അവർക്ക്? കേൾക്കാറുണ്ടോ അവരും? ഓക്കെ ഓക്കെ. അപ്പൊ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടല്ല പാട്ടാ ചോദിച്ചു അല്ലേ? ഓക്കെ
2: ഓക്കെ.
0: ആ ഫുൾ പേര് പറഞ്ഞോ. വാവ്. വെരി ഗുഡ് വെരി ഗുഡ്. അതെ, എല്ലാം നല്ല പേരുകളാണ്, നല്ല അടിപൊളി പേര്. നല്ല കുട്ടികളായി പഠിക്കണം, ഇടക്കിടക്ക് റേഡിയോ കേൾക്കണം കേട്ടോ. കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് കേൾക്കാം കേട്ടോ. ശരി, ബൈ. സെയിം ടു യു. ഓക്കെ ഓക്കെ. ടാറ്റാ ടാറ്റാ, ബൈ ബൈ. വല്ലാതെ മനസ്സ് നിറഞ്ഞൊരു കോളായിരുന്നു. കുട്ടികൾ അവരുടെ സ്നേഹം വാരിക്കോരി, മൂന്ന് പേരും സ്നേഹം വാരിക്കോരി തന്നു. എനിക്ക് വല്ലാതെ ഭയങ്കര സന്തോഷം. ഫസ്റ്റ് കോള് തന്നെ ഇത്രയും എനർജറ്റിക് ആയൊരു കോള് നമുക്ക് വന്നു. പക്ഷേ കുട്ടികളുടെ അച്ഛൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്ലോ ആയിട്ടുള്ളൊരു പാട്ടാണ്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇത് കുട്ടികളുടെ അച്ഛൻ്റെ ഇഷ്ടത്തിനുള്ള പാട്ടാണ്, കുട്ടികളുടെ ഇഷ്ടത്തിലുള്ള പാട്ടാണെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അതിമനോഹരമായ ദാസേട്ടനും ചിത്ര ചേച്ചിയും പാടിയ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കുട്ടികൾ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് അതിലേറെ ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. യോച്ചേഴ്സിൽ വിളിക്കേണ്ട നമ്പർ 0484242481.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: യോ ചോയ്സിലേക്ക് അങ്ങനെ വീണ്ടും സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 19:56 എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ് ഏതാണ്ട് 20 മിനിറ്റായി. എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിൽ, അല്ലെങ്കിൽ ഊണ് കഴിക്കാറായിട്ടില്ലെങ്കിൽ തന്നെ ഊണിന് വേണ്ട പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. വീട്ടമ്മമാരൊക്കെ ഇന്ന് സൺഡേ അല്ലേ, ഓടി നടന്ന് എന്താ പറയുക, സ്പെഷ്യലൊക്കെ ഉണ്ടാകുന്ന തിരക്കിലായിരിക്കും ഞങ്ങൾക്കറിയാം. അപ്പോൾ സ്പെഷ്യലൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കുക. അങ്ങനെ എന്തായാലും ഭക്ഷണത്തിനൊന്നും പോവാതെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു കോളർ നമ്മൾക്ക് വെയിറ്റ് ചെയ്ത് നമ്മളെ വിളിച്ച് സംസാരിക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ
2: ഹലോ
3: ഹലോ
1: ഹലോ, ഇതാരാണ്?
3: എന്റെ പേര് ആന്റണി എന്നാണ്.
1: ആന്റണി, ആ സ്ഥലം?
3: ആ സ്ഥലം കലൂരി കത്രിക്കടവ്.
1: കലൂരി കത്രിക്കടവ് ഒക്കെ നമുക്കിവിടെ അടുത്തല്ലേ, നമ്മൾക്ക് എപ്പോഴും പോകുന്ന
3: സ്ഥലമാണ്.
1: അയൽവാസികളാണ് അല്ലേ? എന്തൊക്കെയാ വിശേഷം, എന്ത് ചെയ്യുന്നു?
3: എനിക്ക് അപ്പോൾസറി വർക്കാണ്. സോഫ ചെയർസിന്റെ ഒക്കെ പരിപാടിയാണ്.
1: എന്തിന്റെയാണ്?
3: ചെയർ, സോഫകള്. ഷോപ്പ് എനിക്ക് ഞാൻ ചെയ്യുന്നത് കൂടുതല് ഇങ്ങനെ സൈറ്റ് വർക്കുകൾ കൂടുതലുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്ത വർക്കുകളൊക്കെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്യും.
1: വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യും.
3: ആ അപ്പൊ വീടിന്റെ മുകളിൽ എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്.
1: ഞാൻ ടെറസില്.
3: അതെ അതെ അതെ. അവിടെ നിന്ന് റൂഫ് ചെയ്തിട്ട് ഞാനൊരു വർക്ക്ഷോപ്പ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
1: ഓക്കെ.
3: അപ്പൊ ഞാൻ രാവിലെ ഒക്കെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴൊക്കെ കയറും ജോലിക്ക്. ഷീറ്റ് ആയതുകൊണ്ട് ചൂടിന്റെ എഫക്റ്റ് ഒന്ന് ഇത് കാണാൻ പണിയുള്ളൂ.
1: ഓക്കെ. അപ്പൊ ഈ റേഡിയോ കേട്ടോണ്ടാണോ വർക്കിംഗ്?
3: ആ എനിക്ക് ഏറ്റവും

0: ഇഷ്ടമുള്ളൊരു
1: ഞാൻ
0: സാധനമാണ്
1: ചോദിച്ചു,
0: റെയിൻബോ.
1: എനിക്ക് തോന്നി 6 മണിക്ക് തുടങ്ങും, അപ്പൊ തന്നെ റേഡിയോ ഓൺ ചെയ്തിട്ടാണെന്നല്ലേ.
0: ആ അതെ,
1: ഓക്കേ,
0: ഞാൻ ആകെ ഇത് ഒന്നും എനിക്ക് ഇതാണത്, ആ ഉച്ച കഴിഞ്ഞ് മറ്റേ വിദ്യുത് ബാധ തിരുത്തി വരില്ലേ,
1: ഓ
0: അപ്പോഴാണ് ഞാനൊന്ന് ചാനൽ മാറ്റണത്.
1: അതുവരെ ഇത് തന്നെ അല്ലേ.
0: അതെ, അത് കഴിഞ്ഞ് വീണ്ടും ഇത്, അത് കഴിഞ്ഞ് എന്നെ ടൈം കഴിയുമ്പോ തന്നെ വീണ്ടും ഇത് തന്നെ അതിലോട്ട് മാറും, ഈ ചാനലിലോട്ട്
1: മാറും. ആ അതെ, അപ്പൊ ആ സമയത്ത് നമ്മുടെ മെയിൻ ചാനൽ കേൾക്കുമായിരിക്കും അല്ലേ.
0: അതെ അതെ, അങ്ങനെ മാറി. ആ ഒരു ടൈം മാത്രമേ ഞാൻ ഇതിനെ നഷ്ടപ്പെടുത്താം.
1: അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്.
0: ഓ, ഡെയിലി കേൾക്കും.
1: അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഏതാ
0: ഏതിലെ?
1: നമ്മുടെ റെയിൻബോയില്
0: എനിക്കിപ്പോഴത്തെ ഇപ്പോഴത്തെ പരിപാടിയാണ് ഇഷ്ടമാണ്. പിന്നെ രാവിലത്തെ യാത്ര പരിപാടി
1: സവാരി ടൈമിന്റെ,
0: അതെ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഓരോരുത്തരോട് നമ്മൾ ചോദിച്ച് ഇഷ്ടമുള്ള പാട്ടുകള്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് മനസ്സിലാക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ രസമല്ലേ.
1: അതെ അതെ അതെ, തീർച്ചയായും.
0: അതെ,
1: അപ്പൊ സൺഡേ ആയിട്ടൊന്ന് കല്യാണം, അങ്ങനെ എന്താ പറയാ, വീട് താമസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല.
0: ഇന്ന് ഒരു പരിപാടിയില്ല,
1: ഒന്നുമില്ല,
0: ഇന്നലെ ഒരു മരിപ്പുണ്ടായിരുന്നു.
1: സ്വസ്ഥം സുന്ദരം അല്ലേ.
0: അതെ, ഇന്നിപ്പോ സ്വസ്ഥം സുന്ദരമല്ല, ഞാനിതെ വർക്ക്ഷോപ്പ് ക്ലീൻ ചെയ്തോണ്ടിരിക്കണേ.
1: അത് ശരി.
0: ആ ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം വർക്ക്ഷോപ്പ് ക്ലീൻ ചെയ്യും. അപ്പൊ ഫുഡ്, അപ്പൊ ഇപ്പൊ ഫുട്ബോൾ കളിയൊക്കെ നടക്കണേ, അതൊക്കെ കണ്ട് കുറച്ച് ലാറ്റായിട്ടായിരിക്കും കിടക്കുന്നത്.
1: ഫുട്ബോൾ സ്ഥിരം കാണുന്ന ആളാണോ?
0: ഡെയിലി ആണ്.
1: അത് ശരി. അപ്പൊ ഉറക്കൊളച്ച് കാണും? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇത്ര 6 മണിക്ക് വർക്ക് ചെയ്യും?
0: എന്നാലും ഞാൻ എഴുന്നേക്കും.
1: അത് ശരി, സമ്മതിക്കണം കേട്ടോ.
0: ജോലിക്ക് പോകുമ്പളേ അവര് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ എഴുന്നേക്കും.
1: അത് ശരി. ആ വൈഫ് എന്താ വർക്ക് ചെയ്യണേ, എവിടെയാ വർക്ക് ചെയ്യണേ?
0: ഇവിടെ നമ്മുടെ കത്രക്കടവിൽ തന്നെ ഒരു ഡേ കെയർ ഉണ്ട്, അവിടെ കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യണേ.
1: അത് ശരി. ആ ഓക്കെ, അപ്പൊ എന്തായാലും രാവിലെ എണീക്കണം അല്ലേ.
0: അതെ, അവർക്ക് എങ്ങനെയാലും എഴുന്നേക്കണം. അപ്പൊ ആ കൂട്ടത്തില് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുന്നേറ്റു. പിന്നെ രാവിലെ 6:30 കളി ഉണ്ടല്ലോ.
1: അത് ശരി.
0: അപ്പൊ നമ്മ അലാറൊക്കെ വെച്ചിങ്ങനെ ഇരുന്നിട്ട് പിന്നെ എഴുന്നേക്കണോ, എങ്ങനെയാ കളിയും കാണണേ.
1: ഓ, അപ്പൊ അങ്ങനെ തലക്ക് പിടിച്ചല്ലേ ഫുട്ബോൾ, അത്ര
0: ആളാണ്. ഭയങ്കര രസമുള്ള ഒരു മാച്ചല്ലേ. എന്ത് രസമാണ് കളി കാണാൻ. ഞാൻ ഇന്നലെ നമ്മുടെ അർജന്റീനയുടെ കളി കാണുമ്പോ നമുക്ക് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു.
1: ഈ ഫുട്ബോൾ ക്രിക്കറ്റ് പോലെ നമുക്ക് കാണാവുന്ന സമയത്തായിരുന്നു ഞാനും കണ്ടേനെ. ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ്, ഫുട്ബോൾ ഈ ഒരു സമയത്തൊക്കെ
0: എല്ലാ കളിക്കും അതിന്റേതായ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇല്ലേ.
1: അയ്യോ, ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് ഈ രാത്രിയിലും വെളുപ്പിനും ഒക്കെ ഉള്ള കളി എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം പോകുന്നതേ. ഉറക്കം നമ്മുടെ ദൈവം.
0: അതെ,
1: ഞാനൊക്കെ ജീവിക്കുന്നതിനെ ഉറങ്ങാൻ വേണ്ടിട്ടാ. അപ്പൊ ഏത് പാട്ടെന്ന് കേക്കണ്ടേ?
0: ഞാൻ പറഞ്ഞ പാട്ട് എനിക്ക് കിട്ടുമെങ്കിൽ വളരെയേറെ സന്തോഷം.
1: അതെനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല, പാട്ട് ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കൺമണി കേക്കാം.
0: കൺമണി ആണ്,
1: കൺമണി അൻപോട് കാതലൻ അല്ലേ.
0: അതെ, എനിക്ക് കമലഹാസൻ എന്ന് പറഞ്ഞ ആളാ ഭയങ്കര ഇഷ്ടമുള്ള.
1: ഈ പാട്ടൊക്കെ എല്ലാവർക്കും എന്ത് ജീവനായിട്ടുള്ള പാട്ടാന്നറിയോ.
0: എനിക്ക് കമൽ സാർ എന്ന് പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്
1: എല്ലാവർക്കും.
0: അതാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടിനോട് എനിക്ക് ഭയങ്കര കമ്പം കൂടുതലാണ്.
1: തീർച്ചയായും. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ തുടർന്നും പ്രോഗ്രാമൊക്കെ കേൾക്കുക, എപ്പോഴും കേട്ടോണ്ടിരിക്കുക. ഓക്കെ, ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്ക. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. ഓക്കെ
0: ഓക്കെ, വളരെ സന്തോഷം
1: എനിക്കും, ഞങ്ങൾക്കും ഒത്തിരി ഒത്തിരി സന്തോഷം. ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
2: கண்மணி அன்போட காதலன் நான் எழுதும் லெட்டர் சி மடல் இல்ல கடிதாசி வச்சுக்கலாமா? கடிதமே இருக்கட்டும், படி.
3: கண்மணி அன்போட காதலன் நான் எழுதும் கடிதமே.
2: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.
2: உன்ன நினைச்சு பாக்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது.
2: அதான்,
3: அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை கவிதை படி.

മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റും 36 സെക്കൻഡും ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും എന്നറിയാം. എങ്കിലും എല്ലാവരും യുവർ ചോയ്സ് കേൾക്കണം, യുവർ ചോയ്സിലേക്ക് വിളിക്കണം. വിളിക്കേണ്ട നമ്പർ 0484242801. അങ്ങനെ വിളിച്ച് നല്ലൊരു പാട്ടൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ചേർത്തല കളവങ്കോടത്തുനിന്ന് സിബി.
0: സിബി കളവങ്കോട് എന്നുള്ള സ്ഥലം അല്ലേ? ഗ്രാമപ്രദേശമായിരിക്കും അല്ലേ?
1: ഗ്രാമപഞ്ചായത്ത്.
0: ഏത് ഗ്രാമപഞ്ചായത്ത്?
1: വയലാർ. നമ്മുടെ
0: വയലാർ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാ വിശേഷം? മഴയുണ്ടോ?
1: മഴ ഇന്നില്ല.
0: ഇല്ല,
1: ഇന്നലെ മഴയായിരുന്നു.
0: ആ, മഴ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇഷ്ടം?
1: രണ്ടും കുഴപ്പമില്ല, നമുക്ക് രണ്ടും വേണമല്ലോ.
0: രണ്ടും വേണം അതെ, തീർച്ചയായും. പക്ഷെ രണ്ടു മൂന്ന് മഴ പെയ്ത് കഴിയുമ്പോഴേക്കും മതിയാവും അല്ലേ?
1: ആ മതിയാവും.

0: മഴ പെയ്യുമ്പോൾ ഒരുപാട് മഴ,
1: ഒരുപാട് മഴ, അതാണ് ഒരുപാട് അങ്ങനെ പെയ്യരുത്. അപ്പൊ എന്റെ കൂടെ ഇവിടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ഒരാളോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ മൈക്ക് താന്ന് പറഞ്ഞിട്ട് ഷംന ഷംന സംസാരിക്കും.
2: ചേട്ടന് പേരോർമ്മയുണ്ട്
1: കേട്ടോ, പേരോർമ്മയുണ്ട്.
2: സിബി ചേട്ടൻ.
0: എന്തോ സിബി ചേട്ടൻ തന്നെയാണ്.
2: ഓക്കെ, സിബി ചേട്ടൻ ഇപ്പൊ ഏത് പാട്ടാ ചോദിച്ചത്?
0: ഞാൻ സോണിക് ബാറ്റില്ല സ്വയംവര ചന്ദ്രിക
1: പാടുവോ?
0: പാടിയല്ല,
1: പാടിയല്ലോ, പാടിയാ പാടില്ല, ഒരിക്കലും.
2: ഓക്കെ ഓക്കെ ചേട്ടാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് വൈഫ് സ്വപ്ന,
2: സ്വപ്ന
0: മകൾ അദ്വൈത, പ്ലസ് വണ്ണിൽ പഠിക്കുന്നു, പ്ലസ് ടു പഠിക്കുന്നു.
1: കൺഫ്യൂഷൻ ആണ്, പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ? കോള് കട്ട് ചെയ്യുമ്പോ മോള് അടുത്തുണ്ടെങ്കിൽ, പ്ലസ് വൺ ആണോ ടു ആണോ എന്നൊരു സംശയമാണ്. മോള് സാരല്ല സാരല്ല, നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു.
2: ഓക്കെ, മോള് പ്ലസ് വൺ പഠിക്കുന്നു. ഒരു മോളാണുള്ളത് അല്ലേ?
0: പ്ലസ് ടു ഒരു മോളാണ്.
2: ഒരു മോളാണ്. ഓക്കെ, പ്ലസ് ടു മോള് ഏതാ പഠിച്ച് എടുത്തേക്കുന്നേ?
1: ബയോമാത്സ് പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ശരിക്കും എല്ലാവരും ബഹുമാനിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എങ്ങനെ ഇതൊക്കെ പഠിച്ചു തീർക്കുന്നത്?
0: കുറച്ച്
1: കടുകട്ടിയാണെന്ന്.
2: ഓക്കെ, അപ്പൊ ഇനി മുന്നോട്ട് എന്താ, MBBS പോകാനാണോ?
0: അതാണ് ഡോക്ടറാണ്
2: പഠിക്കുകയാണ്.
0: പിന്നെ ട്യൂഷൻ ഒന്നും ഇല്ലാണ്ടാണ്, പ്ലസ് SSLC ഒരു A+ ആയി, ബാക്കിയെല്ലാം
2: ടോപ്പാണ് സ്കൂളില്. അവളുടെ പേരെന്തായിരുന്നു?
0: അദ്വൈത.
1: ഭാവിയിൽ ഡോക്ടർ അദ്വൈത അല്ലേ? അങ്ങനെ ആവട്ടെ, ഞങ്ങൾ ആശംസിക്കുന്നു.
0: ഈ വർഷം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം.
1: അതെ അതെ അതെ അതെ,
0: ഇപ്പഴേ അങ്ങനെ മോഹം കൊടുക്കണ്ട.
1: അതെ അതെ അതെ അതെ.
0: പിന്നെ ചേർത്തല ഗവൺമെന്റ്
2: എൻട്രൻസ് കോച്ചിങ് അങ്ങനെയുള്ള പരിപാടികളും തുടങ്ങിയില്ലേ?
0: ഇല്ല, ഇത് കഴിഞ്ഞിട്ടാ നമുക്ക് പോരെ, എല്ലാം കൂടി ആവുമ്പോൾ ചിലപ്പോ പരാജയപ്പെട്ടാലോ.
1: അയ്യോ, ഇതൊക്കെ മോള് കേൾക്കരുത്, പരാജയങ്ങളുള്ള വാക്കൊന്നും.
2: മോള് അടുത്തരുണ്ട്.
1: അതെ, ഇത് കഴിഞ്ഞാലും മതി, ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലേ? സമാധാനമായിട്ട് ചെയ്താൽ മതി,
0: ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് നടക്കാൻ തുടങ്ങിയാ മതി.
1: അതെ,
2: ചേട്ടന്റെ ഈ ഇതാണ് മോളും.
1: ചേട്ടൻ അങ്ങനെ നല്ല രീതിയിലല്ലേ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് അല്ലേ?
0: പനിയാണ്, വിളിച്ചിട്ട് വരുന്നില്ല, കേൾക്കുന്നുണ്ട്.
1: പനിയാണോ?
0: ഇന്നലെ തൊട്ട് ജലദോഷം.
1: ഇപ്പൊ ഒരു പനി സീസൺ ആണ്. എനിക്ക് രണ്ടാഴ്ചയായിട്ട് വരാൻ പറ്റാ, ഞാൻ പനി പിടിച്ചിട്ടാണ്.
0: പിന്നെ മോളുടെ കാര്യം പറയുമ്പോൾ, വൈഫിന്റെ കാര്യം, വൈഫ് തയ്യലാണ്.
1: വീട്ടില്? വീട്ടിൽ തന്നെ.
0: ഇല്ലല്ല, കടയുണ്ട്.
2: കടയുണ്ട്. ഓക്കെ, കട നടത്തുന്നുണ്ട്.
0: പിന്നെ റേഡിയോ, എന്റെ എനിക്ക് കയറിന്റെ വർക്കാണ്, കയർ ഫാക്ടറിയാണ്. കയർ ഫാക്ടറിയിലുണ്ട് റേഡിയോ, അടുക്കളയിലുണ്ട്, കടയിലുണ്ട്.
1: മൂന്ന് റേഡിയോ,
2: നമ്മുടെ ഒരു ചാനൽ കേൾക്കാൻ മൂന്ന് റേഡിയോ.
0: മൂന്ന് സ്ഥലത്താണ് ഇരിക്കുന്നത്.
1: റെയിൻബോ തന്നെയാണോ കേൾക്കുന്നത് എല്ലാവരും?
0: രണ്ടും
1: കേൾക്കും, നമ്മുടെ രണ്ട് ചാനലും കേൾക്കും. ഓക്കെ, അത് ശരി.
2: ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏത് പരിപാടിയാ ഇഷ്ടം?
0: വാട്സപ്പും നമ്മുടെ ഈ പരിപാടി യുവർ ചോയ്സ്. നേരത്തെ സ്വരസലാഭം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇല്ലല്ല.
1: അല്ല, സ്വരസലാഭമാണ് നമ്മൾ യുവർ ചോയ്സ് എന്നുള്ളതിലേക്ക് ആക്കിയത്.
0: വാട്സപ്പിന്റെ സമയം കുറച്ച്.
1: സ്വരസലാഭത്തിന് നമ്മളൊന്ന് മോഡേൺ ആക്കി ഇംഗ്ലീഷിലേക്ക് ആക്കിയെന്ന് മാത്രം, പരിപാടി ഒന്ന് തന്നെ. അതുകൊണ്ട് കത്തി വെക്കാം, എല്ലാവർക്കും അവസരം കൊടുക്കാൻ വേണ്ടിട്ടല്ലേ. വൈഫ് തയ്യലാണെന്ന് പറഞ്ഞില്ലേ, വൈഫിന്റെ സമയമാണ് ഇനി വരണത്. ഓണം അല്ലേ, ഓണാകുമ്പോ ഭയങ്കര ബിസി ആയിരിക്കില്ലേ അവര്?
2: ഞങ്ങളൊക്കെ തയ്ക്കാൻ കൊണ്ട് കൊടുക്കുമ്പോ ഇതാ പറയുന്നത്, ഇപ്പൊ ഓണത്തിന്റെ തിരക്കാണ്.
1: ഓണത്തിന്റെ തിരക്ക് ഇപ്പഴേ തുടങ്ങി, ഇപ്പഴേ ഓണത്തിന്റെ തിരക്കാണ്. അപ്പൊ ഓണം ആകുമ്പോ തയ്ക്കാൻ കാത്തിരിക്കുന്ന എന്റെയൊക്കെ അവസ്ഥ. കുഴപ്പമില്ല, ചേർത്തലയിലേക്ക് വരാമല്ലോ, ഞങ്ങൾക്ക് മുൻഗണന കിട്ടില്ലേ അല്ലേ? മുൻഗണന
0: മുൻഗണന കിട്ടും.
1: ഓക്കെ ഓക്കെ.
2: അപ്പൊ എന്തായാലും അവിടെ ഇപ്പോ വൈഫ് അവിടെ ഇല്ലേ?
1: വൈഫ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും. ഓ,
0: അലക്കാൻ വരുന്നു.
1: ഓക്കെ, അപ്പൊ ദാ അലക്കലും എന്താ പറയാ, അടുക്കളയിലെ കുക്കിംഗ് ഒക്കെ അടിപൊളിയാവണ്ട്. സ്വയം വരെ ചന്ദ്രികയെ
0: കേട്ടോണ്ട്
1: ആയിക്കോട്ടെ, ജയേട്ടനും സുജാത ചേച്ചിയും പാടിയ പാട്ട് കേട്ടോണ്ടാവട്ടെ.

0: ബൈ
1: ബൈ ബൈ
2: ബൈ.
1: സിബി ചേട്ടനാണ് വിളിച്ചത്, കൊറേ വിശേഷങ്ങൾ പറഞ്ഞ് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്, നല്ല ചിരി അല്ലെ, ചിരി സന്തോഷമൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് നല്ല പാട്ടുകാരായിട്ട് തിരിച്ചു വരാം.

0: ഹലോ, അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കോളർ ലൈനിലുണ്ട്. അപ്പം നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ജോഷി പള്ളിപ്പുറം.
0: ജോഷി പള്ളിപ്പുറം ചെറായി ആണല്ലേ? നമുക്ക് ചേർത്തലയുടെ അടുത്തൊരു പള്ളിപ്പുറം ഉണ്ട്. പെട്ടെന്ന് അതാന്ന് ഓർത്തു. പള്ളിപ്പുറം എന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ചേർത്തല അവിടെ നിന്നാണല്ലോ തൊട്ടു മുമ്പ് ഒരു കോളർ വന്നത് എന്നിങ്ങനെ വിചാരിച്ചു. കിട്ടാറില്ല
2: ഒരുപാട് വിളിച്ചോണ്ടിരിക്കുകയാണ്.
0: അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ പറഞ്ഞത് നമുക്ക് പുതിയതായിട്ട് വിളിക്കുന്നവർക്ക് നമുക്ക് ഒരു അവസരം കൊടുക്കണം. സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളുകൾ ഒന്ന് വെയിറ്റ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ കോള് കിട്ടിയില്ലേ?
2: അപ്പൊ എന്താ ചെയ്യുന്നേ?
0: ഹാർബറിലാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് മീനൊക്കെ വീട്ടിൽ വാങ്ങിക്കുന്ന ആളാണ്. വീട്ടിലൊന്നും കിട്ടില്ലേ? അതാണ് ഷണ്ട ചോദിച്ചേ. വീട്ടില് വിശാലായിരിക്കും.
2: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മീൻ.
0: അപ്പൊ വീട്ടിൽ എന്നും സ്പെഷ്യൽ ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഈ കേരാന്നുള്ള മീനൊക്കെ അച്ചാറൊക്കെ ഇടാൻ നല്ലതാ അല്ലേ?
1: ഓക്കെ,
0: ഇന്നെന്താ സ്പെഷ്യൽ സൺഡേ ആയിട്ട്? എനിക്കൊന്ന് പാവയ്ക്ക പാവയ്ക്കയുടെ കറിയാ.
2: മീനിന്റെ വെറൈറ്റീസ് ഒന്നുമില്ല.
0: ഒരു മീൻ, അങ്ങനെ ഒരു മീൻ. ഓക്കെ, അത് ചിലപ്പോ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളൊക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ ഓക്കെ, വീട്ടില് ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനുണ്ട്, ഭാര്യയുണ്ട്, എനിക്ക് രണ്ട് മാമക്കളാണ്. ഒരു
2: കല്യാണം കഴിഞ്ഞ മോനൊക്കെ ഉള്ളതാണ്.
1: അപ്പൊ ഇനി രണ്ടാമത്തെടുത്തിരിക്കുന്നു.
0: ഓർമ്മ
1: കഴിഞ്ഞ് ഓർമ്മ 4 ദിവസമായി. മൂത്താക്ക് രണ്ടാമത്തെ സൂര്യാണ്ടിരിക്കുന്നു. തിങ്കളാഴ്ച വായിച്ച് നടക്കണ പ്രസവം.
0: ഓഹോ, അത് ശരി. അപ്പൊ അപ്പൂപ്പനാവാൻ പോവാണ്.
2: സൗണ്ട് കൊണ്ട് പറയില്ല കേട്ടോ. ഇത്രയും ഒരു അപ്പൂപ്പനാവാൻ പോകുന്ന ഒരാളാണെന്ന്.
0: യങ് അപ്പൂപ്പനാണെന്ന് അല്ലേ? ചെറുപ്പക്കാരനായ അപ്പൂപ്പനാണെന്ന് അല്ലേ?
1: ചെറുപ്പക്കാരൻ.
0: ശരി, ഇതാ ഞാൻ പറഞ്ഞത്, 60 ഒരു വയസ്സല്ല. അത് ശരി.
2: ഹലോ ഹലോ ചേച്ചി. ആ ചേച്ചി, പേരെങ്ങനായിരുന്നു? ചേച്ചിയുടെ പേരെന്തായിരുന്നു?
3: ജോളി.
2: ജോളി ചേച്ചി, അവിടെ അടുക്കളയിൽ കുക്കിങ്ങിലായിരുന്നോ?
3: കുക്കിങ്ങിലായിരുന്നു.
2: എല്ലാ കറികളൊക്കെ ചേട്ടൻ പറഞ്ഞു, കൊറേ കറികളുടെ പേരൊക്കെ പറഞ്ഞു. എല്ലാ
0: ഈ കറികളൊക്കെ ചേട്ടനും കൂടി സഹായിക്കോ? ഇല്ല, ഏ അങ്ങനൊന്നും ഇല്ല. അതല്ലേ
2: ചേച്ചി വിട്ടു കൊടുക്കില്ല.
0: രാവിലെ ഒരു ലിസ്റ്റ് തരും അല്ലേ?
3: രാവിലെ 5 മണിയാകുമ്പോ കേറും, പിന്നെ വൈകുന്നേരം 12 മണി ഉണ്ടാവും അടുക്കള തന്നെ.
0: ചേച്ചി അല്ലേ? അല്ലെ ചേട്ടൻ ഒരു ലിസ്റ്റ് തരും അല്ലേ? എന്നിട്ട് കുറച്ച്
3: ജോലി കഴിഞ്ഞാൽ പാട്ട് കേക്കലാണ് ജോലി.
0: ആ, അതാ ഞങ്ങള് പറഞ്ഞേ. സാരില്ല,
3: നേരവും പാട്ട് വെച്ചോണ്ടിരിക്കും
0: ചേട്ടനെ.
3: ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ള പാട്ടുകൾ കേൾക്കണേലും റേഡിയോ കേൾക്കണം. പരിപാടികൾ
0: റേഡിയോ കേൾക്കണം. അപ്പഴല്ലേ ഞങ്ങളെയൊക്കെ കേൾക്കാൻ പറ്റൂ? അപ്പഴല്ലേ ഞങ്ങളുടെ ഒക്കെ സൗണ്ട് കേൾക്കാൻ പറ്റൂ?
2: റേഡിയോ അടുക്കളയിൽ തന്നെ വെച്ചേക്കണം.
3: അടുക്കളയിലല്ല, ഹാളിലാണ് ഇരിക്കണത്.
2: കേക്കാൻ പറ്റുന്നത്.
3: ഹോം തിയേറ്ററിലെ വെച്ചേക്കണം.
2: അപ്പൊ മക്കളെല്ലാരും അവിടെ തന്നെയാണോ ഉള്ളത്?
3: ഇപ്പൊ ഇവിടെ ഇല്ല, 3 ആള് മോളിലുണ്ട്. അയാള് പാട്ട് അടിച്ചു പൊളിച്ച് വെച്ചേക്കണ അവിടെ.
2: എല്ലാം കൂടി ഒരു ബഹളമാണ്.
3: പാട്ടുകാരാണ്.
0: പാട്ടുകാരാണല്ലേ?
2: പാട്ട് പാട്ട് പാടാറുണ്ടോ?
0: പാട്ട് മത്സരത്തിന് സമയമില്ലാത്തതുകൊണ്ട്
2: കേക്കാൻ ഇഷ്ടമാണ്.
3: പാടാൻ
2: ഇല്ല, ഒട്ടും അറിയില്ല പാടാൻ.
3: ശ്രമിച്ചു
2: നോക്കുന്നില്ല.

0: ഇത്
1: എന്റെ പേര് ഷംന എന്നാണ്, പിന്നെ വിഷ്ണു പ്രിയും ഉണ്ട്.
2: എന്നെ അറിയില്ലേ, കേട്ടിട്ടില്ലേ? അപ്പൊ ഇന്നേ ഇന്ന് പാട്ടൊരു പഴയ പാട്ടാ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ആ പാട്ട് കേൾക്കാം. അത് കഴിയുമ്പോ വാർത്ത വരും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ പാട്ട് മുഴുവൻ കേൾക്കാം. ഓക്കെ, പഴയ പാട്ടുകളാ ഇഷ്ടം അല്ലേ?
1: അപ്പൊ എല്ലാരും ചോദിച്ചാ പറയാ.
0: കൊറേ നാളായി ചേട്ടാ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കണം, പക്ഷേ കിട്ടാറില്ല.
2: അപ്പൊ എന്താ പറയുക, ഞങ്ങളോട് സംസാരിക്കാനാണ് യോഗ ഉള്ളത്, അതാണ് ഇന്ന് കിട്ടിയത്.
1: ഞാൻ ഇന്ന് വന്ന് ഇന്ന്
2: അതാണ് അതാണ് അതാണ് അതെ അതെ. ഷംന അതൊരു പ്രിവിലേജ് ആയിട്ട് എടുത്തു. ഓക്കെ ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ കേട്ടോ. ഒരു അകലോട്ട്
1: വിളിക്കാം.
2: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവ ചോയ്സ് ആണ്. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 42 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി

0: ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലെടുപ്പിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജനയുടെ നയ ചരണത്തിൽ ശുരുവാത് ഹുയി. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13-ന് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയി. 16,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി റാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.

0: ഇന്ന് പുലർച്ചെയാണ് തീജൻബായ് അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: ഹർ മസ്ദൂർ കോ മാംഗ്നെ പർ സുനിശ്ചിത് കാം മിലേ ഓർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 ജൂലൈ സെ വികസിത് ഭാരത് ജി റാം ജി യോജന പൂരെ ദേശ് മേ ലാഗു ഹോ ഗയി ഹൈ. ഇസ് രാശി മേ മുജെ ബതാതെ ഹുവേ പ്രസന്നത ഹൈ കി ഇസ് മേ മസ്ദൂറോ കി മസ്ദൂരി ഭി ബഢാ ദി ഗയി ഹൈ. അബ് കിസി ഭി രാജ്യ മേ മസ്ദൂർ കോ 300 രൂപ്യ റോജ് സെ കം നഹി മിലേഗ.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിനിറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

0: ലൈനിലുണ്ട്. നമുക്ക് അത് ആരാന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ തോമസ് ആണ്. തോമസ്?
0: തോമസ്.
1: ആ,
0: എവിടെ നിന്നാണ്?
1: ഇത് ഞാൻ ഫോട്ടോ വെച്ചാണ് വിളിക്കുന്നത്.
0: ഫോട്ടോ വെച്ചിരുന്ന്? ഓക്കെ. എന്താ ചെയ്യുന്നേ തോമസ്?
1: ഞാൻ ഇവിടെ ഒരു കമ്പനിയിലാണ്, സീ ഫുഡിന്റെ ഒരു കമ്പനിയിലാണ്.
2: സീ ഫുഡിന്റെ കമ്പനിയിലാണല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നേ?
1: ഓഫീസിലാണ്.
2: ഓഫീസിൽ? ഓഫീസ് സ്റ്റാഫാണോ? ലോജിസ്റ്റിക്സ്? ചെമ്മീൻസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ
1: കേട്ടിട്ടുണ്ട്. ഓക്കെ
0: ഓക്കെ. അപ്പൊ ഇപ്പൊ ചേട്ടൻ ഇന്ന് ജോലിയുണ്ടോ? ഡ്യൂട്ടിയിലാണോ? വീട്ടിലാണ്.
2: സൺഡേ പോവാറില്ല?
1: സൺഡേ
2: ഇല്ല, സാറ്റർഡേ വരെ പോണം.
1: പോണം.
2: അപ്പൊ എന്താ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടില്?

0: വീട്ടിലാണ്.
1: അതെ അതെ.
2: സൺഡേ പോവാറില്ല?
1: സൺഡേ ഇല്ല, സൺഡേ ഇല്ല, ഓഫ് ആണ്.
2: സൺഡേ ഇല്ല, സാറ്റർഡേ വരെ പോണം.
1: ആ പോണം പോണം.
2: അപ്പൊ എന്താ വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
1: വീട്ടില് വൈഫ് ഉണ്ട്, മോളെ
2: മോളി ചേച്ചി,
1: മൂത്ത മോളും നീതു,
2: നീതു
1: നീതു രണ്ടാമത്തെ പയൻ നിബു, നിബു തോമസ്,
2: മോൾ നിബു, നിബു
1: പിന്നെ മൂന്നാമത്തത് മോള് നീനു, നീനു തോമസ്.
2: നീനു മൂന്ന് പേരുണ്ട് അല്ലേ?
3: നീതു, നിബു,
2: എല്ലാവരും വീട്ടിലുണ്ടോ അതോ പഠിക്കാനൊക്കെ ആയിട്ട് ദൂരൊക്കെയാണോ?
1: ഇല്ല ഇല്ല, മൂത്ത മോളും ഉണ്ട്, വൈഫും ഉണ്ട്, മോനുണ്ട്
2: വീട്ടിൽ.
1: ഇളയ മോള് പറവൂരാണ്.
2: പറവൂരാണ് പഠിക്കുന്നത്? എല്ലാം കഴിച്ചവിടെ താമസിക്കാണ്. അത് ശരി. ഓക്കെ, അപ്പൊ ഈ ഫോർട്ട് കൊച്ചിയിലേ നിറച്ച് ടൂറിസ്റ്റുകളൊക്കെ എപ്പോഴും വരണ സ്ഥലമല്ലേ?
1: പിന്നെ
2: അടിപൊളിയല്ലേ?
1: അടിപൊളിയല്ലേ.
2: ബീച്ചിലൊക്കെ എപ്പോഴും പോവോ?
1: പിന്നെ അടുത്ത് തന്നെയാണ്.
3: പ്രോപ്പർ ഫോർട്ട് കൊച്ചി തന്നെയാണ്.
2: നടന്നു പോവാനുള്ളൂ അല്ലേ?
1: നടന്നു പോവാൻ.
2: അത് ശരി, അടിപൊളി. ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഈ റേഡിയോ കേൾക്കാൻ അല്ലാതെ എന്താ ഹോബി ഉള്ളേ? വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ.
1: ബീച്ചിൽ
3: പോയിരിക്കും.
2: ഈ ഫോർട്ട് കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാ, ഈ രാത്രിയിലും ഫാമിലി ആയിട്ട് എല്ലാവരും ബീച്ചിൽ പോയിരിക്കുന്ന ഒരു സ്ഥലമാണ്, ശരിയല്ലേ? അതൊരു പ്രത്യേക ഒരു സുഖമുള്ള കാഴ്ച. എന്തോ കൊതുകോ? കൊതുക് നമ്മുടെ കൊച്ചിയുടെ ദേശീയ പക്ഷിയല്ലേ? കൊതുകിനെ ഉപദ്രവിച്ചുകൂടാന്നാണ്. അതാ ഞാൻ പറഞ്ഞ, കൊച്ചിയുടെ ദേശീയ പക്ഷിയാണ്. കൊതുകിനെ കൊണ്ട് അകത്തു പോവോ? ദേശീയ പക്ഷിയായതുകൊണ്ട്. അത് ശരി. അപ്പൊ അതുകൊണ്ട് കൊതുകിനെ വളർത്തുവാണോ?
3: ചേട്ടന്റെ വീട്ടിൽ എങ്ങനെ കൊതുകുണ്ടോ?
1: ഇല്ല ഇല്ല, ഞാൻ ഈ നെറ്റ് അടിച്ചിട്ടുണ്ട്.
2: അത് ശരി.
1: നോ
2: അഡ്മിഷൻ. അത് കൊള്ളാം, അത് കൊള്ളാം. അപ്പൊ വെറുതെ വീട്ടിരിക്കുമ്പോ വേറെ ഒന്നും ചെയ്യാറില്ല അല്ലേ? പാട്ടുകളെ പൊതുവെ എങ്ങനത്തെ? പഴയ പാട്ടുകളാണോ ഇഷ്ടം? അതാണോ പഴയ പാട്ട് ചോദിച്ചേ?
1: പഴയ പാട്ടൊക്കെയാണ് ഇഷ്ടം.
2: അത് ശരി. പാടോ രണ്ടു വരി?
1: രണ്ടുപേരാണ്
2: പാടുമല്ലോ. ആ പാടി പാട് തകർക്ക്. പഴയതോ പുതിയതോ ഇഷ്ടമുള്ളൊരു നാല് പേര് പാട്.
1: എന്റെ മങ്കീളയിൽ കൂടണയാളൊരു മൗനം പറന്നു പറന്നു വന്നു. ആ പാടുന്നു വെക്കോ.
2: എന്റെ മൺവീണയിൽ അല്ലേ? പക്ഷെ ഞങ്ങളെ പറ്റിച്ചില്ല ആദ്യം പറഞ്ഞ പാട്ട്. ഇതല്ലല്ലോ
1: കുഴപ്പമില്ല. പഞ്ചമിച്ചന്തരി അന്വേഷണം എന്നുള്ള
2: പാട്ടാണ്
1: ഇഷ്ടമുള്ള പാട്ടാണ്. പഴയ പാട്ടല്ലേ പഞ്ചമിച്ചന്തരി
2: പൂപ്പന്ത. തൽക്കാലം നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ
2: ഓക്കെ ഓക്കെ.
3: വൈഫ് എന്ത്
1: ചെയ്യാ?
2: അടുത്ത് തന്നെ ഉണ്ട്.
3: ഊണൊക്കെ കഴിച്ചോ?
2: അപ്പൊ റേഡിയോ കേട്ട് റെയിൻബോ കേട്ട് ഞങ്ങളുടെ സംസാരമൊക്കെ കേട്ടാണെന്ന് ഊണ് കഴിക്കാൻ പോകുന്നത്. ഭാഗ്യല്ലേ. ശരി, അപ്പൊ സന്തോഷം കേട്ടോ. ഇടയ്ക്കൊക്കെ വിളിക്കാം. ഓക്കെ ഓക്കെ. ഇടയ്ക്കൊക്കെ വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ
3: ഓക്കെ.

0: യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 1:15:44 ആയിട്ടുണ്ട്. ഒന്നേകാലായി എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊണ് കഴിക്കുന്ന തിരക്കിലും അല്ലെ, ഊണൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങളിവിടെ ഊണ് കഴിക്കാൻ നിങ്ങൾക്ക് പാട്ട് വെച്ചുതരാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2 മണിവരെ സമയമുള്ളൂ. ആ 2 മണിക്കുള്ളിൽ ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്ത, കുറെ നാളുകളായി സംസാരിച്ചിട്ട് റെയിൻബോയിൽ ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്നുള്ള എല്ലാവരും എല്ലാ 2 മണിവരെ ശ്രമിച്ചോളൂ. ഈ അടുത്ത് വിളിച്ച ശ്രോതാക്കൾ മാത്രം ഒന്ന് മാറി നിൽക്കണം. വിളിക്കേണ്ട നമ്പർ 0484242481 ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. അങ്ങനെ വിളിച്ചൊരു ശ്രോതാവ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
1: കൊല്ലം ഐവർഗാരെന്ന് ഷീല.
0: ഷീല ചേച്ചി, ഓക്കെ, കൊല്ലത്തുനിന്നാണല്ലേ?
1: എന്തൊക്കെയുണ്ട്? ഐവർഗാരെന്ന് പറയുന്ന പുത്തൂരിനടുത്താണ്.
0: അത് ശരി, ഓക്കെ. കൊല്ലത്തേക്കുള്ള സ്ഥലം, ചെറിയ ചെറിയ സ്ഥലപ്പേരുകളൊന്നും നമുക്ക് അത്ര അറിയില്ല എങ്കിലും ആ കൊല്ലത്തു നിന്നൊക്കെ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. എപ്പോഴും കേൾക്കാറുണ്ടോ റെയിൻബോ?
1: ആ, എപ്പോഴും കേൾക്കാറുണ്ട് റെയിൻബോ, എപ്പോഴും കേൾക്കാറുണ്ട്. ഇവിടെ എന്റെ ഹസ്ബൻഡ് വിളിക്കാറുണ്ട് സ്ഥിരം. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അദ്ദേഹത്തിന് കിട്ടിയായിരുന്നു.
0: അത് ശരിയാണ്.
1: ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: അത് കുഴപ്പമില്ല.
1: സ്വാഗതം കൊച്ചി സ്ഥിരം കേൾക്കുന്ന
0: ആൾക്കാരാണ്.
2: ലെറ്റർ കേൾക്കാറുണ്ടോ?
1: ഒരു ഒരു ഒരു പ്രാവശ്യം സ്വാഗതം കൊച്ചിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്.
0: ഷംന ചോദിച്ചാ കേട്ടോ, ലെറ്റർ അയക്കാറുണ്ടോ
2: സ്വാഗതം കൊച്ചിയിൽ?
1: ആ, അതെ, ഉണ്ട്. ഒരു 20 പാട്ടുകൾ വീതം ഒരു അയച്ചായിരുന്നു.

0: തന്നെ എനിക്ക് കിട്ടിയായിരുന്നു.
1: യുവർ ചോയ്സിലേക്ക് ആദ്യമായിട്ടാ വിളിക്കുന്നത്.
0: അതെ, യുവർ ചോയ്സിൽ ആദ്യമായിട്ടാണ്.
2: ആരൊക്കെയുണ്ട് വീട്ടില്?
0: വീട്ടില് ഇപ്പം ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. സാറിപ്പോ ഒരു കത്ത് സ്വാഗതം കൊച്ചിക്ക് അയച്ചിട്ടുണ്ട്. മധുസൂദനം പിള്ള, ഐവർഗാല.
2: അത് ശരി.
1: അപ്പൊ ഏത് പാട്ടായിരുന്നു വേണ്ടേ?
0: പിന്നെ വടക്കൻ വീരമാകാതെ ഹിന്ദുലേഖ കൺതുറന്നു എന്ന ഗാനം.
2: പാടോ? പാടാൻ ഇഷ്ടമുണ്ടോ? റേഡിയോയിൽ കൂടി രണ്ടു വരി.
0: എനിക്ക് രണ്ടുപേരെയൊക്കെ പാടും, പക്ഷെ ഇപ്പം പനിയുടെ ചുമ അത് അങ്ങോട്ട് മാറി വരുന്നതേ
2: ഉള്ളൂ. അത് സാരല്ല, അത് സാരല്ല. വേറെന്തൊക്കെയാ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്ന വീട്ടില്?
0: വീട്ടില് എന്താ ചെയ്യുന്നോ?
2: ഒഴിവ് സമയം
0: ഞങ്ങള് രണ്ടുപേരും റിട്ടയർഡ് അധ്യാപകരാണ്.
1: ടീച്ചേഴ്സാണ്.
0: പെട്ടനായി ഇരിക്കുന്ന സമയം മുഴുവനും ഞങ്ങള് റേഡിയോ ആണ് ആസ്വദിക്കുന്നത്.
2: ശരി.
0: രാവിലെ 6 മണിയാവുമ്പം റേഡിയോ അങ്ങ് ഓൺ ആക്കും. 7 മണിയാവുമ്പോഴത്തേക്ക് സ്വാഗതം കൊച്ചിയിലേക്ക് പോകും. പഴയ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ജാനകി അമ്മയുടെയും ശിശീലാമ്മയുടെയും ഒക്കെ പഴയ ഗാനങ്ങളാണ്. ഏറ്റവും പഴയ ഗാനങ്ങളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം.
2: ഞങ്ങൾക്കൊക്കെ ഈ സുശീലാമ്മയുടെയും ജാനകിയുടെയും പാട്ടുകളൊക്കെ വളരെ ജീവനാണ്. അതുമാത്രമല്ല, പുതിയ പല കുട്ടികൾക്കും എത്ര പുതിയ പാട്ടുകൾ കേൾക്കുമെങ്കിലും പഴയ പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പഴയ പാട്ടിന്റെ ഒരു ആത്മാവ് അല്ലേ, എന്റെ സോള് ഭയങ്കര വലുതാണ്. അതെ, രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചോട്ടെ, കണക്ക് അധ്യാപകരും എല്ലാം ആയിരുന്നു? ഏതായിരുന്നു സബ്ജക്ട്?
0: ഏഴ് വരെ ക്ലാസ്സിലെ എല്ലാ സബ്ജക്ടും പഠിക്കണമല്ലോ.
2: ഓ, അങ്ങനെയായിരുന്നു. അത് ശരി.
1: രണ്ടുപേരും ഒരേ സ്കൂളിലായിരുന്നോ?
0: അല്ലല്ല, ഒരു സ്കൂളല്ല, രണ്ട് സ്കൂൾ. ഞാൻ കുറച്ചുകാലം 19 കൊല്ലം മലപ്പുറം ജില്ലയെ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം മലപ്പുറം ജില്ല AMLPS ചോലമുക്ക് എന്ന് പറയുന്ന സ്കൂളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ പുത്തൂരിനടുത്തുള്ള നെടിയോളെ എന്ന് പറയുന്ന സ്കൂൾ കഴിഞ്ഞിപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ഐവർലാല ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്ത് ഞാൻ 20 പെൻഷനായി.
1: അങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുന്നു.
0: വിശ്രമ ജീവിതം ഇങ്ങനെ റേഡിയോ ആണ് കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. രണ്ട് മക്കളുണ്ട്, രണ്ട് പെൺകുട്ടികളാണ്. അവരെ കല്യാണം കഴിച്ചയച്ചു.
2: അവരിടയ്ക്ക് വരും അല്ലേ?
0: അതൊക്കെ അവരിടയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഇനിയിപ്പോ ഓണം വരുന്നു, അവധി വരുമ്പോഴും ഒക്കെ വരും.
1: കൊച്ചുമക്കളൊക്കെ ഉണ്ടോ?
0: ഞങ്ങളിടയ്ക്ക് അങ്ങോട്ടും പോവാറുണ്ട്. തിരുവനന്തപുരത്താണ് മൂത്ത മോള് താമസിക്കുന്നത്.
1: കൊച്ചുമക്കളൊക്കെ ഉണ്ടോ?
0: കൊച്ചുമക്കളുണ്ട്, രണ്ടുപേർക്കും കൂടെ 3 പേരെ. ഒരാൾക്ക് മൂത്ത ആൾക്ക് രണ്ടുപേരും ഇളയാൾക്കൊന്നും. 3 കൊച്ചുമക്കളുണ്ട്.
1: അത്രയിലൊക്കെ പഠിക്കുന്നേ?
0: മൂത്ത മോള് 3ാം ക്ലാസ്സിലായി. മറ്റേ രണ്ടു കുഞ്ഞുങ്ങൾക്കും 3.5 വയസ്സായതേ ഉള്ളൂ. അവര് പ്ലേ സ്കൂളിൽ പോകുന്നു.
1: മക്കളൊക്കെ, മക്കളും ടീച്ചറാണോ? ടീച്ചേഴ്സാണോ അവരും?
0: അല്ല, അവര് 4 പേരും IT കമ്പനിയിലാണ്. അവര് അവരുടെ ഹസ്ബൻഡ്
1: IT കമ്പനിയിൽ.
2: അത് ശരി.
0: അവര് ബിടെക്കുകാരാണ്.
2: അത് ശരി. അപ്പോഴേ ഈ ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫിലെ യാത്രകളൊക്കെ പോവാറുണ്ടോ രണ്ടുപേരും കൂടി?
0: വളരെ ഇഷ്ടമുള്ള കാര്യാണ് യാത്രയൊക്കെ.
2: പക്ഷെ പോവാറില്ലേ?
0: ചെറിയ യാത്രയൊക്കെ പോകും. എന്താണോ, എനിക്കിപ്പോ കുറച്ച് 3-4 വർഷം കൊണ്ട് ഈ നടുവിന് ഡിസ്കിന് ഒരിച്ചിരി കംപ്ലൈന്റ് ഉണ്ട്.
2: അത് ശരി.
0: അപ്പൊ യാത്രയൊക്കെ ഇച്ചിരി
2: ബുദ്ധിമുട്ടാണ്.
0: ഭയങ്കര താല്പര്യമാണ്. അദ്ദേഹം പിന്നെ ഈ ട്രിപ്പുകാരുടെ കൂടെ ഒക്കെ ബസ്സിൽ ഒക്കെ അങ്ങനെയൊക്കെ പോവാറുണ്ട്.
2: ഉല്ലാസയാത്ര അല്ലേ?
0: ഉല്ലാസയാത്ര. അങ്ങനെ പിന്നെ ആരെങ്കിലും സാറിന്റെ അദ്ദേഹത്തിന്റെ അളിയൻ ഒരു SI ഉണ്ട്, പോലീസ് SI. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് അവരെല്ലാരും കൂടി പോകുമ്പോ അദ്ദേഹത്തിനെയും കൂടെ വിളിച്ചോണ്ട്. കാരണം എനിക്ക് ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റാത്തോണ്ട് വലിയ യാത്രയൊന്നും ഞാൻ പോവുകയില്ല. ഞാൻ ജസ്റ്റ് തിരുവനന്തപുരത്ത് മോഡടുത്തൊക്കെ പോവും. പിന്നെ ഇവിടെ ഈ പരിസരത്തൊക്കെ ഉള്ള കാര്യങ്ങളിലെല്ലാം
2: പങ്കെടുക്കും.
0: കൂടുതലും വീട്ടിൽ വിശ്രമിക്കുകയാണ്. പിന്നെ കല്യാണം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കും. അടുത്തൊക്കെ ഉള്ളത് ഈ പ്രദേശത്തൊക്കെ ഉള്ളിടത്തൊക്കെ ഇടപെടും. പിന്നെ ഞങ്ങള് ഫുൾ ടൈം റേഡിയോ. സാറ് രാവിലെ എഴുന്നേൽക്കുമ്പോ മുതൽ ഇവിടെ 4 റേഡിയോ ഉണ്ട് പറയുന്നത്.
2: ശരി. ഒരു വീട്ടിലോ?
1: സാറെന്നാണോ വിളിക്കുന്നത്?
2: സാറെന്നാണോ വിളിക്കുന്നത് അല്ലേ?
0: സാറായതുകൊണ്ടൊക്കെ
2: അല്ലെങ്കിൽ 4 ദിക്കിലും വീടിന്റെ
0: നേരത്തെ സാറേന്നല്ല വിളിക്കുന്നത്.

0: അല്ല, വീടിന്റെ നാല് മൂലയ്ക്ക് നാല് ദിക്കിലും ഓരോ റേഡിയോ അങ്ങനെയാണോ? ഏ, അടുക്കളയിൽ ഒന്ന്, അങ്ങനെ റേഡിയോ വെച്ചിട്ട്
1: എവിടെ പോയാലും കേൾക്കണം.
2: അങ്ങനെ റേഡിയോ വെച്ച് കേൾക്കുന്ന അതിന്റെ കൂടെ ഫോണില് ഇതുണ്ട്, ഫോണില്
0: ന്യൂസ് ഓൺ എയർ ഉണ്ട്. ഓക്കേ,
2: ന്യൂസ് ഓൺ എയർ ആപ്പ്.
0: ഒരു മിനിറ്റ് പോലും റേഡിയോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല,
2: രണ്ട് പരിപാടികൾ ആകാശ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ പോയി അവതരിപ്പിച്ചിട്ടും ഉണ്ട്.
0: അത് ശരി,
2: കൂടെ താല്പര്യമുള്ള ആളാണ്. പിന്നെ ഇങ്ങനെ
0: അങ്ങനെ നാല് റേഡിയോയിലൂടെ ഞങ്ങളുടെ ഒക്കെ ശബ്ദവും ഇവിടുത്തെ നമ്മുടെ പരിപാടികളും പാട്ടുകളും ഒക്കെ കേട്ട് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കൂ.
2: ആ 7 മണി മുതൽ 8 വരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുക്കളയില് നല്ല തിരക്കിട്ട് ജോലിയും ആ പാട്ടും. ആരാണ് ഇന്ന് വിളിക്കുന്നത്, ആരെയാണ് ഇന്നത്തെ അതിഥി വിളിക്കുന്നത്, ഇങ്ങനെ കാതോർക്കാനും അവരെന്തൊക്കെയാ പറയുന്നതെന്ന്, ഇനി ഞങ്ങളെ എന്നാണ് ആലോചിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച്
0: കാതോർത്തിരിക്കുകയാണ് അല്ലേ. ആ കാതോരം ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഇന്ദുലേഖ കൺതുറന്നു എന്നുള്ള പാട്ട് കേൾക്കാം.
2: പ്രത്യേകതയോടുണ്ട് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. 1989 പുറത്തു വന്ന സിനിമയാണ് ഈ പിന്നെ ഒരു വടക്കൻ
0: വീരകഥ.
2: 10 വർഷമാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്.
0: അത് ശരി.
2: ഞങ്ങൾ എന്നിട്ട് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മഞ്ചേരി തിയേറ്ററിൽ പോയി
0: കണ്ട സിനിമയാണ്. ഞാൻ എനിക്ക് തോന്നി അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഓക്കേ,
2: പ്രത്യേകത ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരെന്താണെന്നറിയാമോ? മധുവും ഷീലയും.
0: ആ, ഇനി എന്ത് വേണം, ഷീലയും മധുവും അല്ലേ. കൊള്ളാം കൊള്ളാം.
2: അദ്ദേഹം മധുവിന്റെ ഒരു മധു സാറിന്റെ ഒരു ആരാധകനാണ്. അദ്ദേഹം ഈ 90 വയസ്സ് പൂർത്തിയ സാറ് മധു സാറിനെ പോയി കണ്ടിരുന്നു
0: തിരുവനന്തപുരത്ത്. സിനിമ നടി നടനുമായിട്ടാണോ നിങ്ങൾ വീട്ടിൽ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നായിക നായകനുമായിട്ടൊക്കെ അഭിനയിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളെ വിളിക്കുക.
2: മമ്മൂട്ടിയുടെ അഭിനയം ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല കുതിർപ്പുറത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഇതിലിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിയുടെ നല്ലൊരു കഥാപാത്രം ആയിരുന്നു അന്നത്തെ കാലത്തെ.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം
2: കേട്ടോ.
0: ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ,
0: ഷീല ടീച്ചറാണ് നമ്മളെ വിളിച്ചത്. സ്ഥലം കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് ഒരു കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു, ആ സ്ഥലത്തിന്റെ പേര് ഓർക്കുന്നില്ല. ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, നല്ല എനർജറ്റിക് ആയിട്ട് സംസാരിച്ചു. നല്ലൊരു അതിമനോഹരമായ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യുവ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242481.

0: യുവ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയി. അരമണിക്കൂർ കൂടിയാണ് നമുക്ക് യുവ ചോയ്സിന് സമയമുള്ളത്. യുവ ചോയ്സിലേക്ക് വിളിച്ച ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ഇതാരാണ്, പേര് പറയൂ.
1: എന്റെ പേര് നിസാമാണ്.
0: നിസ സ്ഥലം? കടുങ്ങല്ലൂര്. ആ അറിയാം അറിയാം, നമ്മള് വന്നിട്ടൊക്കെയുള്ള സ്ഥലം. നരസിംഹസ്വാമി ക്ഷേത്രം അല്ലേ? ആ പണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ അമ്പലം ആയതുകൊണ്ട് എനിക്കറിയാം. എന്തൊക്കെയാ വിശേഷം അവിടെ?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. മഴയുണ്ട്.
1: വീട്ടിൽ
0: ആരൊക്കെയുണ്ട്?
1: വീട്ടില് 2 മക്കളുണ്ട്, 1 മോനും 1 മോളും.
0: ആഹാ, പഠിക്കുന്നു. വലിയ കുട്ടികളാണോ?
1: ഇല്ല, മോന് 6ാം ക്ലാസ്സിലെ, മോള് 1ാം ക്ലാസ്സിലെ.
0: അത് ശരി. ഈ 6ലും 1ലും ആയോണ്ടേ ഈ മോൻ മോളെ നല്ലോണം കെയർ ചെയ്തോളായിരിക്കും അല്ലെ? നല്ലോണം ഇങ്ങനെ ശ്രദ്ധിക്കും. എന്നാലും ഒരു ശ്രദ്ധ ഉണ്ടാവും, ഒരു ചേട്ടൻ എന്നുള്ള ശ്രദ്ധ ഉണ്ടാവും അല്ലെ? പൊതുവെ അങ്ങനെയാ. അതായത് കൊച്ചു പ്രായത്തിൽ ഇപ്പൊ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോ ഭയങ്കര സ്നേഹമായിരിക്കും. ഭയങ്കര ചേട്ടനായിട്ട്, വലിയ ഞാൻ ഒരു വലിയ ചേട്ടനാണ്, അനിയത്തിയോട് ഭയങ്കര കരുതലൊക്കെ ആയിരിക്കും. അപ്പൊ വലുതായി കഴിയുമ്പോ അമ്മ ചോദിക്കും, ഇവര് തന്നെ ആയിരുന്നോ പണ്ട് ഇങ്ങനെ അടിപൊളിച്ചിരുന്നത്?
1: ചില സമയത്ത് സ്നേഹം കണ്ടേ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല,
0: ഭയങ്കര സ്നേഹം. എന്നാലും കുഴപ്പമില്ല, വലിയ ഉപദ്രവക്കിലൊന്നും ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും.
2: പേരെന്താ മക്കളുടെ?
1: നന്നായിട്ടിരിക്കും.
0: അത് ശരി. ആഹാ, അപ്പൊ ചെറിയ ആളാണോ നല്ല ഇടി കൊടുക്കുന്നേ?
1: മൂത്തത് കൊടുക്കും, ചെറുതിന് ചെറുതായിട്ട് കൊടുക്കുള്ളൂ, പക്ഷെ മൂത്തത് നന്നായി കൊടുക്കും.
0: അയ്യോ,
2: ചെറുത് കൊടുത്ത് പലത് വാങ്ങിക്കുമല്ലേ.
1: കൊറച്ച് കഴിയുമ്പോ അത് മാറും. ഇവര് എന്താണ്, ഞാൻ വന്ന ഒരു വഴി എടുത്ത് അടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ്. പിന്നെ
2: അടിച്ച ഞാൻ കുറ്റക്കാരിയായി അല്ലേ?
0: മൂത്ത ആളോട് ചെറിയ ആളെ അങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറയണം അല്ലെ? 6ാം ക്ലാസ്സിലാളോ 1ാം ക്ലാസ്സിലാളോ അടിച്ച
2: ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: കാര്യമില്ല, അങ്ങനെയാണ് അങ്ങനെയാണ്.
1: എടുക്കുന്ന സമയത്ത് ഇവളെ എടുക്കുമ്പോ അവൻ ഇഷ്ടപ്പെടൂല. അത് ഇവളെന്ന് വെച്ചാൽ കളിച്ച് എന്തെങ്കിലും ഒക്കെ വരച്ചൊക്കെ വെക്കും അവനെ, അതൊക്കെ വരച്ചു.

0: അത് ശരി.
1: അതാണ്
0: അല്ല എനിക്ക് അങ്ങനെ ഇടിയൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഒരു മോളേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാരും പറയും, എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഇടി കിട്ടിയിട്ടില്ല, ഞാൻ ഇടി കൊടുത്തിട്ടില്ല.
2: ആ
0: അപ്പൊ ഇപ്പൊ എനിക്ക് സന്തോഷമായി, നന്നായി, കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല. രസമാണ്, രസമാണ്. അതേ പറഞ്ഞ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാ.
1: നമുക്ക് പിന്നെ പറ്റൂലെന്നുള്ളൂ, തലവേദന
2: എടുക്കും. നമ്മള് പിന്നീട് ഒരു നാൾ ആലോചിക്കുമ്പോ അതൊക്കെ രസമായിട്ട് തോന്നും.
0: ഇന്നേ സൺഡേ ആയിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലില്ലേ? അത് ശരി, അന്ന് കൊടുത്തു. ഹലോ
3: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറഞ്ഞേ.
3: ഫ്രിദ ഫാത്തിമ.
0: ആഹാ, ഫിദ
2: ഫിദ
3: ഫ്രിദ
0: ഫ്രിദ. ആ ഫ്രിദ എന്നാണ് പേര്.
2: ഫ്രിദ ഫാത്തിമ.
0: അല്ല, കലക്കം പേര്. വീട്ടിൽ എന്ത് വിളിക്കും?
2: എല്ലാരും അങ്ങനെയാണോ വിളിക്കുന്നേ?
0: അതെ, ചേട്ടൻ എവിടെ? ചേട്ടനായിട്ട് തല്ലുകൂടുവോ? ആ പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടനെയാണോ അമ്മയാണോ? ആ കണ്ടോ കണ്ടോ, അത് വരാനാ ഞാൻ എടുത്തു ചോദിച്ചത്. അത് ശരി. മോളെ പാട്ട് പാടുവോ? ആ എന്നാ ഒരു പാട്ട് പാടിക്കേ, ഒരു മൂന്ന് വരി. മടിയാണോ? സാരില്ല, നിർബന്ധമില്ല. സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടാണോ? സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടാണോ? മടി കൂടാതെ പോവോ?
2: ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
0: കൃത്യായിട്ട് പറഞ്ഞു.
2: മിടുക്കി.
0: ഹോംവർക്ക് ഒക്കെ തന്നെ ചെയ്യോ? തനിയെ ചെയ്യും. ഞാനിപ്പോ അമ്മയോട് ചോദിക്കും സത്യമാണോ എന്ന്.
2: ഒന്നാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ മോള്?
0: പക്ഷെ നല്ലോണം കുട്ടി, നല്ല ഉത്തരവാദിത്വ ബോധമുള്ള കുട്ടിയാണ്.
2: ഏറ്റവും ഇഷ്ടം എന്ത് പഠിക്കാനാ ഏറ്റവും ഇഷ്ടം?
0: മാത്സ് ആണ് ഇഷ്ടം. പാളപ്പുലിയാണ്. ഇന്നേ ഇന്ന് എന്താ ലഞ്ച്? എന്താ കഴിച്ചോ? ഊണ് കഴിച്ചോ? എന്തായിരുന്നു കറി ഇന്ന് സ്പെഷ്യൽ?
3: അത്
0: ശരിയാ. അമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ കൊഞ്ചുന്ന ആരാ? ചേട്ടനാണോ മോളാണോ? ആ അത് ശരി. ഞാൻ വിചാരിച്ച ചേട്ടന്റെ പേര് പറയുന്നു.
2: ചേട്ടാ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ?
0: അപ്പൊ നമുക്ക് റേഡിയോയിലൂടെ ഒന്ന് പാട്ട് കേൾക്കാം. ഏ അമ്മ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്ന് തോന്നുന്നേ. കുറച്ച് പഴയൊരു പാട്ടാണ്. പിന്നെ അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ അല്ലെ, അടുത്ത പ്രാവശ്യം നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് പിടിക്കാം അല്ലേ. ഏ കേൾക്കാം. ഹാപ്പി?
3: യെസ്.
0: ഓക്കെ, വെരി ഗുഡ്.
2: മിടുക്കി.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: അപ്പൊ നിസ ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചിയുടെ മോള് സംസാരിച്ചു. ഫ്രിദ അല്ലേ? ഫ്രിദ ഫാത്തിമ എന്നാണ് പേര് പറഞ്ഞത്. മോളും വിശേഷമൊക്കെ പറഞ്ഞു പാട്ട് പാടിയില്ല. അപ്പൊ ഒരു പഴയ ഒരു നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഹലോ
1: ആ പറഞ്ഞോളൂ.
0: ഹലോ
1: ആ ഹലോ ദേവപൂതിലെ പാട്ടാണ് ഞാൻ പറഞ്ഞത്.
0: ആ പേര് പറയോ.
1: അനിൽകുമാർ എന്നാണ് പേര്.
0: അനിൽകുമാർ എന്നാ പേര്. ഓക്കെ, എവിടെ നിന്നാ സംസാരിക്കുന്നത്?
1: മുപ്പത്തടുത്തൊന്ന്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞാനും
0: രണ്ടുപേരും മാത്രം. ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഡ്രൈവറാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടിപ്പോ 16 വർഷമായി.
0: 16 വർഷമായി.
1: അത് അതിന് പിന്നെ രണ്ടെണ്ണമായി, പിന്നെ അതിന് ആയിട്ടില്ല.
0: കുഴപ്പമില്ല,
1: സബോസായി പോയി. അപ്പൊ പിന്നെ
0: ഇല്ല, ഇനി സമയമുണ്ടല്ലോ, 16 വർഷമല്ലായിട്ടുള്ളൂ. കുഴപ്പമില്ല. ആ ഓക്കെ, അപ്പം രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കാണ്. എന്ത് ചെയ്യുന്നു വൈഫ്?
1: വൈഫ് ഇവിടെ ഒരു ബോഡി കെയർ എന്ന് പറഞ്ഞ കമ്പനിയില്, അവിടുന്ന് അവരെപ്പോഴും പാട്ടൊക്കെ ആവശ്യപ്പെടാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി അവിടെ പാട്ടിട്ട് കൊടുക്കാറുണ്ട്, ചോദിച്ച് ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട് അവർക്ക് വേണ്ടി. സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന കുഴപ്പമില്ല.
0: അപ്പൊ ഇന്ന് ദേവദൂതനിലെ പാട്ടല്ലേ വേണ്ടത്?
1: ആ ആയിക്കോട്ടെ, ദേവദൂതനിലെ പാട്ടാണ്.
0: അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി?
1: സൺഡേ ആയിട്ട് സാധാരണ ഞാൻ വർക്കിന് പോണേ, ഇയാൾ എന്നെ വിടൂല്ല.
0: സൺഡേ ഒരു ദിവസം ഇരിക്കണല്ലോ വീട്ടില്.
1: ആ അല്ല, എന്തേലും കൂട്ടത്തിൽ ചെയ്ത് കൊടുക്കണം. അപ്പം അത്
0: വന്നും
1: ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഒരു 8 മണിക്ക് മുന്നേ പോകും. ഞാനൊരു 7:50, 7:30 പോകും. അയാള് 7:50 മുന്നേ അയാളും പോകും. പിന്നെ വൈകിട്ട് വരുന്ന ഞാൻ നൈറ്റ് ആവും. അയാള് വരുമ്പോ ഒരു 6 മണിയെങ്കിലാവും അയാള്. പിന്നെ അങ്ങനെ രാത്രി ഒത്തിരി നേരമേ ഞങ്ങളും തിരക്കായിരിക്കും എപ്പോഴും ജോലിയുടെ തിരക്ക് രണ്ടുപേർക്കും.

0: ഓക്കെ. അപ്പൊ ചേട്ടൻ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: ഓ, ഞാൻ പാട്ട് കേൾക്കാറുണ്ട്.
0: പാടാറുണ്ടോ?
1: കുറച്ചൊക്കെ.
0: ഇപ്പൊ പാടുന്നുണ്ടോ? രണ്ടുപേരി
1: ഇല്ല, ഇപ്പൊ പാടുന്നില്ല. ഇനി ഒരു തവണ വിളിക്കുമ്പോ നല്ലൊരു പാട്ട് ഞാൻ പഠിച്ചിട്ട് പാടാം.
0: ഓക്കെ. ഈ ഡ്രൈവർ എന്ന് പറയുമ്പോ ഊബർ ആണോ? ഊബർ ഓടിക്കുകയാണോ?
1: ഇല്ല, ഞാൻ സാധാ സ്റ്റാൻഡിൽ കിടന്നുള്ള ഓട്ടോ. ഞാൻ വലിയ വണ്ടിയിലായിരുന്നു. അത് പത്ത് വർഷം അത് ഓടിച്ചിരിക്കുന്ന നടുവിനൊക്കെ ഒരു പ്രോബ്ലം വന്നു. പിന്നെ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ചെറിയ വാഹനം ഒന്നും ഓടിക്കണ്ട, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കാർ എടുത്ത്, കാറിൽ നിന്ന് അതൊക്കെ ഓട്ടോയിലോട്ട് മാറി.
0: ഓട്ടോ ഓടിക്കാണ്.
1: ഓട്ടോ ഓടിക്കാണ്. അങ്ങനെ കുഴപ്പമില്ലാതെ പോണ, കുഴപ്പങ്ങളൊന്നും ഇല്ല, സന്തോഷത്തോടെ ജീവിച്ചു പോകണം.
0: സിനിമയൊക്കെ കാണാറുണ്ടോ?
1: സിനിമ വെച്ചാൽ എനിക്ക് ഞാൻ തിയേറ്ററിൽ പോയി അധികം കാണാറില്ല. പിന്നെ ഞങ്ങള് ടിവിയിൽ ഇരുന്ന് കാണും. പിന്നെ ഇടയ്ക്ക് ഞങ്ങള് റെക്കോർഡ് ചെയ്തൊക്കെ ഇത് കാണാറുണ്ട്. അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് സിനിമയ്ക്ക് വേണ്ടി ആദ്യമൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. ഇപ്പൊ അങ്ങനെ താല്പര്യമില്ല. അപ്പൊ നമ്മുടേതായ ലോകത്താണ് ഇപ്പം.
0: ഓക്കെ. അപ്പം ദേവദൂതനിലെ എൻ ജീവൻ എന്നുള്ള പാട്ട് കേൾക്കാം നമുക്ക്. അപ്പോ എൻ ജീവനെ എന്നുള്ള പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. അപ്പോൾ നമുക്ക് ഒരു കോളർ ലൈനിലുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ
1: ഹലോ,
0: ഇതാരാണ്?
1: ഞാൻ സജിതയാണ്, പറവൂരിൽ നിന്നാണ്.
0: പറവൂരിൽ നിന്ന് സജിതയാണ്.
2: പറവൂര് നമ്മുടെ ഈ മൂകാംബിക ക്ഷേത്രമൊക്കെ അല്ലേ, വടക്കൻ പറവൂര്?
0: ദക്ഷിണ മൂകാംബിക ക്ഷേത്രം
2: വടക്കൻ പറവൂരാണ് അല്ലേ?
1: വടക്കൻ പറവൂർ.
2: എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
1: ഇവിടെ സുഖം, ഇന്ന് വെയിലുണ്ട് നന്നായിട്ട്.
2: ഇന്ന് വെയിലുണ്ട്, അവിടെ കൊറേ തുണിയൊക്കെ ഇളക്കിയിടാന്നല്ലേ? അങ്ങനെയാണ് എല്ലാരും ആദ്യം ചിന്തിക്കുക.
1: നമ്മളെപ്പോലെ വീട്ടിലുള്ള അമ്മമാര് കൂടുതലും അങ്ങനെ തന്നെയാണ്.
2: അങ്ങനെയാണ് വിചാരിക്കോ, വെയില് രാവിലെ തന്നെ വെയില്, ബാക്കി എല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് തുണി ഇളക്കാം.
0: അങ്ങനെയായിരുന്നു രാവിലെ എല്ലാ ജോലിയും മാറ്റി വെച്ച് തുണി ഇളക്കായിരുന്നു?
1: അതന്നെ, രാവിലെ തന്നെ തുണി ഇളക്കണായിരുന്നു.
2: കണ്ടോ കണ്ടോ, ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചു. അല്ല, എന്ന് വെച്ച് ഞാൻ അങ്ങനെ അത്രയും ജോലി ചെയ്യുന്ന ആളാന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പൊതുവെ ഉള്ള ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞത്, എന്റെ അമ്മയൊക്കെ അങ്ങനെയാ.
1: കൂടുതലും നമ്മ വെയിലാണ് മറ്റുള്ള ജോലികൾ മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഉണങ്ങി കിട്ടുന്നത് ഒരു പാട് തന്നെയാണ്.
2: അതെ അതെ, സത്യം സത്യം. എന്റെ അമ്മയൊക്കെ അങ്ങനെയാ, നമ്മളൊക്കെ രാവിലെ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോ ഈ വാഷ് ചെയ്തതൊക്കെ അമ്മ ആ അഴയിൽ നിന്ന് ഈ അഴയിലേക്ക് ഓരോരോ സ്ഥലത്തേക്ക് അങ്ങോട്ടും
1: ഇങ്ങോട്ടൊക്കെ.
2: അമ്മക്ക് അമ്മ പറയാ, എന്തെങ്കിലും ഒരു കാര്യം അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് തുണികൾ ഈ ഇവിടുന്ന് അപ്പുറത്തേക്കും അവിടെ നിന്ന് ഇപ്പുറത്തേക്കും ട്രാൻസ്ഫർ ചെയ്യലായിരുന്നു പണി എന്ന് പറയും.
0: ഇതൊക്കെ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്, ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ?
1: ഇല്ലില്ല, ഒറ്റയ്ക്കാണ്.
2: അത് ശരി. വീട്ടിലാരൊക്കെയുണ്ട്?
1: ഞാനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ രണ്ട് മക്കളുണ്ട്.
2: മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഒരാള് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അവിടെ, പിന്നെ ഒരാള് കളിക്കുന്നു.
0: ചെറിയ കുട്ടികളാണ്? ചെറിയ കുട്ടികളാണ്.
1: അല്ലല്ല, ഒരാളെ എട്ടില്ല, ഒരാളെ
2: എന്നാലും ചെറിയ കുട്ടികളാണ്. എട്ടിലും ഏഴിലൊക്കെ ചെറിയ കുട്ടികളാ. ഞാനൊക്കെ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് എന്റെ വിശ്വാസം. അങ്ങനെ എല്ലാവരും വിശ്വസിച്ചൊരു നിരാശ വരും.
1: കേക്കലും പണി.
2: അത് ശരി.
1: എപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കും, ഒന്നിനെ മെസ്സേജ് വിട്ടോണ്ടിരിക്കുവോ അല്ലെങ്കിൽ.
2: അത് ശരി. ഈ ഒരേ മെസ്സേജ് 10 പ്രാവശ്യം അയക്കുന്ന ആളിൽ പെട്ട ആളാണോ? അത് ശരി, ഞാൻ അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ
0: നോക്കിയിരിക്കുക. മെസ്സേജ് അയക്കുന്ന ആളാണ്.
1: മെസ്സേജ് കാണണവര് വായിക്കണോ?
2: അതിനാവശ്യമില്ല, നമുക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ ഒത്തിരി വട്ടം അയച്ചില്ലല്ലോ, ഒന്നോ രണ്ടോ വട്ടം അയക്കുമ്പോഴത്തേക്കും നമ്മള് കാണും, പിന്നെ സമയം കിട്ടാത്തപ്പോ വായിക്കാതിരിക്കുള്ളൂ.
1: ഇത് കണ്ടിട്ടും ഇതവരായിട്ട് വായിക്കണമില്ല.
2: അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ശല്യം ഒന്നുമല്ല നമുക്ക്, നിങ്ങളുടെ മെസ്സേജൊക്കെ സന്തോഷമാണ്. പക്ഷെ നമ്മൾക്കിപ്പോ നമ്മള് കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ, കുറച്ചുകൂടി ഒന്ന് റിസ്ട്രിക്റ്റ് ആയെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വരണ മെസ്സേജുകളെക്കാളും കിട്ടാത്തവർക്ക്
0: എല്ലാവർക്കും ഇത് പങ്കെടുക്കണമല്ലോ,
2: നമ്മൾ മുൻഗണന കൊടുക്കാൻ തുടങ്ങി. ചെലപ്പോഴേ ചെലപ്പോ വളരെ നിരാശയോടെ മെസ്സേജ് വരുമോ, ഞങ്ങളുടെ മെസ്സേജ് വായിച്ചില്ല. അപ്പൊ ചെലപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളായാലും വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് പുതിയ പുതിയ എന്താ പറയാ.

0: അതെ
1: ഒരു
0: അതെ
1: ഗ്യാപ്പിട്ട് വിളിക്കാം കേട്ടോ.
0: മെസ്സേജ് ആയാലും നമ്മളിപ്പോ പുതിയ ശ്രോതാക്കൾക്ക് അവർക്കും വിഷമാവരുതല്ലോ. അപ്പൊ അങ്ങനെയാണ്, എല്ലാരും നമുക്ക് ഒരുപോലെ അല്ലേ, അതുകൊണ്ടാണ് ചിലപ്പോ മെസ്സേജ് വായിക്കാൻ വിട്ടുപോണത്. ഓക്കെ,
1: വീട്ടമ്മയാണോ, എന്ത് ചെയ്യുന്നു?
0: ശരി, ഊണെനിക്കല്ലേ കഴിഞ്ഞോ,
2: നമുക്കൊരു റിലാക്സ് കിട്ടുന്ന ദിവസം ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ദിവസം സ്കൂളിലേക്ക് വിടാനുള്ള തിരക്ക് കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്,
0: സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ അടുത്ത തിരക്ക്
3: അല്ലേ. അല്ല, സ്കൂളിലേക്ക് പോയി കഴിയുമ്പോ പിന്നെ ഒറ്റയ്ക്കാണല്ലോ.
0: പിന്നെ
3: വരുമ്പോ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എന്നുള്ളത് നോക്കാണ്.
2: ചായക്കുള്ളതൊക്കെ
0: റെഡിയാക്കണം.
2: പിന്നെ ഒരു വൈകുന്നേരം ഇങ്ങനെ പോയി പോയി പോയി നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ അങ്ങനെ ഓരോ ചെയ്തോണ്ട്.
0: കീ കൊടുത്ത പാവ പോലെയാണ് അല്ലേ.
2: അതന്നെ,
0: അത് ശരി. ഇനി ഏത് പാട്ടാ കേക്കണ്ടേ?
2: പിള്ളേർക്ക് ഇഷ്ടം വാഴയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി.
0: വാഴയിലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ കേക്കുമ്പോ ഡാൻസ് കളിക്കും.
3: കണ്ടോ, വാഴ സിനിമ കണ്ടോ?
2: അങ്ങനെ ഒരു പാട്ട്, മറ്റേ മണിയുടെ ഒരു പാട്ടില്ലേ,
0: ആ പാട്ടല്ലേ. ആ പാട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായി. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്,
3: വാഴ ടൂല.
0: വാഴ ടു കണ്ടോന്നാണ്
3: സിനിമ. കണ്ടായിരുന്നോ വാഴ ടു? കണ്ടായിരുന്നോ?
2: ആ കണ്ടിരുന്നു.
3: ഇഷ്ടായോ?
2: ആ, എനിക്ക് ഇഷ്ടായി.
3: കുട്ടികൾക്ക് ഇഷ്ടമായി കാണും.
0: വാഴ ടു കണ്ട് എല്ലാരും കരഞ്ഞോണ്ടാണ് ഇറങ്ങിയത് അല്ലെ. എല്ലാവരും എല്ലാവരെയും
3: വിഷമിച്ചിരുന്നെങ്കിലും ലാസ്റ്റ് ഒരു സീൻ വന്നതുകൊണ്ട് നമ്മൾ ആ വിഷമം അങ്ങ് മാറി
0: മാറി. അതെ അതെ, എന്തായാലും ആ പാട്ട് കേക്കാട്ടോ നമുക്ക്.
2: അപ്പൊ
0: ഇടയ്ക്കൊക്കെ വിളിക്കുക, വിളിക്കുമ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്ക. ഒരു ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ വിളിച്ചാൽ സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പൊ കുട്ടികളോടൊക്കെ അന്വേഷണം പറയാ. സൺഡേ അടിപൊളി ആവട്ടെ, തുണികളൊക്കെ ഉണങ്ങി കിട്ടട്ടെ,
3: മഴ പെയ്യുമ്പോ എടുത്ത് മാറ്റിയിട്ടോ.
0: അതെ അതെ അതെ അതെ. ഓക്കെ
3: ഓക്കെ
0: ഓക്കെ ഓക്കെ ഓക്കെ.
3: അപ്പോ ഇപ്പൊ നമ്മളെ വിളിച്ചത് സജിത പറവൂർ എന്നാണ്. വാഴ ടൂലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം വാഴ ടൂലെ.
0: അതെ.

0: യുവ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വൈകിയ വേളയിൽ നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, എന്റെ പേര് സനൂജ.
0: ആ, നമുക്കേ കുറച്ച് വൈകിയാണ് കോള് കിട്ടിയത്. പെട്ടെന്ന് തന്നെ പാട്ടൊന്ന് പറയാമോ? ആ, ഓക്കെ. എന്തൊക്കെയാ വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട്? പെട്ടെന്നൊന്ന് പറയോ.
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളുണ്ട്, പിന്നെ 2 ഭാര്യമാരുണ്ട്. ഭർത്താവ് പുറത്താണ്.
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ?
2: എല്ലാരും അവിടെ വീട്ടിൽ തന്നെ ഉണ്ട്.
0: അടുത്തൊന്നും വിളിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ഒന്ന് കോള് കണക്ട് ചെയ്തേക്കാം. കാരണം ഇപ്പൊ വാർത്ത വരുമല്ലോ,
2: ടൈം കഴിയാറായി.
0: അപ്പൊ ഇഷ്ട ഗാനം കൂടെ ഒന്ന് പറയാമോ? ഇവർക്ക് എല്ലാവർക്കും ഡെഡിക്കേഷൻ. അതെ, ഞങ്ങളുടെ വക, ആകാശവാണി FM റെയിൻബോയുടെ എല്ലാവരുടെയും വക ഒത്തിരി ഒത്തിരി ആശംസകൾ. ഓക്കെ, പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, ഇടയ്ക്കൊക്കെ വിളിക്കാം കേട്ടോ.
1: ഓക്കെ,
0: അത് കുഴപ്പമില്ല കുഴപ്പമില്ല. ഇന്ന് എന്താ പറയാ, ഷംന ഉണ്ട് എന്റെ കൂടെ. ശരി എന്നാ, ശരി.
1: കേൾക്കുന്ന ആൾക്കാരെ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: വിദിശാപതി മഹാരാജ് അഗ്നിമിത്
1: ഭ്രമർ വനോത്സവ

0: ये है विविध भारती।
1: उजाले उनकी यादों की। उजाले उनकी यादों की।

Go, go, go.

Go.

0: വാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. സമയം 5 മണി കഴിഞ്ഞ 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വിബിജി റാംജി പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യഗഡുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയുടെ ആദ്യ സംഘത്തിന് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: Musically yours, FM Rainbow 107.5. Stay tuned.

0: 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ് 59 സെക്കൻഡ്. എന്താണ് ഇന്ന് ഇവിടെ 5 മണി മുതൽ 7 വരെ ഇന്ന് നമ്മളുണ്ട്. എന്തിലാണ്?
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ്.
0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങളോടൊപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരുണ്ട്. എന്റെ പേര് റെയിൻബോ ആർച്ച് രശ്മി.
1: ഞാൻ രാഖി.
0: രാഖിയും രശ്മിയും ഇന്നും ആർ സ്ക്വയർ ആണ്. ഞാൻ മുന്നേ ഒരു ദിവസവും ആർ സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കേട്ടുകൊണ്ടിരിക്കുക നല്ല നല്ല പാട്ടുകൾ, ഒപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റീസ്, പിന്നെ നല്ല ഗെയിംസ്, അങ്ങനെ തുടർന്ന് ഇന്ന് 7:30 വരെയാണ്. കാരണം ഇന്ന് വിമൻസ് ക്രിക്കറ്റ് ഉണ്ട്.

0: ഏഴര വരെയാണ് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉള്ളത്. കേട്ടുകൊണ്ടേയിരിക്കൂ ഞങ്ങളെ. നല്ല ഒരു സായാഹ്നം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നൊരു ഒഴിവ് ദിനമാണ് അല്ലേ? ഞായറാഴ്ച ഒഴിവ് ദിനമാണ്. എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുന്ന ദിവസം. ആ റിലാക്സേഷനോട് കൂടി തന്നെ മുന്നോട്ട് പോട്ടെ. കേട്ടുകൊണ്ടിരിക്കൂ നിലകാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി.
1: ഓൺ ദ ഗോ ഡ്രൈവ്.

0: വീണ്ടും സ്വാഗതം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. ഇന്ന് ഒരാളുടെ ഓർമ്മ ദിനമാണ് അല്ലേ?
1: ആരുടെ? എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളുടെ.
0: അതെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ
1: മഹാനായ സാഹിത്യകാരൻ,
0: അതെ, മലയാള നോവലിസ്റ്റും കഥാകൃത്തും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെ ആയിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് 1908 ജനുവരി 21 അദ്ദേഹത്തിന് നമ്മൾ ഇന്ന് വിട്ടു മറിഞ്ഞത് ജൂലൈ 5 അതും 1994. ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു കോട്ട് നമുക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയാലേ, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കിയാലോ. ആ പൂവ് നീ എന്ത് ചെയ്തു?
1: ഏത് പൂവ്?
0: രക്തനക്ഷത്രം പോലെ കടും ചുവപ്പായ ആ പൂവ്.
1: ഓ, അതോ?
0: അതെ, അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചെ.
1: തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്?
0: ചവിട്ടി അരച്ച് കളഞ്ഞോ എന്നറിയാൻ.
1: കളഞ്ഞെങ്കിൽ എന്ത്?
0: ഓ, ഒന്നുമില്ല, എന്റെ ഹൃദയമായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു?
1: അടിപൊളിയല്ലേ?
0: ഈ ഒരു കോട്ട് നമ്മൾ മറക്കില്ല അല്ലേ? ഇത് നമ്മുടെ മതിലുകൾ സിനിമയില് നാരായണി പറയുന്ന ഡയലോഗ്
1: ആണോ?
0: ആണോ? നിങ്ങൾ തന്നെ പറയൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. വിളിക്കേണ്ട നമ്പർ 0484242811.

0: 01. ഞങ്ങൾ ഈ പറഞ്ഞ കോട്ട് ഏത് നോവലിലേതാണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. ഞങ്ങളിവിടെ രണ്ടുപേരുണ്ട്,
1: രാഖിയും
0: രേഷ്മിയും. 0484-242-8101 ലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോളൂ ഞങ്ങളിപ്പോൾ ഉദ്ധരിച്ച ആ കോട്ട് ഏതിലേതാണെന്ന്.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:30 ക്യാനറികളുടെ കാൽപന്ത് താളം

0: ത്തിന് തടയിടാനായി. ഇതുവരെ എതിരിട്ടപ്പോഴെല്ലാം ബ്രസീലിനെതിരെ തോൽക്കാത്ത ചരിത്രമുള്ള നോർവേ. നോർവേ വേഴ്സസ് ബ്രസീൽ, July 6, 1:30 AM. July 6 പുലർച്ചെ 5:30 ഇതുവരെ ഗോൾ വഴങ്ങാത്ത മെക്സിക്കോ. ഹാരി കെയ്ന്റെ കാര്യത്തിലൂടെ റൗണ്ട് ഓഫ് 16 ഇംഗ്ലണ്ട് പോരാട്ടം. Mexico versus England, 6 July, 5:30 AM.
1: Painting the airwaves with the colors of football, FM Rainbow joins the celebrations of FIFA World Cup 2026.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർത്തുകൊണ്ട് നമ്മളൊരു കോട്ട് പറഞ്ഞിരുന്നു. ആ കോട്ട് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാല്ലേ. ആ പൂവ് നീ എന്ത് ചെയ്തു?
1: ഏത് പൂവ്?
0: രക്ത നക്ഷത്രം പോലെ കടും ചുവപ്പായ ആ പൂവ്.
1: ഓ അതോ, അതെന്ത് ചെയ്തു?
0: അതെ, അത് എന്ത് ചെയ്തു?
1: തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്?
0: ചവിട്ടി അരച്ച് കളഞ്ഞോ എന്നറിയാൻ.
1: കളഞ്ഞെങ്കിൽ എന്ത്?
0: ഓ ഒന്നുമില്ല, എന്റെ ഹൃദയമായിരുന്നു അത്. ഇത് ഏത് നോവലയുടെ ഒരു ഭാഗമാണ് എന്നാണ് പ്രിയ ശ്രോതാക്കൾ പറയേണ്ടത്?
1: ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്.
0: അതെ,
1: ഞങ്ങൾ
0: ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് വിളിക്കൂ 0484-242-8101. ബേപ്പൂർ സുൽത്താന്റെ ഈ വരികൾ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
1: ഒരുപാട് ഫേമസ് ആയൊരു കോട്ടും
0: കൂടെയാണ്. അപ്പോ ആ നോവല ഏതാണ്, അതിലെ ഈ കഥാപാത്രങ്ങളുടെ പേര് എത്രയും പെട്ടെന്ന് പറയാം. ഇതുപോലെ തന്നെ നമുക്ക് 8547341075 എന്ന വാട്സപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ അതിലേക്ക് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് അയക്കാം. ഞങ്ങളുടെ ഒരു പോസ്റ്റ് അതിലിട്ടിട്ടുണ്ട്. രണ്ട് പ്ലാറ്റ്ഫോംസ്, ഇൻസ്റ്റയും FBയും ഞങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ഇടാവുന്നതാണ്. ആ പോസ്റ്റിന്റെ ഐഡി ഒന്ന് പറയാം.
1: ഇൻസ്റ്റാഗ്രാം FM Rainbow Kochi 107.5, ഫേസ്ബുക്ക് ID ആകാശവാണി കൊച്ചി FM Rainbow 107.5.
0: കേട്ടുകൊണ്ടിരിക്കൂ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് വിത്ത് മീ റെയിൻബോ ആർ ജെ രേഷ്മി ആൻഡ്
1: രാഖി.

0: വെൽക്കം ബാക്ക്.
1: 5 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഒരാളെ കേട്ടിട്ട് വിളിച്ചിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം.
0: ഹലോ.
2: ഹലോ,
1: ആരായിരുന്നു?
2: എന്റെ പേര് ശിവപ്രസാദ് എന്നാണ്, കോട്ടയത്താണ് വിളിക്കുന്നത്.
1: കോട്ടയത്ത് നിന്ന് അല്ലേ? ഓക്കെ, ഞങ്ങള് ചോദിച്ച ചോദ്യം കേട്ടിട്ട് വിളിക്കുകയാണോ?
2: അതെ അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ അറിയോ?
2: അറിയാം.
1: ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനാണെന്ന്.
2: ഓക്കെ,
1: അദ്ദേഹത്തിന്റെ ഒരു രചനയിലെ കോട്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് ഏതാണ് ആ നോവല?
2: പ്രേമലേഖനം.
1: ഓക്കെ, ആ ക്യാരക്ടേഴ്സ് അറിയോ ആരൊക്കെയാന്ന്?
2: കേശവൻ നായരും സാറാമ്മയും.
1: ഓ, ഒരുപാട് വായിക്കുന്ന ആളാണോ?
2: അങ്ങനെയൊന്നുമില്ല, ബഷീറിനെ ഇഷ്ടമാണ്.
1: ബഷീറിനെ ഇഷ്ടമാണ്. ഓക്കെ, വേറെന്തെങ്കിലും? നമുക്കിത് ഒരു ആദ്യത്തെ രചനയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇത് അറിയപ്പെടുന്നത്. അദ്ദേഹം ജയിലിലൊക്കെ കിടന്നപ്പോ എഴുതിയൊരു ലഘു നോവലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്.
0: ബഷീറിന്റെ ഫേവറേറ്റ് ബുക്ക് ഏതാണ്
1: വായിച്ചിട്ടുള്ളതിൽ?
2: ഞാൻ വായിച്ചിട്ടില്ല ഇതില്.
0: അതെ,
2: ഞാൻ വായിച്ചിട്ടുള്ളതില് ഈ ഒരു പിറന്നാളിനെ പറ്റിയുള്ള ഒരു പുസ്തകമുണ്ട്. ഒരു പിറന്നാൾ ദിവസത്തില് ഭക്ഷണം കിട്ടാതെ ഒരു ഹോട്ടലിൽ കയറി ചെല്ലുന്ന ഒരു പുസ്തകം. എനിക്ക് അതിന്റെ പേര് മറന്നു, ആ കഥ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്.
1: ഓക്കെ, അപ്പൊ വേറെ നോവലുകൾ വായിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ? ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചിട്ട്.
2: പിന്നെ ഈ ആനവാരി രാമൻ നായരും പൊൻകിരിശ് തോമയൊക്കെ ഉള്ള, പിന്നെ എന്റെ ഉപ്പാപ്പ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നോവലുകളാണ്. നോവലിന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നീണ്ട കഥകള് നോവലുകളാണ്.
1: ഓക്കെ, ഹാസ്യാത്മകമായിട്ടൊരു പ്രേമകഥ പോലെയാണ് ഈ പ്രേമലേഖനം പറയുന്നത്.
2: അതെ.
1: ഒരുപാട് രസകരമായിട്ടുള്ള സംഭാഷണങ്ങളുമാണ്. ഞങ്ങൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയത്. ഓക്കെ ഓക്കെ, അവിടെ കേശവൻ നായരുടെ ശബ്ദം ഞാനും രാഗി സാറാമ്മയുടെ ശബ്ദവും എടുത്ത്.
2: വളരെ നന്നായി.
1: ഓക്കെ, ഒത്തിരി സന്തോഷം കേട്ടോ.
0: എന്തെങ്കിലും പാട്ട് കൊടുക്കാനുണ്ടോ? സജഷൻ ഉണ്ടോ?
2: നീല വെളിച്ചം സിനിമയിലെ പാട്ട് കിട്ടുമോ?
1: നീല വെളിച്ചം. ഓക്കെ,
0: കൊടുക്കാം.
2: താങ്ക് യു.
0: ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: അപ്പൊ നമ്മളോട് ഇപ്പോ സംസാരിച്ചത് ശിവപ്രസാദ് ആണ് അല്ലെ,
0: കോട്ടയത്ത്.
1: ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബഷീറിന്റെ ഓർമ്മദിനായിട്ട് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന നോവല, ഹാസ്യാത്മകമായിട്ട് ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണത്. രസകരമായിട്ടുള്ള സംഭാഷണങ്ങളാണ് അതിലുള്ളത്. അപ്പോ ആ ഒരു കഥയില് നമ്മൾ കുറച്ച് നുറുങ്ങാണ് പറഞ്ഞല്ലേ,
0: വായിക്കാത്തവർക്ക് വായിച്ചു നോക്കാവുന്ന
1: ഒരു
0: പ്രത്യേക തരം ഭാഷയാണ് അദ്ദേഹം. ഒരു പുതിയൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കൊണ്ടുവന്നൊരു സാഹിത്യകാരനാണ് മലയാളത്തില്. വളരെ എന്താ പറയാ, ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, ഏതോ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്.
1: ഓക്കെ, നമുക്കപ്പോ നീല വെളിച്ചം എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാം അത്. അതിനു മുന്നേ വേറൊരു പാട്ട് കൊടുക്കാം.
0: ഓക്കെ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അഞ്ചു മണി കഴിഞ്ഞ 43 മിനിറ്റ് ആയിട്ടുണ്ട്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്.
0: അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് വേറൊരാൾ ചേരുന്നുണ്ട്. ബഷീറിനെ വിശേഷങ്ങളൊക്കെ പറയാനാണെന്ന് തോന്നുന്നു. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ,
1: ആരാണ്?
0: ബഷീറിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
2: വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള കഥയ, ആളുടെ കഥ ഞാൻ എന്റെ ചെറുപ്പത്തിലെ കേട്ടിട്ടുണ്ട്. കുഞ്ഞാട് ബുക്കില് പഠിക്കാൻ പുസ്തകത്തിലുണ്ടായിട്ടുണ്ട്, ബുക്കിലുണ്ടായിട്ടുണ്ട് കുഞ്ഞാടിന്ന്. ആ കഥ ഒക്കെ ഭയങ്കര ഇഷ്ടമായി, പക്ഷെ മറന്നു പോയി. കഥയൊക്കെ പറയാൻ മറന്നു പോയി. എന്തൊരു കാര്യം, നമുക്ക് ഓർമ്മ വരുമ്പോഴും ആ സ്ഥലത്തിന്റെ കാര്യം ഓർമ്മ വരുമ്പോഴും ആളുടെ കാര്യമാണ് ഓർമ്മ വരിക. നമ്മളിപ്പോ വൈക്കം അമ്പലത്തിന്റെ കഥ
0: പറയും. ആടല്ലേ വായിച്ചത്?
2: അതന്നെ പാത്തുമ്മയുടെ ആട്,
1: അതന്നെ
0: നമ്മള് പണ്ട് പഠിച്ചിരുന്നു.
2: പണ്ട് ബുക്കിലുണ്ടായിരുന്നു പഠിക്കാനൊക്കെ.
0: ബാല്യകാല സഖി, ബാല്യകാല സഖി കണ്ടിട്ടുണ്ടോ? സിനിമയായിട്ട് ഇറങ്ങി.
2: പിന്നെ ആളുടെ കഥയുടെ നാടകം കണ്ടിട്ടുണ്ട്.
0: ഏതാണ്?
2: നാടകം കണ്ടിട്ടുണ്ട്.
0: നാടകങ്ങൾ,
2: നാടകം കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തില്. ബാല്യകാല സഖി
0: നാരായണിയുടെ ഒരു മതിലിന്റെ

0: അപ്പുറത്ത് നിന്ന്
1: അതന്നെ
0: നാരായണി പൂവറിഞ്ഞു കൊടുക്കണ സീനൊക്കെ കണ്ടിട്ടില്ലേ മതിലുകളില്?
1: മതിലുകള് മമ്മൂട്ടില്. പിന്നെ എനിക്ക് ഓർമ്മ എപ്പോഴും വരും ആളെ ആയ സ്ഥലത്തിന്റെ വൈക്കറിന്ന് കേൾക്കുമ്പോ ആളുടെ കാര്യമാണ് ഓർമ്മ വരും. സുമതി ബഷീറിന്റെ രാജ്യല്ലേന്നുള്ള ഓർമ്മ വരും. നമ്മള് കേട്ടിട്ട് കഥയിലിങ്ങനെ കേട്ടിട്ടോ, കണ്ടിട്ടൊന്നുമില്ല, കഥയിലിങ്ങനെ കേട്ടിട്ടുള്ളു.
0: അങ്ങനെ ആശയവിനിമയമൊക്കെ നമുക്ക് നടത്താമെന്ന് കാണിച്ചു തന്നതാണ് ആ ഒരു ചിത്രത്തിലൂടെ.
1: അതന്നെ അതന്നെ അതെ. അതും നല്ലൊരു എന്താ പറയാ, നമ്മൾക്കൊരു സ്വപ്ന ലോകം പോലത്തെ ഒരു കഥയാണ് ആളുടെ കഥകളൊക്കെ, അല്ലേ?
0: അതെ അതെ,
1: നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കഥകളാണ് അതൊക്കെ. ആളുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കില് ഇന്ന് ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ വായിച്ച മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരേ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതും ആളുടെ കഥകളിലെ വാക്കുകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ച് നിരന്തരം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരേ കഥകളാണ് ആളുടെ കഥകൾ.
0: അപ്പൊ ഇന്ന് നമ്മുടെ ബഷീറിന്റെ ഓർമ്മ ദിനം കൂടാണ്ട് ഇന്നത്തെ ദിവസം ഒരു വേറെ പ്രത്യേകതയുണ്ട്.
1: ഹലോ,
0: അന്താരാഷ്ട്ര വർക്കഹോളിക് ദിനമാണ്. അതായത് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ദിനമാണ്. സമയവും കാലവും ഒന്നും നോക്കാതെ ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിനമാണ്.
1: തൊഴിലാളി ദിനം എന്ന് പറയുന്ന പോലെ അല്ലേ?
0: അതായത് ജോലി എന്തുമാത്രം ചെയ്താലും ഓഫീസിൽ നിന്നൊന്നും വിട്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ദിനം.
1: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ വിളിക്കുന്നത് നോക്കണ്ട, പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയവും കിട്ടില്ല, കാര്യവും കാലവും.
0: അപ്പൊ അതുപോലെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് ബീന അല്ലേ? സമയം കിട്ടുമ്പോ ഒക്കെ ഞങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ടാണ്.
1: ഇപ്പൊ വീട്ടില് ജോലി ഇല്ലാണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് വിളിക്കുന്നത്. അപ്പൊ ഒക്കെ പോയി കഴിയുമ്പോ പിള്ളേരോട് അവരൊക്കെ ബുദ്ധിമുട്ടാവൂലെ അമ്മയെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും പണിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ വിളിക്കാനൊന്നും സമയം കിട്ടില്ല മക്കളെ. ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഒന്ന് വിളിച്ചു പോണതെന്ന് വിളിച്ചു നോക്കുന്നതെന്ന് പറയും.
0: അപ്പം ഏത് ജോലിയായിരുന്നു ചെയ്തോണ്ടിരുന്നത്?
1: ഞാൻ സ്കൂളില് പോയിട്ടുണ്ട്, പിന്നെ സ്കൂള് ജോലിക്ക് ടീച്ചർ ജോലിക്ക് പോയിട്ടുണ്ട്, പിന്നെ നമ്മുടെ സേവനത്തിന് വേണ്ടിയിട്ടും മറ്റു ആൽഫയില് പോയിട്ടുണ്ട്, മില്ലില് പോയിട്ടുണ്ട്, ഇതെല്ലാം പോയിട്ടുണ്ട്, തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്, തൊമ്മത് പണിക്ക് പോയിട്ടുണ്ട്. ഒരു പണിയെടുക്കുന്നതിനും മടിയില്ല. എന്റെ അമ്മ അപ്പ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊരാളെ മുതല് ചോദിക്കാണ്ടെടുക്ക, മറ്റു വേറൊരു ജീവിതം ഉണ്ട് അതും ഇല്ലാണ്ടിരിക്കുക, അത് ഊഹിച്ചാ മതി. എന്താണെന്ന് നമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുക, കൂടുതലും നമ്മളൊരാളെ ആശ്രയിക്കാണ്ട് ജീവിക്കുക, അത് ഞങ്ങൾക്ക് ഞങ്ങളെ അമ്മ പഠിപ്പിക്കുന്നിട്ടുണ്ട്.
0: ഒത്തിരി സന്തോഷം ബീന, ഇത്രയൊക്കെ കാര്യങ്ങള് ബഷീറിനെ കുറിച്ച് പറഞ്ഞതും ഇന്ന് വർക്കഹോളിക് ദിനമായതുകൊണ്ട്
1: നമ്മൾക്കത് മറക്കാൻ പറ്റില്ല. അതൊരു പാട്ടിലൂടെ നമുക്ക് പാടാൻ പറ്റുന്ന അവസ്ഥയും കൂടി അല്ല. എല്ലാ അങ്ങനെ ഭാര്യ മരിച്ചിട്ട് 20-25 ദിവസമായിട്ടുള്ളു. പാട്ടിലൂടെയും കൂടെ നമുക്ക് അല്ല, അത് എന്റെ അമ്മ പോലെ അപ്പൊ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് വെച്ചിരുന്നു.
0: ഏത് പാട്ടാണ്
1: അത്? എന്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര മാത്രം
0: സങ്കടപ്പാട്ടാണല്ലോ.
1: അമ്മയും പോയി, ഇപ്പൊ ആങ്ങളേടെ ഭാര്യയും പോയി. ആങ്ങളേടെ ഭാര്യ പോയിട്ട് 25 ദിവസമായിട്ടുള്ളു. അപ്പൊ ഞാൻ ഇനി അടുത്തൊന്നും വിളിക്കൂല കേട്ടോ.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് കേൾക്കാട്ടോ. അടുത്തൊരു പാട്ടിന് ശേഷം ഞങ്ങളിപ്പോ അടുത്തൊരു ബഷീറിന്റെ പാട്ട് ചോദിച്ചിരുന്നു നേരത്തെ കോളർ, അതാണ് വിളിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വിടാട്ടോ.
1: ഓക്കെ ഓക്കെ.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇത് ഇനി ഗെയിം സെക്ഷന്റെ സമയമാണ്. നിങ്ങളോടൊപ്പം ഇന്ന് ഗെയിം കളിക്കാനും കൂട്ടുകൂടാനും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് രശ്മിയും രാഖിയുമാണ്. ആർ സ്ക്വയർ ആണെന്നുള്ളത്, രാഖി ദേ ഗെയിമുമായിട്ട് റെഡിയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഗെയിം കേട്ടിട്ട് അതിലേക്ക് ആൻസർ പറയാനായിട്ട് വിളിക്കേണ്ടത് 0484-242-8101 ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
1: അതെ, അപ്പൊ ഇന്നത്തെ ഗെയിം എല്ലാരും റെഡി ആയിക്കോളൂ. നമ്മള് ഒരു പാട്ടിന്റെ വരി പറയും, പാടുമല്ല പറയും.
0: പല്ലവിയല്ലേ പറയുന്നത്?
1: പല്ലവിയല്ല,
0: ഇടയ്ക്ക്
1: അനുപല്ലവി. അനുപല്ലവി വരി എടുത്തങ്ങ് പറയും.
0: ഓക്കെ,
1: പാടുന്നില്ല, നമ്മൾ പറയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം അത് ഏത് പാട്ടാണെന്ന്
0: ഐഡന്റിഫൈ ചെയ്യണം.
1: അതെ,
0: ഏത് പാട്ടാണെന്നും ചിത്രം ഏതാണെന്നും പറഞ്ഞാൽ അതിലും നല്ലത്.
1: അതെ,
0: ഓക്കെ. ഏതാണ് പാട്ട്?
1: പാട്ട് സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻ മുഖവും അതിൽ പൂക്കും.
0: ഒന്നുകൂടെ പാടാം,
1: പറയാം. സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻ മുഖവും അതിൽ പൂക്കും.
0: ആരോ ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം.
1: ഓക്കെ,
0: ഹലോ.
2: ഹലോ,
0: ഗുഡ് ഈവനിങ്. ഇതാരായിരുന്നു?
2: രജീഷ്.
0: രജീഷ് എവിടുന്നാണ്? എവിടുന്നാ?
2: പെരുമ്പാവൂർ.
0: പെരുമ്പാവൂർ. ഓക്കെ, ഗെയിമിലേക്ക് തന്നെയല്ലേ വിളിച്ചത്?
2: ഗെയിമിലേക്കാണ് വിളിച്ചത്.
0: ഓക്കെ, ഇത് ഏതാണ് പാട്ട്? ഒന്നുകൂടെ പറയണോ ഞങ്ങള് വരികള്?
1: വേണ്ട, അറിയാലേ.
2: എന്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻ മുഖവും അതിൽ പൂക്കും.
1: അടിപൊളി.
0: രജീഷ് കറക്റ്റ് ആയിട്ട് അടിഞ്ഞു,
1: നന്നായി പാടണുണ്ടല്ലോ. മുഴുവൻ പാടിക്കോളൂ.
0: വരികൾ വണ്ടിയിൽ യാത്ര ചെയ്യാണോ?
2: അതെ, വണ്ടിയിലായിരുന്നു.
1: കാരണോ?
0: ഒതുക്കി.
1: ആ, പാട്ട് ഇഷ്ടമുള്ള ആളാണോ?
0: ഇടയ്ക്കുന്ന് ചോദിച്ചിട്ട് പോലും അത് വേഗം ക്യാച്ച് ചെയ്തല്ലോ. അത് പറഞ്ഞു തന്നതിന്റെ ഗുണമാണോ?
1: അതെ അതെ അതെ, അത് മറക്കാൻ പറ്റാത്ത വരികളാണല്ലേ.
2: ഏഹ്,
1: അതെ, അതാരെഴുതിയെന്നറിയോ?

0: സിനിമയറിയാവോ? സിനിമ അറിയാമോ? അതെ,
1: അപ്പു
0: കറക്റ്റ്, അപ്പു
1: തന്നെയാണ്.
0: തന്നെ. ഓക്കെ, അപ്പൊ
1: വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാറാണ്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയാണത്.
0: അപ്പൊ ആ പാട്ട് തന്നെ കേൾക്കാം അടുത്തതായിട്ട് കേട്ടോ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ, അടുത്ത ഗെയിമിനായിട്ട് കാത്തിരിക്കുക. നമ്പർ 0484 2428 101.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
0: നമ്മളിവിടെ ഗെയിം പ്ലാനില് ഗെയിം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. OTG അല്ലേ,
1: ഭയങ്കര
0: ആവേശത്തോടുകൂടി ഒരാൾ ഇപ്പൊ ആൻസർ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. ഇനി അടുത്ത ഒരാളും കൂടെ നമ്മളിവിടെ വെയിറ്റ്, ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്
1: റെഡിയാണ്.
0: നമുക്ക് ചോദ്യം ആള് കേട്ടിട്ട് നമുക്ക് ചോദിക്കാം. ഹലോ
1: ഹലോ
2: ഹലോ,
0: ആരായിരുന്നു?
2: നിത്യ.
0: എവിടുന്നാണ്?
2: തൃശ്ശൂരി. മാത്രം
0: റെഡിയാണോ ക്വസ്റ്റിന് വേണ്ടിട്ട്?
2: ഓക്കെ,
0: ചായ കുടിച്ചോ? അപ്പൊ ദേ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ.
1: പാട്ടൊക്കെ കേൾക്കുന്ന ആളാണോ?
2: ഏതാ
1: പാട്ടൊക്കെ
2: കേൾക്കുന്ന?
1: ഇഷ്ടമാണ് അല്ലേ.
0: കുഞ്ഞാവ് അവിടെ നിന്ന് അത് പാടി കേൾപ്പിച്ചല്ലോ. ഇപ്പൊ കുഞ്ഞാവയാണോ?
2: അത്ര കുഞ്ഞാവല്ല.
0: എത്ര ആരാ കുട്ടിയുടെ പേര് പറയൂ?
2: മോന്റെ പേര് ശ്രീദേവ്, മോളുടെ പേര് ദേവന.
0: ദേവന. ഓക്കെ, അപ്പം അമ്മയും മക്കളും കൂടെ കേട്ടോണ്ടിരിക്കാണ്.
2: അമ്മാമിയും എല്ലാരും
1: കേൾക്കുന്നുണ്ട്. അപ്പൊ കേൾക്കുമ്പോഴേ അതിന്റെ വരികളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ?
2: അതെ അതെ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: ആണല്ലേ, പഠിച്ചിട്ടുണ്ടോ?
0: പാടുവോ
2: കൊറച്ച്?
1: അപ്പൊ നമുക്ക് സാധ്യതയുള്ള ആളാണ് അല്ലേ.
0: വരികള് പറഞ്ഞോളൂ.
1: പറയട്ടെ. ഇന്ന് മാഞ്ചുന വോൽ പൊള്ളിടുന്നു, നീ കടം തന്നൊരു ഉമ്മയെല്ലാം, തോണിയൊന്നിൽ നീ അകന്നു, ഇക്കരെ ഞാനൊരാൾ നിഴലായി.
2: ഒന്നുകൂടി പറയോ.
1: ഇന്ന് മാഞ്ചുന പോൽ പൊള്ളിടുന്നു, നീ കടം തന്നൊരു ഉമ്മയെല്ലാം, തോണിയൊന്നിൽ നീ അകന്നു, ഇക്കരെ ഞാനൊരാൾ നിഴലായി.
0: ഭയങ്കര എളുപ്പമാണ്. ഏത് സിനിമയിലെ പാട്ടാണ് ഇത്? ഇത് ഏത് ചിത്രത്തിലെ പാട്ടാണ്?
2: അതെ, എന്തോ ഒരു ക്ലിയർ ആവണില്ലേ എനിക്ക് പറയുന്നത്?
1: കേക്കുന്നില്ലേ?
0: കേക്കുന്നില്ലേ?
2: ആ ഇപ്പൊ ഇപ്പൊ കേക്കുന്നുണ്ട്.
0: ഓക്കെ, ഏത് ചിത്രത്തിലെ പാട്ടാണ്?
2: കിളിച്ചുണ്ട മാമ്പഴം.
1: കിളിച്ചുണ്ട മാമ്പഴം.
0: ഓക്കെ, പാടിക്കോളൂ.
2: അതല്ലേ,
1: നീ വേറെ ഉണ്ടോ സ്റ്റോക്ക്?
2: അല്ല, ഇതെനിക്ക് അധികം അങ്ങനെ പാടാൻ അറിയില്ല.
0: അറിയണ പാട്ട് പാടിക്കോളൂ.
1: അറിയണ പാട്ട് പാടാം. ശ്രുതിയൊക്കെ
0: ശ്രുതിയൊക്കെ
2: ഒരു മണി

0: മനോഹരം എന്നൊക്കെ പറയാം അല്ലേ?
1: അതിഗംഭീരം.
0: അതെ.
1: ഓക്കെ, ദേവനേം മോന്റെ പേരെന്താ പറഞ്ഞ?
2: ശ്രീദേവ്.
1: ശ്രീദേവ്.
0: ശ്രീദേവ്.
1: രണ്ടുപേരും പാട്ടുപാടിയൊക്കെ കേട്ടാണോ ഉറങ്ങണേ?
2: അല്ല, അവർക്ക് അവന് മോന് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് അത്ര താല്പര്യമില്ല.
0: പഠിച്ചിട്ടുണ്ടോ പാട്ട്? പഠിച്ചിട്ടുണ്ടോ?
2: ഞാൻ കുറച്ച് ഈ അവസരത്തില് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ചെറുപ്പത്തില് തന്നെയല്ല, ഒരു അഞ്ചാറ് മാസമൊക്കെ.
0: ആണോ? നന്നായി പാടുന്നുണ്ട്. പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: എന്തെങ്കിലും ജോലി ചെയ്യാണോ? അതിപ്പോ കുട്ടികളൊക്കെ നോക്കിയിരിക്കുകയാണോ? വീട്ടില്
2: വർക്ക് ചെയ്യുന്നുണ്ട്.
1: വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ്
0: ചെയ്യുന്നത്?
2: വീടിന്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബില്ലിങ് ഹോൾസെയിൽ ഷോപ്പാണ്, മെഡിസിന്റെ.
0: അപ്പൊ ഇടയ്ക്ക് മൂളിപ്പാട്ടൊക്കെ പാടും അല്ലേ?
2: അതെ അതെ.
0: അല്ലയോ,
2: വീട്ടിലുള്ള ടൈം ഞാൻ പഠിക്കുന്ന ആളായിട്ട് ഞാൻ 3.5 മാസമായിട്ടുള്ളൂ. അതുവരെ ഇങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ പാട്ട് കേൾക്കാറുണ്ട്.
0: കേക്കല് മാത്രമേ ഉള്ളൂ.
1: റേഡിയോ ആണോ കേൾക്കുന്നത്?
2: റേഡിയോ.
1: ഓക്കെ.
0: കേക്കല് മാത്രമേ ഉള്ളൂ, പാടലില്ല അല്ലേ?
2: പാടല് ഇങ്ങനെ സിനിമാ പാട്ടൊക്കെ പാടുമ്പോ ഇഷ്ടമാണ്. പാട്ട് പഠിച്ചിട്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അതകട്. പിന്നെ ജോലിക്കൊക്കെ കയറി പിന്നെ അങ്ങനെ അത് പണയുടെ വിട്ടു. ഇങ്ങനെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: നിങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ വീട്ടിലിപ്പോ?
2: അല്ലല്ല, ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞില്ലയോ, ഹസ്ബൻഡ് അമ്മയുണ്ട്.
1: ഹസ്ബൻഡ് അമ്മയുണ്ട് അല്ലേ? ഓക്കെ. അമ്മക്ക് ഇഷ്ടമാണ്?

0: പാട്ടുകളൊക്കെ
1: അങ്ങനെ വെക്കുമ്പോ കേക്കും.
0: അമ്മയ്ക്ക് അറിയോ പാട്ട് പാടൂന്ന്?
1: പാട്ട് പാടുന്ന എല്ലാവർക്കും അറിയാം.
0: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ആ പാട്ട് ദേ വെച്ചു തരാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: താങ്ക്സ്.

0: വെൽക്കം ബാക്ക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
1: 107.5 ഞങ്ങൾ ആർ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. ആർ സ്ക്വയറിന്റെ കൂടെ ചേരാൻ ഒരു
0: പുതിയൊരാളുണ്ട്.
1: ഹലോ
2: ഹലോ,
0: ആരാണിത്?

0: മറിക്കാണ്. ഞങ്ങൾ ആ സ്ക്വയറിന്റെ കൂടെ ചേർന്ന ആളാണിത്. ഹലോ, ഏലൂരിന്ന് പത്മിനി. ഓക്കെ, ഞങ്ങള് ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ചിരിക്കണത്. അതോ വേറെ എന്തെങ്കിലും സന്തോഷമാണോ? അതിന്റെ സന്തോഷം എക്സൈറ്റ്മെന്റും ആണ് അല്ലേ? ഓക്കെ, എവിടെയാണ് ഏലൂര്, എന്താ ചെയ്യണേ?
1: ഞാൻ ഒരു മെഡിസിന്റെ ഓഫീസിൽ ജോലി ചെയ്യണേ.
0: ഇന്ന് ജോലി ഉണ്ടോ?
1: ഇല്ല, ഇന്ന് ഞായറാഴ്ച അവധിയല്ലേ.
0: അവധിയാണ്. ഇന്ന് ശരിക്കും ഇന്റർനാഷണൽ വർക്കഹോളിക് ഡേ ആണ്. അങ്ങനെ ഒരു വർക്കഹോളിക് ആണോ? എന്നുവെച്ചാ എപ്പോഴും ജോലി ജോലി ജോലി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണോ? അതല്ലേ പറഞ്ഞു മെഡിസിന്റെ ഇതെല്ലാന്ന് പറഞ്ഞു. മെഡിസിന്റെ എന്ത് വർക്കാണെന്നാ പറഞ്ഞത്?
1: മെഡിസിൻ മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് അത് ഓർഡർ അനുസരിച്ച് പാക്ക് ചെയ്ത് അയക്കണേ.
2: അപ്പൊ എത്ര നേരം ജോലി ഉണ്ട്? ചേച്ചി ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ റേഡിയോ കുറച്ചൊന്ന് മാറ്റി വെക്കോ.
1: ഞാന് കുറച്ച് ദൂരായിട്ടാണ്
0: നീങ്ങിയിരിക്കണേ. നല്ല രീതിയിൽ
1: ശരിയാക്കി.
0: ഇപ്പൊ ഞങ്ങള് ചോദ്യത്തിലേക്ക് പോട്ടെ.
2: ചേച്ചി ഗെയിമിനെ റെഡി ആയിട്ടല്ലേ വിളിച്ചത്?
1: ചേച്ചി
2: നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ.
0: അപ്പൊ വരികളിലേക്ക് പോവാം.
2: ചോദിക്കട്ടെ ചേച്ചി, പാട്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്ന ആളല്ലേ?
1: ഇഷ്ടമാണ്.
2: പുതിയ പാട്ടുകൾ കേക്കോ?
1: പുതിയതും പഴയതൊക്കെ ഇഷ്ടം.
2: എല്ലാം കേക്കോ അല്ലേ?
0: പാടുവോ?
1: ഏ പാടൊന്നുമില്ല,
2: പാടില്ല.
0: ഓക്കെ, അപ്പം ഞങ്ങള് ചോദിക്കാം. കഞ്ഞിക്ക് ഞങ്ങൾക്ക് പഞ്ഞത്ത മേഘാത്ത മാതാന്ന പൂർണേശ്വരി, പൂയാപ്പിള നീയന്തിന് വയ്യാത്തൊരടങ്ങേറിന് കയ്യാങ്കിളി കൂട്ടുന്നു.
2: ഇതേത് പാട്ടാന്ന് പറയണം?
0: ഒന്നുകൂടെ പറയണോ? പാട്ട് പിടി കിട്ടി, പക്ഷെ അതങ്ങോട്ട് വരണില്ല. ഓ സുന്ദരി തന്നെ പറഞ്ഞു. സുന്ദരി സുന്ദരി. ഓക്കെ, അപ്പൊ
2: സുന്ദരി അല്ല പത്മിനിയാണ്.
0: പത്മിനി സുന്ദരിയാണ്. ഓക്കെ
2: പത്മിനി പറയല്ലേ ചേച്ചി, എല്ലാരും സുന്ദരിയാ.
0: എല്ലാ രീതിയിലും നമ്മൾ എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരുമാണ്. ഇപ്പൊ സുന്ദരിക്കുട്ടി പത്മിനി കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് നാല് മക്കളാണ്.
2: റേഡിയോ കൊണ്ടുവന്നു
0: ദൂരെ നിൽക്കും.
1: നാല് മക്കളിൽ രണ്ട് അച്ഛ പിള്ളേരാണ്. എല്ലാവരും ജോലിക്ക് പോണേന്ന്. ഇളയത് വിളിക്കാറുണ്ട്, ഉച്ചക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല.
2: അതിനാണ് ചേച്ചി വൈകുന്നേരം അത് ആ ദുഃഖം അങ്ങോട്ട് തീർത്തു അല്ലേ?
0: ഹൈക്കോടതിയിൽ എന്ത് ജോലിയിലാണ്?
1: അവിടെ ഫയലൊക്കെ വക്കീൽമാര് വന്നിരിക്കും. അവരുടെ കോടതിയിലേക്കുള്ള ആവശ്യങ്ങള് വക്കീൽ ഫയലൊക്കെ എടുത്തു കൊടുക്കും. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണൊക്കെയാണ്.
0: ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ പാട്ട് തന്നെ ഇട്ടുതരാം കേട്ടോ. നല്ലൊരു ഞായറാഴ്ച ആവട്ടെ ഇന്ന്. ഓക്കെ ബൈ.
2: ഇഷ്ടമുള്ള പാട്ടല്ലേ ഇത്?
0: ഏത് ചിത്രത്തിലാന്ന് ഓർമ്മയുണ്ടോ? അതാരാ ഇടയ്ക്ക് പറഞ്ഞത്?
2: ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉറക്കായി പോയി പറഞ്ഞത്.
3: ഹലോ,
0: അതാരാ?
2: ആരാത്?
3: ഞാൻ മോളാണ്.
0: മോളുടെ പേരെന്താ?
3: ജിഷ.
0: ജിഷ. ഓക്കെ, അപ്പൊ ജിഷയും ജിഷയും പത്മിനിയും കൂടെ രണ്ടുപേരൂടെയാണ് കണ്ടുപിടിച്ചത്.
3: അമ്മ രാവിലെ പാട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു.
0: അപ്പൊ ഈ ജിഷ സുന്ദരിക്ക് വേണ്ടിട്ട് ഈ പാട്ട് കേട്ടോ. നെക്സ്റ്റ്.
3: ഓക്കെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: നമ്മുടെ അടുത്ത കോളർ ഗെയിമിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.
0: കോളേഴ്സ് ഒക്കെ റെഡി ആവണം. ഞങ്ങളുടെ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101 വിളിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി, ഞങ്ങളൊരു അനുപല്ലവി വരികൾ വായിക്കും. അത് ഏതാണ് പാട്ടെന്നും ഏതാണ് ചിത്രമെന്നും
1: പറയണം.
0: ഇതാണ്
1: പാടണം.
0: അതെ,
1: ഓ
0: ഹലോ
1: ഹലോ
2: ഹലോ.
1: ആ ഗെയിം കളിക്കാൻ വന്ന അടുത്ത ആളാരാണ്?
2: ശോഭന.
1: ശോഭന എവിടെ നിന്നാണ്?
0: ചേർത്തലയിൽ നിന്ന് ശോഭന. ഓക്കെ, അവിടെ മഴയുണ്ടോ?
2: എന്തോ
0: മഴയുണ്ടോ അവിടെ?
2: ഇല്ല മഴയില്ല.
0: മഴയില്ല.
1: ചേച്ചി എന്തോ പറഞ്ഞു, എന്താ പറഞ്ഞ?
2: അല്ല, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുവായിരുന്നു.
0: നേരത്തെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങള് വേറെ ആൾക്കാർക്കും ഒരു സമയം കൊടുക്കണം. നിങ്ങള് വിളിച്ചിട്ട് ഒരാഴ്ച
2: ചിലപ്പോ കിട്ടത്തില്ലായിരിക്കും. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ അറിയാവുന്നാണെങ്കിൽ പറയാവുന്ന തോന്നത്തില്ലേ? അപ്പൊ അങ്ങനെ വിളിച്ചു.
0: പറയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വിളിച്ചതാണ് അല്ലേ?
1: ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ ചേച്ചിക്ക്.
0: ഓക്കെ, അപ്പൊ ആ സ്പിരിറ്റ് കളയേണ്ടതേ, ഞങ്ങള് ചോദ്യത്തിലേക്ക് പോവാണ്.
1: പ്രോഗ്രാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഗെയിം എന്താന്ന് അറിയാലോ? നമ്മളൊരു പാട്ടിന്റെ ഒരു രണ്ടു വരി വായിക്കും. ഏതാ പാട്ടെന്ന് ചേച്ചി പറയണം. അതൊക്കെ ഉണ്ടാവുന്നേ, എളുപ്പമുള്ള ചോദ്യ. ചോദിക്കട്ടെ. കളപ്പുര കോലയിൽ നീ കാത്തു നിന്നില്ല, മറക്കുട കോണിൽ മെല്ലെ മെയ് ഒളിച്ചില്ല.
2: സവ്യമാധവന്റെ പാട്ടാണ്.
1: ഒന്ന് ക്ലൂ.

0: അയ്യോ
1: നെർവസ് ആവണ്ട,
0: പതുക്കെ ആലോചിച്ചാ മതി.
1: റിലാക്സ്,
0: ഒരിക്കൽ കൂടെ പറയണ വാരികള്.
1: കളപ്പുര കോലയിൽ നീ കാത്തു നിന്നീല, മറക്കുട കോണിൽ മെല്ലെ മെയ് ഒളിച്ചീല.
0: മൂളലൊക്കെ വരുന്നുണ്ട്
1: ചേച്ചി, കോൺസെൻട്രേറ്റ്.
2: എനിക്കറിയാം മീശമാധവന്റെ പാട്ടാണ്.
1: ഓക്കെ,
2: കറക്റ്റ്. അതുകൊണ്ട് കിട്ടുന്നില്ല.
1: പാട്ട് കൂടി അവിടെ പാടിയാ മതി. കോൺസെൻട്രേറ്റ് ചെയ്തു ഒന്നുകൂടി പാടി നോക്കൂ, ഒന്നുകൂടി പാടി നോക്കൂ, കിട്ടും.
0: ഒരു മിഴിയാണ് തുടങ്ങുന്നത്.
2: കല അരിമിഴിക്കോ കുരുവിയ കരിമിഴി കുരുവിയെ കണ്ടീല,
1: വിട്ടുകൊടുക്കൂലി
2: കേട്ടീല എന്നോടെന്ത്.
0: തന്നെത്താനെ വരികളൊക്കെ എഴുതുന്നുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ മാറ്റി
2: നേരാണ്. എനിക്ക് ഈ വരികൾ ഓർമ്മ നിൽക്കാൻ, അത് പണ്ട് തൊട്ടേ ഉള്ളതാ. പാട്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: സന്തോഷമായല്ലോ,
0: സന്തോഷമായി. ഞാനൊരു ക്ലൂ ഇട്ട് തന്നു. ലക്ഷ്മി കണ്ടോ ക്ലൂ ഇട്ട് തന്നത്?
2: താങ്ക് യു, താങ്ക് യു.
1: എനിക്കത് കളിയിൽ അനുവദിച്ചിട്ടുള്ളതല്ല,
2: പരിശ്രമിച്ചോണ്ടിരിക്കുക ഓർക്കാൻ വേണ്ടി, പക്ഷെ കിട്ടുന്നില്ല.
1: നമ്മുടെ ഗെയിമിലെ
2: ഭയങ്കര ഫാനാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ചേച്ചി നന്നായി പരിശ്രമിച്ചിട്ടാണെങ്കിലും കണ്ടുപിടിച്ചു. അപ്പൊ സന്തോഷം ചേച്ചി.
0: ഓക്കെ, സന്തോഷം.
2: താങ്ക് യു,
1: ബൈ.

0: വെൽക്കം ബാക്ക്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്,
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
0: ഡബിൾ ആറുണ്ട് ഇവിടെ. ആറിന്റെ കൂടെ ചേരാൻ ആരുണ്ട് എന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ,
0: ഒ ടി ജിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ ബിജു ആണ്.
0: ബിജു എവിടെന്നാ?
2: മുപ്പത്തടം.
0: മുപ്പത്തടം. ഞങ്ങളുടെ ഗെയിം കേട്ടായിരുന്നോ?
1: കേട്ടിരുന്നു അല്ലേ.
0: അപ്പൊ ഞങ്ങള് വരികളിലേക്ക് പോട്ടെ.
1: മേലെ നീല നിറം, താഴെ കുണ്ടുകുഴി, മുന്നിൽ മൂഗം, നരകം.
0: ടഫാണോ?
1: മേലെ നീല നിറം, താഴെ കുണ്ടുകുഴി, മുന്നിൽ മൂഗം, നരകം. എന്താ ചെയ്യല്? അയ്യോ, ഇത് വളരെ
0: ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്.
1: ആ, അതാണ് പറയേണ്ടത്. അതാണ് നമ്മുടെ ചോദ്യം. ഏതാ സിനിമ എന്ന് മനസ്സിലായോ?
2: ഇല്ല. മനസ്സിലായില്ല.
0: ബിജു എന്താ ചെയ്യണേ?
2: ഞാൻ ഒരു ഫാബ്രിക്കേറ്റർ ആണ്.
0: ഫാബ്രിക്കേറ്റർ.
1: പാട്ട് കേൾക്കുന്ന ആളല്ലേ?
2: ആ, പാട്ട് കേൾക്കുന്ന ആളാണ്.
0: ഈ വരികൾ കേട്ടിട്ടില്ല?
2: ഇല്ല.
0: ഞാൻ പറയാം, ചിലപ്പോ കിട്ടിയാലോ.
1: അത് ശരി.
0: മേലെ നീല നിറം, താഴെ കുണ്ടുകുഴി, മുന്നിൽ മൂഗം, നരകം.
1: മൊത്തം നരകം ചേട്ടൻ പറയുന്നു. പോയോ? എന്താപ്പോ ചെയ്യാ?
0: ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് ഇന്റർനാഷണൽ വർക്കഹോളിക് ഡേ ആണ്. വർക്ക് വർക്ക് എന്ന് പറഞ്ഞ് നടക്കണ ഒരാളാണോ? ഇന്നും ജോലിയുടെ ഇടയിലാണ് വിളിക്കണത്? അപ്പൊ മനഃപൂർവ്വം ജോലിയിൽ നിന്നൊക്കെ വിട്ടു നിക്കാൻ പറ്റിയൊരു ദിവസം വരുന്നു. എന്തെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ ഒഴിവൊക്കെ എടുക്കണം.
1: 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം.
0: അത് കിട്ടാറുണ്ടോ?
2: ജോലി ചെയ്യാൻ പറ്റുള്ളൂ.
1: ഏതാ
2: ജോലി? എല്ലാ ദിവസവും
1: ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇല്ലാത്തപ്പോ എന്താ ചെയ്യാ? റേഡിയോ കുറച്ചൊന്ന് മാറ്റി വെക്കട്ടെ.
0: എക്കോ അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ.
1: അതൊന്ന് ഒന്നുകിൽ അവിടെ നിന്ന് മാറി നിക്ക.
0: ഓക്കെ, അപ്പൊ അടുത്ത ആൾക്ക് അവസരം കൊടുക്കാം അല്ലേ. കിട്ടിയില്ലല്ലോ,
1: കേട്ടോണ്ടിരിക്കട്ടോ, ഉത്തരം കിട്ടുവേ.

0: പാട്ടോ?
1: ആ ഈ പാട്ട് വെച്ചുതരാം.
0: ഈ പാട്ട് ഞങ്ങൾ വെച്ചുതരും.
1: അതല്ലേ
0: പറയണ്ടത്?
1: പറയണ നോക്ക നമുക്ക്, അതാണ് ഇതിലെ ചോദ്യം. ആ
0: ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പിന്നെ നോക്കായിരുന്നു.
1: അതെ, ഒന്ന് ട്രൈ ചെയ്യണോ? അല്ല,
0: തെറ്റിപ്പോയി.
1: ഓക്കെ, സുല്ലിട്ടു അല്ലേ.
0: ഓക്കെ, അടുത്ത ആൾക്ക് നമുക്ക് അവസരം കൊടുക്കാം, വീണ്ടും ഇതുപോലെയൊക്കെ കേൾക്കാം
2: കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ നമ്മളോടിപ്പോ സംസാരിച്ചത് ബിജു ആണ്. മുപ്പത്തടത്ത് നിന്ന് ആൾക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് ഒരിക്കൽ കൂടെ പറയാം.
1: അത് മേലെ നീല നിറം, താഴെ കുണ്ടുകുഴി, മുന്നിൽ മൂഗം, നരകം.
0: ഹലോ, പറയണത് ആരാ?
3: ശ്രീഹരി.
0: ശ്രീഹരി, ഞങ്ങൾ ഈ പറഞ്ഞ വരികൾ കേട്ടിട്ടാണോ വിളിക്കണേ?
3: അതെ.
0: എവിടുന്നാ വിളിക്കണേ?
3: ഞാൻ മറ്റേ ആയക്കാടുന്ന.
1: ഏതാ ഈ മറ്റേ ആയക്കാട്?
0: ആയക്കാടുന്ന് ശ്രീഹരി എന്താ ചെയ്യണേ?
3: ഞാൻ പഠിക്കുക.
0: എത്രാം ക്ലാസ്സില്?
3: എയ്ത്തില്.
0: സ്കൂൾ ഏതാ?
3: മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: പാട്ടുകാരനാണോ? പാട്ടുകാരനാണോ? പാട്ടൊക്കെ പാടുന്ന ആളാണോ? അല്ലേ, പക്ഷെ പാട്ടൊക്കെ കേൾക്കും അല്ലേ നന്നായിട്ട്. ഇത് ഇഷ്ടമുള്ള പാട്ടാണോ?
0: ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യം കിട്ടി പിടി കിട്ടിയോ? എന്നാ പറഞ്ഞു, വേഗം ആൻസർ പറഞ്ഞോ.
3: മറ്റേ സമ്മർ ഇൻ ബത്ലഹേമിലെ മറ്റേ കൺഫ്യൂഷൻ തീർക്കണമേ.
1: എല്ലാത്തിലും മറ്റേ ഉണ്ട്,
0: ആ മറ്റേ അങ്ങോട്ട് ഒഴിവാക്കി. കൺഫ്യൂഷൻ തീർക്കണമേ പാടാൻ പറ്റുമോ?
1: ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ.
0: സ്കൂളിൽ എന്തൊക്കെ പരിപാടിക്ക് പങ്കെടുക്കും?
3: അറിയാവുന്നൊക്കെ പങ്കെടുക്കും.
1: എന്തൊക്കെയാ അറിയുന്നേ?
3: അറിയുന്നത് അങ്ങനെ എല്ലാവർക്കും അറിയാം,
1: പക്ഷെ പാടൂല.
0: ഡാൻസ് കളിക്കോ? ഡാൻസർ ശ്രീഹരിക്ക് വേണ്ടി ഞങ്ങൾ ഈ പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ.
3: ഓക്കെ,
1: ഓക്കെ, ബൈ
3: ബൈ.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:30 കാനറികളുടെ കാൽപന്ത് താളത്തിന് തടയിടാനായി. ഇതുവരെ എതിരിട്ടപ്പോഴെല്ലാം ബ്രസീലിനെതിരെ തോൽക്കാത്ത ചരിത്രമുള്ള നോർവേ. നോർവേ വേഴ്സസ് ബ്രസീൽ, ജൂലൈ 6, 1:30 AM. ജൂലൈ 6-ാം തീയതി പുലർച്ചെ 5:30. ഇതുവരെ ഗോൾ വഴങ്ങാത്ത മെക്സിക്കോ. ഹാരി കെയ്ന്റെ കാര്യത്തിലൂടെ റൗണ്ട് ഓഫ് 16-ലെത്തിയ ഇംഗ്ലണ്ട്. പോരാട്ടം മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, 6 July, 5:30 AM. Sending the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. രാഖിയും രശ്മിയുമാണ് ഇന്ന് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ കൂടാൻ ഒരാളുണ്ട്. ഹലോ,
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: വിതിൻ. എവിടുന്നാണ്?
2: ഇടപ്പള്ളിയിൽ.
1: അപ്പൊ ഞങ്ങളുടെ ഗെയിം കേട്ടായിരുന്നോ? അപ്പൊ വരികളിലേക്ക് വേഗം പോയാലോ.
0: റെഡിയാണ്.

0: പാട്ടൊക്കെ കേൾക്കുന്ന ആളാണോ?
1: ഓ
0: പാട്ട് പാടുവോ?
1: ചെറുതായിട്ടൊക്കെ.
2: ചെറുതായിട്ട്
3: അപ്പൊ അത്യാവശ്യം പാടുന്ന അർത്ഥം.
0: അപ്പൊ ഞങ്ങള് ക്വസ്റ്റിലേക്ക് പോവാണ്. മുനിയാണ്ടി പണ്ടാരങ്ങൾ, മുറ്റത്തെത്താറായല്ലോ, അറുപട വീട്, ഇത് തിരുമല വീട്. ഓക്കെ, പാട്ട് പാടിക്കോളൂ.
1: പാട്ട് പാടണോ?
0: ആ പാടിക്കോ.
3: കേട്ടില്ല, എന്താ പറഞ്ഞ?
0: തുടക്കം മാത്രം പാടൂ.
1: വേൽമുരുക ഹരോ ഹര, വേലായുധ
0: ഹരോ ഹര. നന്നായിട്ട് തുടങ്ങിയല്ലോ. ഓക്കെ, വീട്ടില് എവിടെയാ, എന്തെങ്കിലും പോവാണോ? വീട്ടിലാണോ?
1: വീട്ടിലല്ല, ഒരു യാത്രയിലാണ്, ഒരു കല്യാണം.
0: കല്യാണം
3: ചെയ്യുക?
1: ഞാനൊരു ബാങ്കിലാണ്.
3: ബാങ്കിലാണോ?
0: ഇന്ന് ഇന്റർനാഷണൽ വർക്കഹോളിക് ഡേ ആണ്.
1: ഇന്ന് ബാങ്ക് സംബന്ധമായ ഒരു ജോലി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ.
3: ആ, അപ്പൊ വർക്കഹോളിക് ആണല്ലേ. ആയേ പറ്റൂ,
0: ബാങ്ക് ജോലിക്ക് അതാണ്.
3: എന്താ ബാങ്കിൽ എന്തായിട്ടാ വർക്ക് ചെയ്യണ?
1: ഞാൻ ക്ലർക്ക് ആണ്. അപ്പൊ മറ്റന്നാ ഒരു വായ്പ കുടിച്ചിട്ടുണ്ട്, നോട്ടീസ് കൊടുക്കാൻ വേണ്ടി.
3: ശരി,
0: ഏത് ബാങ്കാണ്? ജോലിന്ന് വിട്ടു നിൽക്കാൻ നിർവാഹം ഇല്ല ബാങ്കില്, ജോലി എന്ന് പറയല്ലേ.
1: അങ്ങനെ എന്തെങ്കിലും കേട്ടുണ്ടാവും.
3: രാത്രിയാവോ വീട്ടിലെത്തുമ്പോ?
1: ഇല്ല, ഇപ്പൊ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
3: ഇപ്പൊ എന്താ പറയുക, ഡ്യൂട്ടി ടൈം ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ നിങ്ങള്?
1: ഡ്യൂട്ടി ഞങ്ങൾക്ക് 10-5 ആണ്.
3: ആ,
1: സൺഡേ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ അവധി.
3: ആ, എക്സ്ട്രാ ടൈം ഇരിക്കേണ്ടി വരും അല്ലേ. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ അതോ? ആണ്. ആ, അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇങ്ങനെ സമയമൊന്നും നോക്കാതെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
1: പിന്നെ
3: എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം?
1: ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡ്രൈവിംഗും പാട്ട് കേൾക്കലൊക്കെയാണ്.
0: ഓഫീസിലെ ഈ ക്ലാർക്ക് ജോലിയാണോ ഇഷ്ടം, അതോ അതിലും മേളിലോട്ട് ഇഷ്ടമുണ്ടോ?
1: മേളിലോട്ട് പോണോന്നൊക്കെ ആഗ്രഹമുണ്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാ സ്വപ്നങ്ങളും യാത്രകളൊക്കെ നടക്കട്ടെ.
1: ഓക്കെ,
0: ഞങ്ങള് പാട്ട് വെച്ചുതരാട്ടോ.
1: ശരി ശരി ശരി.
3: ഓക്കെ, ബൈ.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.
2: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ രാഖിയും രശ്മിയുമാണ്. കൂടെ ഒരാളുടെ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ
3: ഹലോ
4: ഹലോ,
1: കേക്കാമോ?
3: കേക്കാം.
1: ആ റേഡിയോയുടെ അടുത്തുനിന്ന് ഇത്തിരി മാറി നിൽക്കോ.
3: മാറിയേക്ക.
2: മ്യൂസിക്കിലേക്ക് വിളിച്ചത് ആരാണ്?
3: ബിന്ദിയ.
1: ബിന്ദിയ എവിടുന്നാണ്?
3: ആലപ്പുഴ.
1: ആലപ്പുഴ മുഹമ്മയെന്ന്.
2: സ്ഥിരമായിട്ട് റെയിൻബോ കേൾക്കുന്ന ആളാണോ?
3: ഇടക്കൊക്കെ കേൾക്കുന്ന.
2: എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യണോ?
3: ഞാന് KSFE-യില്.
2: KSFE.
1: ഇന്ന് ഇന്റർനാഷണൽ വർക്കഹോളിക് ഡേ ആണ്.
3: ഞാനിപ്പോ ചെറുതായിട്ട്.
1: വീട്ടിലെ വർക്ക് കൂടാണ്ട് പുറത്തെ വർക്കും എല്ലാത്തിലും വർക്ക് ഹോളിക്കാണോ? വീട്ടിലെ വർക്ക് അവിടെ കിടക്കട്ടെ. വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടില് ഉമ്മ, പാപ്പ, പിന്നെ ഹസ്ബൻഡും മൂന്ന് മക്കളും.
1: ഓക്കെ. മൂന്ന് മക്കളൊക്കെ വലിയ കുട്ടികളാണോ?
3: അല്ലല്ല, മൂത്താള് 5, രണ്ടാമത്തെ ആള് 4, ഏറ്റവും വലിയവർക്ക് 3 വയസ്സ്.
1: ഓക്കെ. ഞങ്ങൾ ചോദ്യത്തിലേക്ക് കടക്കട്ടെ.
2: കേട്ടിരുന്നല്ലോ.

0: ഗെയിം
1: ആ
0: കേട്ടിരുന്നോ?
1: കേട്ട് കേട്ട് കേട്ട്
0: കേട്ടിരുന്നോ? അപ്പൊ നമ്മളൊരു പാട്ടിന്റെ രണ്ടു വരി പറയും. അണയൂ നീയൻ അമ്പിളി, കുളിര് ചൊരിയും അഴകായി വരൂ, മുകിലിൻ ചേലത്തുമ്പിലാൽ അരിയ കസവ് തുന്നിവാ.
2: നിങ്ങൾ യാത്രയാണോ?
1: ആ യാത്രയാണ്, കല്യാണത്തിന് പോവാണ്.
0: റേഡിയോ ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ
2: യാത്രയിലാവുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതിന്റെ സൗണ്ട്
0: കുറയ്ക്കോ? ആ
1: കുറച്ച് കുറച്ച്.
2: ഞാൻ ഒരിക്കൽ കൂടെ പറയണോ ക്വസ്റ്റ്യൻ?
1: അണയൂ
2: നീയൻ അമ്പിളി, കുളിര് ചോരും അഴകായി വരൂ, മുകിലിൻ ചേല തുമ്പിലായി അരിയ കസവ് തുന്നിവ. ഈ പാട്ട് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവൂല.
0: കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല.
2: ഓ എൻ വി കുറിപ്പിന്റെ വരികളാ.
1: ക്ലൂ എന്തെങ്കിലും?
2: അതാണ്
0: ഒരു ക്ലൂ തരാൻ പറ്റിയ ഒരു ക്ലൂ, അതേ ഉള്ളൂ.
1: കേട്ടിട്ടില്ല.
0: പിന്നെ മോഹൻലാലിന്റെ സിനിമയാണ്.
1: മോഹൻലാലിന്റെ ആണ്
0: അല്ലേ?
1: പക്ഷെ ഇതിന് മുന്നേ ഉള്ള രണ്ട് പാട്ടും അറിയായിരുന്നു. പക്ഷേ
0: എന്താ ചെയ്യാ,
2: ആരുടെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല.
0: അടുത്ത ആരുമില്ലേ?
2: വണ്ടി ഓടിക്കണ ആരാ?
1: ഹസ്ബൻഡാണ്.
2: ഹസ്ബൻഡിന് അറിയാവോ?
0: കിട്ടിയോ?
1: ഇല്ല ഇല്ല, ഹസ്ബൻഡിന് അറിയാൻ പാടില്ല.
0: ഇത് ചിത്ര ചേച്ചിയുടെ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ നമ്മുടെ റീൽസിലൊക്കെ വരുന്ന പാട്ടുമാണ്. അണയൂ നീയൻ അമ്പിളി, കുളിര് ചൊരിയും അഴകായി വരൂ, മുകിലിൻ ചേലത്തുമ്പിലായി അരിയ കസവ് തുന്നിവാ.
2: ഇപ്പൊ പാട്ട് പോലെ പാടി തുടങ്ങി.
0: ഇനിയും കിട്ടിയില്ലെങ്കിൽ
1: ഇത് കിട്ടുന്നില്ല.
2: അപ്പൊ നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല.
1: ഞാനൊരു പാട്ട് പാടിക്കട്ടെ വേറെ. കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ, പൊന്മണി ഉന്നിട്ട് സൗഖ്യമാനിങ്ക സൗഖ്യമേ.
2: നന്നായിട്ട് പാടിയില്ല, ബാക്കിയുടെ പാടാന്ന് വിചാരിച്ചു. സാറില്ല, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അടുത്ത ആൾക്ക് കൊടുക്കാം.
0: അപ്പൊ
2: കല്യാണത്തിനൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരൂ.
1: ഓക്കെ ഓക്കെ
0: ബൈ.
1: ശരി.

0: ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാലേ.
1: അതെ. അണയോ നീയൻ നമ്പിളി, കുളിരു ചൊരിയും അഴകായി വരൂ, മുകിലിൻ ചേലത്തുമ്പിലായി അരിയ കസവ് തുന്നിവാ.
0: ഇപ്പൊ ഇവിടെ പറഞ്ഞതൊരു പാട്ടിന്റെ അനുപല്ലവിയാണ്. ഇത്
1: അതെ.
0: നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ഏത് സിനിമയാണെന്ന് പറയുക. ഇതാണ് വേണ്ടത്, ഒ എൻ വി കുറിപ്പുകളിന്റെ വരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു.
1: മോഹൻലാലിന്റെ സിനിമയാണ്.
0: 0484-242-8101 ലേക്കാണ് വിളിക്കേണ്ടത്.
1: ഉത്തരം അറിയാവുന്നവര് വേഗം വിളിച്ചോളൂ.
0: നമുക്കൊരാള്
1: അതാ നമ്മുടെ
0: ലൈനിലുണ്ട്.
1: കോളർ എത്തി. ഹലോ
0: ഹലോ.
1: ഹലോ.
2: ആ പറഞ്ഞോളൂ, ആകാശവാണി അല്ലേ?
0: അതെ, ആകാശവാണി റെയിൻബോ ആണ്. ഞങ്ങളൊരു ക്വസ്റ്റ്യനും ആൻസറിന്റെ പരിപാടിയിലാണ്.
1: ഗെയിം
0: കേട്ടോണ്ടിരിക്കാണോ?
1: ഗെയിം കേട്ടോ?
2: ആ കേട്ടോണ്ടിരിക്കാണ്, ഡ്രൈവിംഗിലാണ്.
1: ആ ഇതിന്റെ ആൻസർ അറിയോ? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ
0: ഓക്കെ. ഇപ്പൊ കുറച്ചു മുമ്പ് ബിന്ദിയ എന്ന് പറഞ്ഞ ആള് വിളിച്ചിട്ട് കിട്ടിയില്ല. ആള് പാട്ടുകാരിയായിരുന്നു.
2: മാഡത്തിന് അത് പറയാൻ പറ്റാഞ്ഞപ്പോ ഞാനൊന്ന് വിളിച്ചു നോക്കിയതാ. മറക്കാൻ പറ്റൂല.
0: പാടുന്നുണ്ടോ?
2: പാട്ട് പാടും, പക്ഷെ ഇപ്പൊ തൊണ്ട ഇത്തിരി.
1: അത് കുഴപ്പമില്ലെന്നേ,
0: ഇതൊക്കെ ഒരു അവസരമായിട്ട് എടുക്കും.
2: അല്ലെ, ഈ പാട്ട് പാടാനാണ്? ഞാറ്റു വേലക്കളി പാടാനാണ്.
0: ഏതായാലും ഒരു രണ്ടുപേര് പാടിക്കോളൂ.
1: അല്ല, ഈ പാട്ട് ഒന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒന്ന് പാടിയാൽ നന്നായിരുന്നു.
0: ഇത്രയും മതി. എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്ത്
2: പണ്ടൊക്കെ മറ്റേ കേട്ടല്ലേ. അപ്പൊ അത് അധികം പാടി നടക്കാറില്ല. പക്ഷേ ഈ വരിയൊക്കെ മറ്റേ അതിന്റെ അനുബല്ലവയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലുണ്ട്.
1: പേരെന്തായിരുന്നു
0: പറഞ്ഞത്?
2: പേര് പറഞ്ഞില്ല എന്റെ.

0: അഭിലാഷനാണ്. ഞാൻ റെയിൻബോർഡ് അയൽവക്കക്കാരനാണ്, പടമുകളിലാണ് താമസം.
1: പടമുകൾ ഓക്കേ. അപ്പം
0: മൗലവി സ്റ്റോൾസ് ഒക്കെ ഇല്ലേ?
2: എന്റെ
0: ആ യാത്ര ചെയ്യാണ്, മറ്റേ തിരിച്ച് വീട്ടിലേക്ക്
1: പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഇല്ല, ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പൊ ഞാൻ എന്റെ ഒരു മരണം ഉണ്ടായിരുന്നില്ല, അവിടെ വൈഫ് വരിച്ചായിരുന്നു. അപ്പൊ അവിടം വരെ പോയിട്ട് തിരിച്ചിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
2: എന്താ എന്ത് ജോലിയാ?
0: എനിക്ക് അഡ്വർടൈസിംഗിന്റെ

0: നമ്മുടെ രീതി.
1: അതാണ് നമ്മുടെ പോളിസി അല്ലേ.
0: എന്നാലും വർക്ക് ഇല്ലാതെ പോകാനും പറ്റൂല. അങ്ങനെയാണ് പോണത്. നമ്മുടെ വർക്ക് എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു 8 to 5 അല്ലെങ്കിൽ 9 to 5 അങ്ങനത്തെ ഒരു പരിപാടി അല്ല. തുടങ്ങിക്കഴിഞ്ഞാല് ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോ പാതിരാത്രി ആയിരിക്കും തീർന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ പാതിരാത്രി തീരും, അല്ലെങ്കിൽ ചിലപ്പോ രാവും മറ്റേ രാവിലെ വൈകിട്ടും നൈറ്റ് ഒക്കെ നിന്നൊക്കെ പണിയും. നമ്മുടെ
1: പരിപാടികൾ
0: ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും.
1: വർക്ക് കിട്ടിയാൽ അത് തീരണവരെ ചെയ്യേണ്ടി വരും അല്ലേ.
0: എന്തോ
1: ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യണവരെ ചെയ്യേണ്ടി വരും എന്ന് പറയാം അല്ലേ, സമയം നോക്കാതെ.
2: നിങ്ങൾ ചെയ്യുമ്പോ അത് ഒരുമിച്ച് ചെയ്ത് തീർത്തിട്ടല്ലേ ആ വർക്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂന്നാണ്
0: ചോദിച്ചത്.
2: അപ്പൊ ഒത്തിരി സന്തോഷം.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് ഞാനും വൈഫും പിന്നെ രണ്ട് മക്കളും.
2: മക്കളൊക്കെ വലിയ കുട്ടികളാണോ?
0: ആ ഒരുപാട് വലുതല്ല. മുമ്പത്തെ മോള് 9ാം ക്ലാസ്സില്, മോൻ 6ാം ക്ലാസ്. മോള് ആന്റണീസിലും മോൻ സെന്റ് ആൽബർട്ടിലും പഠിക്കും.
2: അപ്പം എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയൂ. നല്ലൊരു സായാഹ്നം ആവട്ടെ ഈവനിങ്.
0: തീർച്ചയായിട്ടും
2: ആ നമുക്കൊരു പാട്ട് കേട്ടൂല, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഈ പാട്ട് കേൾക്കാം അടുത്തതായിട്ട്.
0: ഓക്കെ,
2: ശരി,
0: ഓക്കെ, താങ്ക് യു,
1: ഓക്കെ, ബൈ.

0: This is Rainbow FM 107.5. Musically yours. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ കോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം 7 മണി കഴിഞ്ഞ് 18:24 ഇന്ന് ഓൺ ദ ഗോയുടെ ടൈം 7:25 വരെയാണ്. 7:25 മലയാളത്തിൽ വാർത്തകളാണ്. വാർത്തകൾക്ക് ശേഷം ക്രിക്കറ്റാണ്, ഇന്ന് വിമൻസ് ICC ക്രിക്കറ്റാണ്. അപ്പോ ഇപ്പൊ നമ്മളോടൊപ്പം ഗെയിമിൽ പങ്കെടുക്കാൻ ഒരാൾ ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ
1: ഹലോ, കേൾക്കുന്നുണ്ടോ?
0: ആ കേൾക്കാം, പറഞ്ഞോളൂ. ആരായിരുന്നു?
1: ലക്ഷ്മിയാണ്.
0: ലക്ഷ്മി എവിടുന്നാണ്?
1: ആലപ്പുഴയിലാണ്.
0: യാത്രയിലാണോ?
1: അതെ അതെ.
0: ഓക്കെ, നല്ല കാറ്റടിക്കണ പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. എവിടുന്ന് എവിടേക്ക് പോവാണ്?
1: തൃശ്ശൂരിന്ന് ആലപ്പുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഗെയിം കേട്ടോ എങ്ങനെയാണെന്ന്?
1: ഓക്കെ,
0: അപ്പൊ ഞങ്ങള് വരികള് ഇപ്പൊ പറയാം, അത് ഏത് സിനിമയിലെയാണെന്ന് പറയണം.
2: ആകാശക്കൂടാര കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്?
0: ആരോ പറഞ്ഞിരുന്നുണ്ടല്ലോ.
2: അതെ അതെ,
1: എല്ലാരും
2: കേൾക്കുന്നുണ്ടല്ലേ.
0: ആരൊക്കെയാ വണ്ടിയിലുള്ളത്? അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: ഹസ്ബൻഡാ വണ്ടി ഓടിക്കുന്നത്, പിന്നെ രണ്ട് മക്കളുണ്ട്. ഒരാൾ ഉറങ്ങുകയാണ്.
0: ഹസ്ബൻഡിന്റെ പേരെന്താ?
3: സോനു.
0: സോനു. ഓക്കെ, അപ്പൊ സോനു ലക്ഷ്മി വേഗം ട്രൈ ചെയ്തോളൂ. ഞങ്ങൾക്ക് ഇന്ന് 7:25 വരെ ഉള്ളൂ സമയം. 7:19 ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്ക്, ഭയങ്കര ഇതായിട്ടുള്ള പാട്ടാണ്. മമ്മൂട്ടിയുടെ സിനിമയാണ്.
2: മമ്മൂട്ടിയുടെ സിനിമയാണ്. ആകാശ കൂടാര കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്?
0: തീരാ തിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്?
2: വളരെ എളുപ്പമുള്ളൊരു ചോദ്യാ ഇത്. കേട്ടാ നിങ്ങൾ അയ്യോ ഇതായിരുന്നോന്ന് പറയും.
0: വേറൊരു ക്ലൂ കൂടെ കൊടുത്താലോ, അതിന്റെ കൂടെ ഒരു ഹമ്മിങ് ഉണ്ട്, അത് പറഞ്ഞാൽ മിക്കവാറും നിങ്ങക്ക് കിട്ടും.
2: അടുത്ത വരി പറയട്ടെ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ, ജുംത ജുംത. പഴയ പാട്ടിന് നമ്മള് പുതിയ സിനിമയിൽ കൊണ്ടുവന്നതാ. ഏത് സിനിമയിൽ? ഇതിന്റെ ഒറിജിനൽ സോങ്ങിനെ പറ്റിയാണ് നമ്മള് ചോദിക്കുന്നത്.
3: ഒറിജിനൽ സോങ് ജോണി വാക്കറിലെ അല്ലേ?
0: പാട്ട് ഏതാണ്?
3: പാട്ട് ഏതാണെന്ന് ഇപ്പൊ കിട്ടുന്നില്ല.
2: ഇത്രയും മോശമാണ്.
0: ഞങ്ങള് പറയിപ്പിച്ചു, പറഞ്ഞു പറഞ്ഞു പറയിപ്പിച്ചു.
2: ഇതിന് പകുതി മാർക്ക് ഞങ്ങക്ക്.
0: ഓക്കെ, അപ്പൊ ഇത് യേശുദാസ് പാടിയതാണ്. ജോണി വാക്കർ എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആണ് വരികള്.
2: SP വെങ്കടേഷ് സംഗീതം.
0: ഓക്കെ, അപ്പം നിങ്ങൾ ഈ പാട്ട് കേട്ടോണ്ട് മുന്നോട്ട് പോകുള്ളൂ. ഞങ്ങളുടെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. 7:25 വാർത്തകളിലേക്ക്.
2: അവസാനത്തെ കോളർ ആയിരുന്നു.
0: അപ്പൊ യാത്ര തുടരും, നല്ലൊരു

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതിക

0: പ്രവർത്തനപരമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: एक साल दो साल नहीं पहले दिन ही विकसित भारत जी राम जी योजना एक साथ पूरे देश में लागू हो गई. 100 दिन नहीं अब 125 दिन रोजगार 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,88,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങളിൽ സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
3: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ

0: പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാങ്കി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 രാജ്യത്ത് പൊതുദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നാ ഇത് സൊല്ലിയാകണം. നീ അവളെ വളക இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. நான் எல்லாம் பற்றியும்

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

സമയം 12:27:43. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.